ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 31, കൊല്ലവർഷം 1202, കന്നിമാസം 6 തീയതി, 2026 സെപ്റ്റംബർ 22 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 41 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സുകളിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഈ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു.
1: മനുഷ്യൻ മായാലോകത്തിലാണ് ജീവിക്കുന്നത്. സമ്പത്തും പദവിയും പ്രശസ്തിയുമൊക്കെ അവനെ മോഹിപ്പിക്കുന്നു. പിന്നെ അവ സ്വന്തമാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. തുടർന്ന് എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന അവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. സമാധാനവും മനസുഖവും നഷ്ടപ്പെടുന്ന അവൻ ഒരിക്കലും ആത്മപരിശോധന നടത്തുന്നില്ല. വിശുദ്ധ മാർക്കോസ് ചോദിക്കുന്നത് പോലെ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? സമ്പത്തിനോടുള്ള അതിമോഹമാണ് സർവനാശത്തിനും അടിസ്ഥാനമെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. സമ്പത്ത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ജീവിക്കാൻ സമ്പത്ത് അനുവേക്ഷണീയ ഘടകം തന്നെയാണ്. എന്നാൽ സമ്പത്തിനോടുള്ള അത്യാർത്തി മനുഷ്യരെ ഏത് ഹീനകൃത്യം ചെയ്യിക്കാനും ആരെയും ദ്രോഹിക്കാനും വെട്ടിനിരത്താനും വെട്ടിപ്പിടിക്കാനും പ്രേരിപ്പിക്കുന്നു. ധനത്തോടുള്ള അതിമോഹം സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമല്ല, അവരുടെ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കുന്നു. ധനമോഹമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായതെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കും. അജ്ഞത മൂലവും യുവത്വത്തിൻ്റെ ആവേശം മൂലവും ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ സ്വാർത്ഥതയിലും ദുഷ്പ്രവൃത്തികളിലും മുഴുകി ജീവിച്ചവർക്ക് പോലും സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞും തിരുത്തിയും ശിഷ്ടകാലം നിസ്വാർത്ഥരായി ജീവിക്കാൻ കഴിയും. സ്വന്തം ജീവിതം പരാജയമോ വഴിതെറ്റിയതോ തിന്മകളും അധർമ്മങ്ങളും മാത്രം ചെയ്തിട്ടുള്ളതോ ആകട്ടെ, ജീവിതത്തിൻ്റെ ബാക്കി സമയം അർത്ഥവത്തായി ജീവിക്കാൻ കഴിയണം. അബദ്ധങ്ങളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നതും സദാചാരബോധമില്ലാത്തതുമായ മനസ്സെന്ന ധിക്കാരി കുതിരയെ ശക്തിയുള്ള കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താനും നന്മയുടെയും സദാചാരബോധത്തിൻ്റെയും സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടാനും മനുഷ്യന് കഴിയണം. അപ്പോൾ ജീവിതം അർത്ഥപൂർണവും ആശ്വാസപ്രദവുമായിത്തീരും. സമയം കഴിഞ്ഞുപോയെന്ന് കരുതേണ്ടതില്ല. മനുഷ്യത്വത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനും ജീവിതം ആനന്ദപ്രദമാക്കാനും ഇനിയും സമയമുണ്ടെന്ന ആത്മവിശ്വാസം ആവശ്യമാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നന്മയുടെ പാഠങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ ആർക്കും ജീവിത വിജയം കൈവരിക്കാനാവും. അതിന് പ്രായമോ പദവിയോ ജാതിമത വർണ്ണ സാഹചര്യങ്ങളോ പ്രതിബന്ധമായിരിക്കില്ല. ജീവിതം ഓടക്കുഴൽ പോലെയാണ്. പലർക്കും ഓടക്കുഴൽ

0: വെറും പൊള്ളയായ ഒരു കുഴലാണ്. അതിനകത്ത് യാതൊന്നുമില്ല. എന്നാൽ സമർത്ഥനായ ഒരു സംഗീതജ്ഞൻ്റെ കയ്യിൽ വെറും പൊള്ളയായ ഈ ഓടക്കുഴൽ കിട്ടിയാലോ? ശ്രുതിമധുര സംഗീതം അതിൽ നിന്ന് പുറത്തു വരും. ആ മധുരമനോജ്ഞ സംഗീതം കേട്ട് അത്ഭുതപ്പെടാനേ പലർക്കും കഴിയുകയുള്ളൂ. പൊള്ളയായ വെറും കുഴലിൽ നിന്നാണ് മധുര സംഗീതം പുറത്തു വരുന്നതെന്ന വസ്തുത മനസ്സിലാക്കണം. കുഴലിൻ്റെ മഹത്വമല്ല, ഊതുന്നയാളിൻ്റെ സാമർഥ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഓടക്കുഴൽ വേണ്ട വിധത്തിൽ ഊതാൻ പഠിച്ചവർക്ക് മാത്രമേ അതിൽ നിന്നും മധുരസ്വരങ്ങൾ ചിട്ടപ്പെടുത്താനും പുറത്തു കൊണ്ടുവരാനും കഴിയുകയുള്ളൂ. ഓടക്കുഴൽ കയ്യിൽ കിട്ടിയാൽ പോരാ, ഫലപ്രദമായി ഊതാൻ അറിയണം. ഇതുപോലെ മനുഷ്യജന്മം ലഭിച്ചതുകൊണ്ട് കാര്യമില്ല, മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം. ജീവിതം മധുരവും സഫലവും സമ്പൂർണ്ണ വിജയവുമാക്കി തീർക്കാൻ അറിഞ്ഞിരിക്കണം. പരിശ്രമം കൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വെല്ലിമൻ നെൽസൺ.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സരിത രാജീവ്.

0: വയലുപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് സരിത രാജീവ്.
1: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani. The news read by Neena Rakel. Marking a new chapter in Indian cinema, President Draupadi Murmu will present the historic 72nd National Film Awards this evening at Ekta Nagar in Kevadia, Gujarat. Instituted in 1954, these awards represent India's highest cinematic honors, recognizing artistic and technical excellence across various categories, namely feature, non-feature, and writing on cinema. As part of a major policy initiative by the Ministry of Information and Broadcasting, the awards are being held outside the national capital. The ceremony at Ekta Nagar brings together cinematic talent from across the country, embodying the spirit of Ek Bharat, Shreshth Bharat. The president will also honor the veteran actor Anant Nag and Dada Saheb Phalke Award for 2024. A report from our correspondent.
3: The stage is set and lights are ready in the iconic Ekta Nagar as Kevadia prepares to host the historic 72nd National Film Awards for the first time. Renowned actors, acclaimed filmmakers and technicians from across the country have started arriving at the venue for this grand celebration of Indian cinema. The ceremony honors the outstanding cinematic achievements for the year 2024. Among the major feature film announcements, Article 370 was selected for the best feature film, with Yami Gautam winning Best Actress for her role in the film. The Best Actor honor is shared by Mammootty for Brahmyugam and Karthik Aaryan for Chandu Champion. Rajkumar Periyasamy earned the Best Direction for Amran, while Kalki 2898ED was named Best Popular Film providing wholesome entertainment. Randeep Hooda won the Best Debut Director for Swatantra Veer Savarkar. In the non-feature category, the Marathi film Bhangar was named Best Non-Feature Film, while director Anand L. Rai was selected for the Best Direction for Statue of Unity Ekta Ka Prateek. Raviraj Murmu took the Best Debut Director Non-Feature Category honor for the Santhali film Angan. With Chirag Bhuraniya from Ekta Nagar, Aparna Khunt, Akashwani News, Ahmedabad.
2: Union Home Minister Amit Shah will inaugurate the third national conference of Anti-Narcotics Task Force NTF ANTF heads of states and union territories in New Delhi today. The two-day conference, which will be organized by the Narcotics Control Bureau NCB, will serve as a powerful platform to safeguard future generations from the menace of drugs. Based on the theme United Resolve, Shared Responsibility, the conference will discuss the role of the ANTFs in attaining the envisaged vision of Narcotics Control 2026-2029. The Ministry of Home Affairs said during the event, Mr. Shah will release television commercials, TVCs, to spread awareness amongst people about drug abuse. It was informed that the Home Minister will also lay the foundation stones for the new complexes of Narcotics Control Bureau NCB zones in Lucknow and Dehradun. The Election Commission plans to increase the number of tribunals in West Bengal to ensure speedy disposal of applications from people whose names have been excluded from the electoral rolls during the SIR process. The state currently has 19 tribunals. The commission is expected to tell the Supreme Court today that the number should be increased to at least 42, with one tribunal for each Lok Sabha constituency in the state. The Supreme Court is scheduled to hear 13 petitions today relating to the Special Intensive Revision or SIR of electoral rolls. The Commission is likely to apprise the court of the need for more tribunals during the hearing. Karam Festival, a vibrant celebration of Jharkhand's rich tribal culture, nature and the bond between brother and sister, is being celebrated across the state today with traditional fervor and enthusiasm. Special cultural and state-level programs are being organized across Jharkhand to mark the auspicious occasion. In women's cricket, India will face Sri Lanka in the gold medal clash at Asian Games in Nishin, Japan today. The match will begin at 10:30 a.m. IST. India sealed their spot in the final with a dominant 114-run victory over Bangladesh. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം, എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാവും വട്ടം വാസുദേവൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാത ഭീരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 148 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, അഭിലാഷ് ഗിരിപ്രസാദ് പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ലക്ഷണങ്ങളും യാഥാർത്ഥ്യങ്ങളും, ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:00 ഒരിക്കൽ കൂടി നേർവഴി, അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി നടത്തിയ അഭിമുഖം. 12:20 ലളിത ഗാനങ്ങൾ, നിമിഷ ശശിധർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും, ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണിപ്പൂനിലാവ്. 2:15 തുടർ നാടകം, മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി അവസാന ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം, റേഡിയോ റിപ്പോർട്ട്, തുടർന്ന് ഗാനോപഹാരം. 4:00 നേർമൊഴി, അഭിനേത്രിയും എഴുത്തുകാരിയുമായ SK മിനിയുമായി അഭിമുഖം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി, അച്ചാമ എബ്രഹാം നയിക്കുന്നു. 5:15 തുടിതാളം, വേണുമോഹനും സംഘവും അവതരിപ്പിക്കുന്ന ചെണ്ടകേളി 1 ഭാഗം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, ഇടവ ബഷീർ പാടിയ ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിനും.

ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠതയ്ക്കും ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. സ്റ്റാർട്ടപ്പ് കേരളം, യുവത്വത്തിന്റെ നാളെ. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അസിസ്റ്റന്റ് മാനേജറായ കൃഷ്ണകുമാറുമായി അഭിമുഖം. 8:00 സാഹിത്യരംഗം, കല്ലറ അജയൻ അവതരിപ്പിക്കുന്ന കവിത, അരുൺകുമാർ അന്നൂർ അവതരിപ്പിക്കുന്ന കവിത എന്റെ വായന, സി എസ് മീനാക്ഷി സംസാരിക്കുന്നു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം, കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്നു കഥ കുന്തി ദുഃഖം. 10:00 കഥകളി പദങ്ങൾ, കലാമണ്ഡലം സുരേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാഗം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:05 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 11:25 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡെലിറിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാവുംവട്ടം വാസുദേവൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം.
2: സാരസാസന മാനസേശ്വരി ശ്രീ സരസ്വതി എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാവുംവട്ടം വാസുദേവൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പത്രവൃത്താന്തമാണ് ആദ്യം. സ്വകാര്യ സർവകലാശാലകളെ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളാക്കാൻ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി. സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിവരം ശേഖരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും 6 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. കേരള പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 2.0 ഭാഗമായി സംസ്ഥാനത്തെ 20,999 വാർഡുകളിലും പ്രത്യേക തൂഫാൻ ഗ്രാമസഭകൾ നടത്തും. വാർഡുതല ജനജാഗ്രതാ സംവിധാനവും രൂപീകരിക്കും. മലപ്പുറത്തുണ്ടായ മഴവെള്ളപ്പാച്ചിലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ അനൌദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്ത് ഇനി നിർമ്മിക്കുന്ന അതിവേഗ ദേശീയ പാതകളിൽ വാഹന പ്രവേശനം നിയന്ത്രിക്കും. എക്സ്പ്രസ് വേകൾക്ക് പുറമെ 4-6 വരികളിൽ നിർമ്മിക്കുന്ന അതിവേഗ ദേശീയപാതകൾക്ക് ഏകീകൃത രൂപകൽപ്പനയും സുരക്ഷാ മാനദണ്ഡങ്ങളും ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ 20 ഒക്ടോബർ നിലവിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ പ്രകാരം ന്യൂസിലൻഡിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള 100% കയറ്റുമതിക്കും തീരുവയില്ലാത്ത പ്രവേശനം ലഭിക്കും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് രാവിലെ 10:30 ശ്രീലങ്കയെ നേരിടും.
1: കേരളത്തിലെ കായലുകളിലൂടെ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ബോട്ട് ഓടിച്ച ശേഷം പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ സൌകര്യപ്രദമായ ഒരു ശൌചാലയം പോലും ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ശൌചാലയം എന്നത് ഒരു സാധാരണ സൌകര്യം മാത്രമായിരിക്കാം. എന്നാൽ മണിക്കൂറുകളോളം സുരക്ഷിതമായി ബോട്ട് ഓടിക്കുന്ന ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അന്തസ്സിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ട് എടുത്തുകാട്ടുന്നത് ഇത്തരമൊരു ദുരവസ്ഥയാണ്.
2: 35 ജീവനക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്.
1: ബോട്ട് ലെസ്കർ മുഹമ്മദ് ഷാ,
2: ഒരു വനിതാ ജീവനക്കാരി അന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 24 ഡ്യൂട്ടി ചെയ്യുക, ജീവനക്കാർക്ക് ബാത്റൂമിൽ പോകുന്നതിനോ മറ്റുള്ള ഒരു സൗകര്യവും സ്റ്റേഷനിലില്ല. ജലഗതാഗത വകുപ്പിന്റെ ഒട്ടുമിക്ക സ്റ്റേഷനിലും ഈ സൗകര്യമില്ല. ഇത്രമുള്ള ബോട്ടുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനമായത് കാരണം മാലിന്യം സഖ്യ ചെയ്യാത്തത്.

0: കാരണം അത് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിനിടയ്ക്ക് യാത്രാ ബോട്ടുകളിൽ ഈ സൗകര്യമില്ലാത്തത് ജീവനക്കാർക്കും മാത്രമല്ല യാത്രക്കാർക്കും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് കയറേണ്ട എന്റെ അവസ്ഥ ഞായറാഴ്ച വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വീട്ടിൽ വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യമില്ല, യൂറിന് പാസ് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇത് ഉന്നയിക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമരമാണ്.
1: പേര് വെളിപ്പെടുത്താത്ത ജീവനക്കാരൻ:
2: സർവീസ് ബോട്ടുകളെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനായിട്ട് യാതൊരുവിധ സൗകര്യവും ഇല്ല, ഒരു ബോട്ടിലും ഇല്ല. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും 40-45 മിനിറ്റ് ദൈർഘ്യമുള്ള സർവീസുകളാണ് കൂടുതലും. നടുക്കായലിൽ വെച്ചൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ യാതൊരു വിധത്തിലും അത് സാധിക്കാതെ പോകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ജീവനക്കാരെ സംബന്ധിച്ച് വളരെ പരിതാപകരമാണ്. കാരണം 24 hours ഡ്യൂട്ടിയാണ്. അതിനിടയ്ക്ക് രാത്രികളിൽ മാത്രമാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ്, നമ്മൾ സ്റ്റേഷനിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ റൂട്ടുകളിൽ വെച്ച് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, ഒന്നിനൊക്കെ പോകുന്നത് കുപ്പിയിൽ ഒഴിച്ചിട്ടൊക്കെയാണ് ചിലർ. അല്ലാത്തവർ പറയാൻ, നമ്മളിപ്പോൾ ഇതിലൂടെ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഇത് സാധിച്ചെടുക്കുന്നത്. അത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലങ്ങളായിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു ഇതും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ. ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണ്. പ്രാഥമിക കാര്യങ്ങൾ കഴിക്കാനായിട്ടുള്ള യാതൊരുവിധ ഇതും ഇല്ല ഇവിടെ. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവനക്കാരവിടെ കഴിഞ്ഞു വരുന്നത്.
1: മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്:
3: മനുഷ്യന്റെ ശരീരത്തിനകത്ത് തന്നെ അവന്റെ വിസർജ്യ വസ്തുക്കൾ അവൻ സൂക്ഷിക്കാൻ നിർബന്ധിതനാകുന്നു എന്ന് വരുന്നത് വലിയ കഷ്ടമാണത്. അതും ബോട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ ആരോഗ്യത്തെ കുറിച്ച്, അവരുടെ പ്രതിരോധ ശേഷിയെ കുറിച്ച്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങളെ, മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കുന്നതിന് എന്താണ് ആവശ്യമെന്ന് സംവിധാനത്തിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൂടി കേട്ട് പരിശോധന നടത്തി പരിഹരിക്കാൻ സർക്കാരിന് കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് നാണക്കേടാണ്. നമുക്ക് ജലത്തിൽ വിസർജിക്കാൻ കഴിയില്ല, അത് തെറ്റാണ്. ആ ഒരു അവബോധം അവർക്കുള്ളത് കൊണ്ട് യാത്രക്കാരെ വെച്ചുകൊണ്ടൊരു മറയുമില്ലാതെ എവിടെയാണ് അവർ വിസർജിക്കുക കൂടി ചെയ്യുക? എന്തുകൊണ്ട് സ്വകാര്യ ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് ഇത്തരം സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്താൻ കഴിയുന്നു? എന്തുകൊണ്ട് ഗവൺമെന്റിന് അത് കഴിയുന്നില്ല?
1: കേരളത്തിൽ ജലഗതാഗതം എന്നത് കേവലം ഒരു വിനോദസഞ്ചാരമല്ല, ജലസമൃദ്ധമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായ ഒരു സേവനം നൽകുന്നതായും പ്രതിവർഷം ഏകദേശം 15 lakh യാത്രക്കാരെ കൊണ്ടുപോകുന്നുണ്ടെന്നും ജലഗതാഗത വകുപ്പ് അവകാശപ്പെടുന്നു. ആലപ്പുഴ, എടത്വ, പുളിങ്കുന്ന്, നെടുമുടി, കാവാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോട്ടുകൾ എന്നത് പകരം സൗകര്യമില്ലാത്ത യാത്രാമാർഗമാണ്.
4: കുട്ടനാട്ടിൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നവർ നിരവധി പേരുണ്ട്.
1: മാധ്യമപ്രവർത്തകൻ വി ആർ വിനോദ്:
4: പ്രത്യേകിച്ചും കൈനഗരി, കാവാലം തുടങ്ങിയ പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ളവർ ആശ്രയിക്കുന്നത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളെയാണ്. ഈ ബോട്ടുകളിൽ ശുചിമുറി സൗകര്യം ഇല്ലാത്തത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ചില ബോട്ടുകളിൽ ഇ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെങ്കിലും മെയിന്റനൻസ് ഇല്ലാത്തതിനാൽ അവയൊന്നും ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയുണ്ട്. പല ബോട്ട് യാത്രകളും മണിക്കൂറുകൾ നീളും. അതുകൊണ്ട് തന്നെ ശുചിമുറി സൗകര്യം ഇല്ലാത്തത് യാത്രക്കാരെക്കാൾ ജീവനക്കാരെയാണ് കൂടുതൽ ദുരിതത്തിലാക്കുന്നത്.
1: ശ്രാങ്ക് അസോസിയേഷൻ അംഗം അനു:
5: സംസ്ഥാന ജലഗതാഗത വകുപ്പ് കേരളത്തിന്റെ പൊതുഗതാഗതത്തിന്റെ ടൂറിസത്തിന്റെയും പ്രധാന ഘടകമാണ്. ജീവനക്കാർക്കും യാത്രക്കാർക്കും ആവശ്യമായ ശുചിമുറി, വിശ്രമ സൗകര്യം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും എത്തിക്കേണ്ടത് ആവശ്യമാണ്. ലോക ശ്രദ്ധ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴയും കൊച്ചിയും കോട്ടയവുമെല്ലാം ജലഗതാഗതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇവിടെ നിന്നെല്ലാം വിനോദസഞ്ചാരികളടക്കം 100,000 ആൾക്കാർ ദിവസേന യാത്ര ചെയ്യുന്നതുമാണ്. ജലഗതാഗതത്തെ ടൂറിസവുമായി കൂടുതൽ ബന്ധിപ്പിച്ചാൽ വലിയ വളർച്ചാ സാധ്യതയാണ് ഉള്ളത്.
1: സർവീസിലുള്ള 51 ബോട്ടുകളിൽ 36 സ്റ്റീൽ ബോട്ടുകളാണെന്നും അവയിൽ ഭൂരിഭാഗത്തിലും ശൌചാലയങ്ങളില്ലെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ബോട്ടുകളിൽ ഈ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും പരിപാലനത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇവയിൽ പലതും ഉപയോഗശൂന്യമായിരിക്കുകയാണെന്നും പരാതിയുണ്ട്.
6: സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പ് ബോട്ടുകൾ അത് തുരുമ്പിച്ചതും കാലഹരണപ്പെട്ടതും സഞ്ചാരയോഗ്യമല്ലാത്തതുമാണ്.
1: സ്ഥിരം ബോട്ട് യാത്ര ചെയ്യുന്ന സി.എൽ ലജുമോൻ:
6: ഈ ബോട്ടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ടോയ്ലറ്റ് അല്ല, ടോയ്ലറ്റ് മാലിന്യം നേരിട്ട് കായൽ ജലത്തിലേക്കാണ് എത്തുന്നത്. മാലിന്യ സംസ്കരണത്തിൽ കർശന നിലപാടെടുക്കുന്ന സർക്കാർ ഈ കാര്യത്തിൽ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ബോട്ടിലെ ജീവനക്കാർ രാത്രികാലങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇത് അധികമായി ശ്രദ്ധിക്കാത്തതും അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നതുമായ ഒരു കാര്യമാണ്. ഇവരുടെ അന്ത്യുറക്കം ബോട്ടിൽ തന്നെയാണ്. വേനൽക്കാലത്തെ ചൂടും മഴക്കാലത്തെ ചോർച്ചയും ഇപ്പോൾ കൊതുകും കൂടെ ആകുമ്പോൾ അവരുടെ മിക്കവാറും ഉറക്കമില്ലാതെ നേരം വെളുപ്പിക്കുകയാണ് ജീവനക്കാർ.
1: ജീവനക്കാർ നീണ്ട ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുകയും അവസാന സർവീസിനു ശേഷം സ്റ്റേഷനുകളിലോ ജെട്ടികളിലോ അടുപ്പിച്ചിരിക്കുന്ന ബോട്ടുകളിൽ രാത്രി കഴിച്ചുകൂട്ടുകയുമാണ് ചെയ്യുന്നത്. തികച്ചും സ്വാഭാവികമായ ഒരു ആവശ്യം. അന്തസ്സും സ്വകാര്യതയും തൊഴിലിടത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നു.

0: കഷ്ടപ്പെടുന്ന ജീവനക്കാർക്ക് ബാത്റൂം സംവിധാനം ഇല്ലാതെ സ്വകാര്യ ആശുപത്രികളിൽ പോലും ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ്.
1: സ്ലാങ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദർശ് പി ടി.
0: അപ്പം നിരന്തരമായിട്ട് നമ്മൾ പരാതികൾ പറയുന്നുണ്ടായിരുന്നു ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റിൽ. അതിന് ഇതുവരെ പരിഹാരങ്ങൾ തീർത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം പുതിയ ഡയറക്ടർ ഇതിനൊരു ടെൻഡർ വിളിച്ചിട്ടുള്ളതായിട്ടും അറിയുന്നുണ്ട് ബാത്റൂം സംവിധാനത്തിന്റെ അതിന് പരിഹാരം കാണാനായി. സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ബോട്ട് ജീവനക്കാരുടെ ഒരു സ്പെഷ്യൽ റൂൾ, അത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് അമെൻമെന്റ് ചെയ്തത്. അപ്പൊ ഇത് റേഷ്യൂ പ്രൊമോഷൻ എന്ന ആ ഒരു വ്യവസ്ഥ മാറ്റിക്കൊണ്ട് കമ്പൈൻഡ് എന്ന ഒരു പ്രൊമോഷൻ വ്യവസ്ഥ വന്നപ്പം ജലഗതാഗത വകുപ്പിലെ ഓപ്പറേറ്റിംഗ് പോകാൻ ജീവനക്കാരിൽ സീനിയർ ജീവനക്കാർ ജൂനിയർ ആകുകയും ജൂനിയർ ജീവനക്കാർ സീനിയർ ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്.
1: മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ കെ അനിൽകുമാർ,
2: ഈ ബോട്ട് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഞാൻ അത് നേരിട്ട് പോയി അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിയ കുറച്ച് റിപ്പോർട്ടുകളാണ്. ഏകദേശം 900 ജീവനക്കാര് നമ്മുടെ ഈ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ട്. 4 വനിതാ ജീവനക്കാരും ഉണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9:30 വരെ അവർ പണിയെടുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സ്റ്റേഷനുകളിൽ മറ്റു സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും വൃത്തിഹീനമായിട്ട് മലിനമായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ 1.5-2 മണിക്കൂർ സമയം വേണ്ടി വരും ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്താൻ. അതിനിടയ്ക്ക് ഇവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പുരുഷന്മാരെല്ലാം മിക്കവാറും തന്നെ പ്ലാസ്റ്റിക് കുപ്പികളിലാണ് അവർ യൂറിൻ പാസ് ചെയ്തിട്ട് എറിഞ്ഞു കളയുന്നത്. ബോട്ടുകളിൽ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളില്ല. മാത്രമല്ല ഈ വരുന്ന യാത്രക്കാരിൽ ഡയബറ്റിക്സ് പേഷ്യന്റ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. ഈ ഡയബറ്റിക് പേഷ്യന്റിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം. ഇവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അസുഖബാധിതരായ സ്ത്രീ യാത്രക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെ ഈ യൂറിൻ പാസ് ചെയ്യും? ഇവര് പലപ്പോഴും പല പരാതികളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ തീരെ അവഗണിക്കുന്ന മറ്റാണ്.
1: എൻജിഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജെ മഹാദേവൻ,
3: ജീവനക്കാർക്ക് യഥോചിതം വേണ്ട ശുചിത്വവും അതേപോലെ തന്നെ അവർക്ക് രാത്രികാലങ്ങളിൽ ബോട്ട് സർവീസ് നടത്തുന്ന സമയത്ത് രാപ്പാർക്കാനുള്ള സൗകര്യമൊന്നും തന്നെ മെച്ചപ്പെടുത്തിയിട്ടില്ല. ബോട്ട് ജെട്ടുകളിൽ അടിസ്ഥാന സൗകര്യമില്ല. ബോട്ടിനുള്ളിൽ ശുചിത്വത്തിന്റെ പരിപാലനമായിട്ടുള്ള ബയോമെട്രിക് സംവിധാനം അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ബോട്ടുകളിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ഇപ്പോൾ ബോട്ടിലെ ജീവനക്കാരായിട്ട് വനിതകൾ കൂടി കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ബോട്ടുകളിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ജലം ജീവന്റെ അമൃതാണ്. ബോട്ട് ഗതാഗതം കൊണ്ട് ഈ അമൃതിനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരുടെ സംഘടനകളെല്ലാം കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു നയം രൂപീകരിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന ഉത്തരവുകൾ യഥോചിതം നടപ്പിലാക്കുവാൻ സാധിക്കാതെ അവരുടെ റേഷ്യോ പ്രൊമോഷനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. പൊതുവെ ബോട്ടിനുള്ളിൽ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന തരത്തിലൊരു ബയോമെട്രിക് സംവിധാനം അത് ബോട്ടിനുള്ളിലുള്ള ശുചിത്വത്തിന് ആവശ്യകരമാണ്.
1: സുരക്ഷിതമായ ബോട്ടുകളും മികച്ച ജെട്ടികളും കൃത്യമായ സമയക്രമവും മിതമായ നിരക്കുമായിരിക്കാം യാത്രക്കാരുടെ ആവശ്യം. എന്നാൽ ഈ സേവനം ലഭ്യമാക്കുന്നവർക്ക് സുരക്ഷിതമായ ബോട്ടുകൾക്കൊപ്പം ന്യായമായ ഡ്യൂട്ടി ക്രമീകരണങ്ങളും വിശ്രമ സൗകര്യങ്ങളും ശുചിത്വ സൗകര്യങ്ങളും ഉൾപ്പെടെ അന്തസ്സോടെയുള്ള തൊഴിൽ സാഹചര്യം ആവശ്യമല്ലേ?
4: തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്.
1: കുട്ടനാട് MLA റെജി ചെറിയാൻ,
4: അത് ഇപ്പോൾ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. വളരെ കാലപ്പഴക്കം ചെന്ന ബോട്ടുകളാണ് യാത്രകൾക്ക് ഉപയോഗിക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടാവണം. നല്ല ശുചിമുറികളുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള ബോട്ടുകൾ കാലത്തിനനുസൃതമായി ഇറങ്ങിയേ പറ്റൂ. അത് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ വിശ്രമ മുറികളും ഇതെല്ലാം വളരെ ശോചനീയാവസ്ഥയിലാണ്. ജലഗതാഗതം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രളയ സമയത്ത് യാത്രാ ബോട്ടുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. കൃഷിക്കാർ, സ്കൂൾ കുട്ടികൾ, ഇതിനെല്ലാം ഒന്ന് നവീകരിച്ച് കൊണ്ടുവരേണ്ട അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും അതിൽ നല്ല ഇടപെടലുകൾ നടത്തി അതിന് മാറ്റമുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്.
1: ശൗചാലയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഇതിനകം ആരംഭിച്ചതായി അധികൃതർ അനൌദ്യോഗികമായി സൂചിപ്പിക്കുന്നു. ഇതൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ബോട്ട് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടിയന്തര ആവശ്യമാണ്. ടെൻഡർ നടപടികൾക്ക് അതിന്റേതായ സമയമെടുക്കാമെങ്കിലും അടിസ്ഥാനപരമായ ഒരു മാനുഷിക ആവശ്യം നീട്ടിവെക്കാനാവില്ലല്ലോ.

ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. UN പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്വം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ 5% വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ കുറവാണ് ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP ആധിപത്യം നേടി. കോൺഗ്രസ് 94 വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, CPIM എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം

നേടി. അഞ്ച് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നാലെണ്ണത്തിലും ബി ജെ പിയാണ് ജയിച്ചത്, ഒന്ന് കോൺഗ്രസിനാണ് ലഭിച്ചത്. എസ് ഐ ആർ നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. എസ് ഐ ആർ സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെൻറ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എ പി അനിൽകുമാർ, എം എൽ എമാരായ ആര്യാടൻ ഷൗക്കത്ത്, വി എസ് ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ 6 ദുരന്തത്തിനെതിരെയായ സാഹചര്യത്തിൽ 4 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പി യോഗം ചേരുമെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ടി കെ കോളനി കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ കാണാതായ സജിതയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 25,000 നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സജിതയുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ടുകടവ പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന എം പി ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണമെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിൻ്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18 IDL കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853 പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS രണ്ടാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 എയർ റൈഫിളിൽ വെള്ളി മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായ വിദർശ വിനോദിന്റെ വീട് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച കെ സുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് FC താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും FC ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് EMS സ്റ്റേഡിയത്തിൽ റിജോണിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച് റിജോൺ ജോസ് മരിച്ചത്. 19th വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ കാരപ്പറമ്പ് ഗവ

0: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി. റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയും മറ്റൊരാൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി N.ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. भारतीय चलचित्र क्षेत्रे नूतनाध्यायस्य प्रारंभस्य सूचकत्वेन राष्ट्रपतिः द्रौपदी मुर्मुः अद्य सायंकाले एकता नगरे 270 राष्ट्रीय चलचित्र पुरस्कारान् प्रदास्यति. 45-1900 वर्षे प्रारब्धाः एते पुरस्काराः भारतस्य सर्वोच्च चलचित्र सम्माननानि सन्ति. चलचित्र सम्बद्धेषु विभिन्नेषु वर्गेषु कलात्मक प्राविधिक नैपुण्यस्य उत्कृष्टतायै एतानि सम्माननानि प्रदीयन्ते. सूचना प्रसारण मन्त्रालयस्य महत्वपूर्ण नीति सम्बद्धोपक्रमस्य अन्तर्गतं प्रथमवारं राष्ट्रिय राजधानीतः बहिः एषः पुरस्कार समारोहः आयोज्यते. एकतानगरे आयोक्ष्यमानः अयं समारोहः देशस्य विभिन्नेभ्यः प्रदेशेभ्यः चलचित्रक्षेत्रस्य प्रतिभाः एकत्र समानीय एकं भारतं श्रेष्ठं भारतम् इति भावनां साकारयिष्यति. राष्ट्रपतिः 24-2000 वर्षाय दादासाहेब फाल्के पुरस्कारेण वरिष्ठाभिनेता अनंत नागमपि सम्मानयिष्यति. विदेशमंत्री S.जयशंकरः न्यूयॉर्क नगरे आयोजितेषु विविधेषु द्विपक्षीयोपवेशनेषु स्वीय समकक्षैः सह क्षेत्रीयान् वैश्विकान् च विषयानाधृत्य विचार विनिमयं कृतवान्. श्री जयशंकरः रविवासरे न्यूयॉर्क नगरं प्राप्तवान्. सः संयुक्त राष्ट्र महासभायाः 81 सत्रे भारतीय प्रतिनिधिमण्डलस्य नेतृत्वं कुर्वन् अस्ति. सितम्बर मासस्य 26 असौ संयुक्त राष्ट्र महासभायाः सामान्य चर्चायां विश्वनेतॄन् सम्बोधयिष्यति. तस्य उपवेशनानाम् आरम्भः फ्रांस देशस्य विदेशमन्त्रिणा जीन नोएल बैरो इत्यनेन सह अभवत्. सामाजिक संचार पटले प्रकाशिते एकस्मिन् संदेशे श्री जयशंकरेण उक्तं यत् नियमितोपवेशनानि दूरभाष संभाषणानि च उभयोः देशयोः विशेष वैश्विक रणनीतिक सहमति संबंधस्य गतिं निरन्तरं स्थापयितुं साहाय्यं कुर्वन्ति. सः उक्तवान् यत् उपवेशनावधौ क्षेत्रीयाः वैश्विकाश्च विषयाः विशेषतः यूक्रेन सम्बद्धं विषयमाधृत्य विचार विनिमयः जातः. उभौ नेतारौ बहुपक्षीय विषयेषु संयुक्त राष्ट्र सुरक्षा परिषदि परिष्कारं समेत्य स्वकीय दृष्टेः परस्परं विनिमयं कृतवन्तौ. भारत न्यूजीलैंड देशयोः मध्ये मुक्त व्यापार सन्धिः अस्य वर्षस्य अक्टूबर मासस्य 20 विजयदशमीतः प्रवर्तिष्यते. ह्यः नवदिल्ल्यां वार्ताहर सम्मेलनं सम्बोधयन् वाणिज्योद्योग

0: അറിവും ആനന്ദവുമായി എത്തുന്നു പുലർവെട്ടം. പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവല്ലം കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉത്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 3 മുൻപ് 04936297084 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04972763473 എന്ന നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 62309015048 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. 1 വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഡബ്ല്യു

0: www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. മഷ്റൂം ഫാമേഴ്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്ന് കൂൺ വിലക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9847295 9447002290. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495961 9496551 9496551. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് സെപ്റ്റംബർ 22. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: കല്ലറ പാങ്ങോട് സമരം 1938 സെപ്റ്റംബർ 22 തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പിന്തുണയോടുള്ള ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനും കല്ലറ ചന്തയിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന പാവപ്പെട്ട കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന അന്യായമായ ചന്തപ്പിരിവിനും എതിരെയായിരുന്നു ഈ സമരം. കർഷകരും സാധാരണക്കാരുമായ ജനങ്ങൾ ഈ ചൂഷണത്തിനെതിരെ ഒന്നിച്ചണിഞ്ഞിരുന്നു. ചെല്ലപ്പൻപിള്ള, കൊച്ചപ്പിപ്പിള്ള, കൃഷ്ണപണിക്കർ, പ്ലാങ്കാല വിളാകം പത്മനാഭൻ എന്നിവരായിരുന്നു ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ മലയാള കവിയും പണ്ഡിതനുമായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ 1914 സെപ്റ്റംബർ 22 അന്തരിച്ചത്. വളരെ ദാരുണമായ ഒരു കാർ അപകടത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 1914 സെപ്റ്റംബർ 20 വൈക്കം ക്ഷേത്രദർശനം കഴിഞ്ഞു മടങ്ങുമ്പോൾ കായംകുളത്തിനടുത്തുള്ള കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിൽ ഒരു നായ കുറുകെ ചാടുകയും കാർ അപകടത്തിൽ പെടുകയുമായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 22 അന്തരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട മോട്ടോർ വാഹന അപകട മരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഇതിഹാസ നടിയും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവുമായ ദുർഗ ഖോട്ട 1991 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ഹിന്ദി മറാഠി സിനിമകളിലും നാടകവേദികളിലും 5 പതിറ്റാണ്ടിലേറെ കാലം സജീവമായിരുന്ന അവർ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു സാമൂഹിക വിലക്കായി കണ്ടിരുന്ന കാലത്താണ് ദുർഗ ഖോട്ട ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നത്. ഇത് വരും തലമുറകളിലെ നിരവധി സ്ത്രീകൾക്ക് സിനിമയിലേക്ക് വരാനുള്ള പ്രചോദനമായി മാറി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളും പടൌഡിയിലെ അവസാനത്തെ നവാബുമായിരുന്ന മൻസൂർ അലിഖാൻ പടൌഡി 2011 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ക്രിക്കറ്റ് ലോകത്ത് ടൈഗർ പടൌഡി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 21 വയസ്സിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റ അദ്ദേഹം ആ സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നു. 20-ാമത്തെ വയസ്സിലുണ്ടായ ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിന്റെ വലത് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും ഒരു കണ്ണിന്റെ മാത്രം കാഴ്ചയുമായി അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളി തുടരുകയും ഇന്ത്യയെ നിരവധി വിജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പര നേടുന്നത് 1967 പടൌഡിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. ഇന്ത്യക്കാർക്ക് വിദേശ മണ്ണിലും ജയിക്കാനാകും എന്ന ആത്മവിശ്വാസം നൽകിയത് അദ്ദേഹമാണ്. സിഖ് മതത്തിന്റെ സ്ഥാപകനും 10 സിഖ് ഗുരുക്കന്മാരിൽ ആദ്യത്തെയാളുമായ ഗുരു നാനാക് ദേവ് 1539 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ഇന്നത്തെ പാകിസ്ഥാനിലെ കർത്താർപൂരിലാണ് അദ്ദേഹം തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞത്. മനുഷ്യരാശിയുടെ സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈശ്വരൻ ഒന്നേയുള്ളൂ എന്നും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. ജാതിയോ മതമോ സാമ്പത്തിക സ്ഥിതിയോ നോക്കാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായി അദ്ദേഹം തുടക്കം കുറിച്ച ലങ്കർ എന്ന സമ്പ്രദായം ഇന്നും സിഖ് മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തുടരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ അതിർത്തി യുദ്ധങ്ങളിലൊന്നായ ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ചത് 1980 സെപ്റ്റംബർ 22 ഇറാഖ് സൈന്യം ഇറാനിലേക്ക് അതിക്രമിച്ചു കയറി വ്യോമാക്രമണങ്ങൾ നടത്തിയതോടെയാണ് ഈ യുദ്ധത്തിന് തുടക്കമായത്. ഷട്ട് അൽ അറബ് എന്ന അതിർത്തി നദീതടത്തിന്മേലുള്ള തർക്കവും ഇറാനിലെ ഖുസിസ്ഥാൻ പ്രവിശ്യ പിടിച്ചെടുക്കാനുള്ള ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈന്റെ ആഗ്രഹവുമായിരുന്നു പ്രധാന കാരണം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനരചയിതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇർവിംഗ് ബെർലിൻ 1989 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ലോക പ്രശസ്തമായ വൈറ്റ് ക്രിസ്മസ് എന്ന ക്രിസ്മസ് ഗാനം രചിച്ചതും ഈണം നൽകിയതും ഇർവിംഗ് ബെർലിനാണ്. ലോക കാർ രഹിത ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 22 ആചരിക്കുന്നത്. വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന വായു മലിനീകരണവും ഗതാഗത കുരുക്കും കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ യാത്രാമാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഈ ദിവസം ആചരിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ആയുരാരോഗ്യം.
0: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
8: നമ്മുടെ കരളിന്റെ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് ഉണ്ടാകാറുണ്ട്. എന്നാൽ കരളിന്റെ ആകെ തൂക്കത്തിന്റെ 5 മുതൽ 10% കൂടുതൽ കൊഴുപ്പ് ആകുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്. ആദ്യത്തേത് മദ്യപിക്കാത്തവരിലും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ഇതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കും. രണ്ടാമത്തേത് അമിത മദ്യപാനം മൂലം കരളിന് സംഭവിക്കുന്ന തകരാറുകൾ. ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഫാറ്റി ലിവറിന് പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാറില്ല. എന്നാൽ ചിലരിൽ വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി അനുഭവപ്പെടുന്ന നേരിയ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത, അമിതമായി ക്ഷീണവും തളർച്ചയും വിശപ്പില്ലായ്മ, കരൾ വീങ്ങുന്നത് കാരണം വയറിൽ ഭാരം അനുഭവപ്പെടുക തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണപ്പെടാം. ശരീരത്തിലെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമാണ് പ്രധാനമായും കൊഴുപ്പ് കരളിൽ അടിയുന്നത്. കുടവയറുള്ളവരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, തെറ്റായ ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ എല്ലാം ഫാറ്റി ലിവറിന് കാരണമാകുന്നു. ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും മറ്റ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന പരിശോധനകളിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. കരളിന്റെ വലിപ്പവും കൊഴുപ്പിന്റെ അളവും അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയിലൂടെ കരളിന്റെ പ്രവർത്തനക്ഷമതയും ലിവർ എൻസൈമുകളുടെ വ്യതിയാനവും മനസ്സിലാക്കാനാകും. കരളിന് എത്രത്തോളം കടുപ്പം സംഭവിച്ചു എന്ന് നോക്കുന്ന ആധുനിക പരിശോധനയാണ് ഫൈബ്രോസ്കാൻ. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, ബേക്കറി സാധനങ്ങൾ, അമിതമായ ചോറ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പോത്തിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി മുതലായവ ഒഴിവാക്കേണ്ടതാണ്. നാരുകളടങ്ങിയ ഭക്ഷണങ്ങളായ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത അരി, ഓട്സ്, മുഴുധാന്യങ്ങൾ, വാൾനട്ട്, ഒമേഗ 3 അടങ്ങിയ ചെറുമത്സ്യം

0: സസ്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫാറ്റി ലിവറിന് ഫലപ്രദമായ മരുന്നുകളോടൊപ്പം ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്. ശരീരഭാരം 5 മുതൽ 10% കുറയ്ക്കുന്നത് കരളിലെ കൊഴുപ്പ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും കുറഞ്ഞത് 30 മുതൽ 40 മിനിറ്റ് നടപ്പ് ശീലമാക്കുക. മദ്യം കരളിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വേഗത്തിലാക്കുകയും ചെയ്യും. അതിനാൽ മദ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ അത് കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ പിന്നീട് സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ തുടക്കത്തിലെ മുൻകരുതലുകൾ എടുക്കുക. മരുന്നുകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് കരളിന്റെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: ഇനിയൊരു ഗാനം കേൾക്കാം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: തൊഴിൽ തേടുന്നവർക്കായി ഇത്.
1: തൊഴിൽ ദർശനം.
2: വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൽ ഫീൽഡ് എഞ്ചിനീയർ, കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് മാനേജർ തസ്തികകളിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ഇപ്പോൾ അപേക്ഷിക്കാം. 5 ഒഴിവുണ്ട്. ഫീൽഡ് എഞ്ചിനീയർ ഒഴിവ് 3. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, സിവിൽ, മറൈൻ, മെക്കാനിക്കൽ, എം ടെക്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, എം ബി എ, പി ജി ഡി എം, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ് ഒഴിവ് 1. യോഗ്യത: പി ജി, കമ്മ്യൂണിക്കേഷൻസ്, ജേർണലിസം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് മാനേജർ പ്രോജക്ട്സ് ഒഴിവ് 1. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിഇ, ബിടെക് തത്തുല്യവും ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റിലുള്ള എം ബി എ, പി ജി ഡി എം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 23. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmd.kerala.gov.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 61 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: എഞ്ചിനീയർ 12, ഡെപ്യൂട്ടി മാനേജർ 38, മാനേജർ 9, സീനിയർ മാനേജർ 2. ഒഴിവുള്ള വിഷയങ്ങൾ: സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ, എൻവയോൺമെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, AI, ഡേറ്റാ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, മെറ്റലർജി, മിനറൽ പ്രോസസിംഗ്, മിനറൽ ആൻഡ് മെറ്റലർജി, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ്, എൻവയോൺമെന്റ്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ അബേറ്റ്മെന്റ്. യോഗ്യത: 65% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ, ബിടെക്, ബിഎസ്സിയും. എഞ്ചിനീയർക്ക് 1 വർഷത്തെയും ഡെപ്യൂട്ടി മാനേജർക്ക് 4 വർഷത്തെയും മാനേജർക്ക് 8 വർഷത്തെയും സീനിയർ മാനേജർക്ക് 12 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.engineersindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.engineersindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 25. കേരള സർക്കാർ സ്ഥാപനമായ ഒഡൈപെക് മുഖേന യുഎയിലേക്ക് ഇൻഡസ്ട്രിയൽ നേഴ്സുമാരെ പുരുഷൻ റിക്രൂട്ട് ചെയ്യുന്നു. വാക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. 50 ഒഴിവുണ്ട്. യോഗ്യത: BSc, പോസ്റ്റ് BSc നഴ്സിംഗും, ICU, എമർജൻസി, ആംബുലൻസ് എന്നീ മേഖലകളിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയവും. HAAD, DOH ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 40 വയസ്സ്. വാക്കിൻ ഇന്റർവ്യൂ സെപ്റ്റംബർ 26 രാവിലെ 8 മണി മുതൽ 11 മണി വരെ നടത്തും. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും പാസ്പോർട്ടും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം എത്തണം. സ്ഥലം: ഒഡെപെക്, 5-ാം നില, കാർമൽ ടവേഴ്സ്, കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശം, വഴുതക്കാട്, തിരുവനന്തപുരം. വിലാസം ഒരിക്കൽ കൂടി: ഒഡെപെക്, 5-ാം നില, കാർമൽ ടവേഴ്സ്, കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശം,

0: ഇടയ്ക്കാട് തിരുവനന്തപുരം. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.odepec.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.odepec.kerala.gov.in. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-23-29-440 അല്ലെങ്കിൽ 7736-49-6574. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471-23-29-440 അല്ലെങ്കിൽ 7736-49-6574.
1: തൊഴിൽ ദർശനം.
2: പുലർവെട്ടം തുടരും, വാർത്തകൾക്ക് ശേഷം.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ എസ് ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5 October ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.

0: both sides have resolved to fast-track negotiations. Our team is now slated to go for the fifth round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.
1: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIRമായി ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപ്പാദനം 12.5% വൈദ്യുതി ഉൽപ്പാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാതാ അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ 4-വരി, 6-വരി ഗ്രീൻഫീൽഡ്, ബ്രൌൺഫീൽഡ്, ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
3: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും

0: സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശപ്പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: മാൻഡലിൻ വാദകനായിരുന്ന യു ശ്രീനിവാസ് എന്ന ഉപ്പലാബു ശ്രീനിവാസ് 1969 ഫെബ്രുവരി 28 ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിൽ ജനിച്ചു. മാൻഡലിനിൽ ആദ്യ ഗുരു പിതാവായ സത്യനാരായണനായിരുന്നു. ചലച്ചിത്ര സംഗീത സംവിധായകൻ വാസു റാവുവിൽ നിന്നും ചെമ്പയുടെ ശിഷ്യൻ സുബ്ബരാജുവിൽ നിന്നും വായ്പാട്ടിൽ പരിശീലനം നേടി 19-ാം വയസ്സിൽ അരങ്ങേറ്റം. ജർമ്മനി, യൂറോപ്പ്, അമേരിക്ക തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. സക്കീർ ഹുസൈൻ, ഹരിപ്രസാദ് ചൗരസ്യ, ശിവമണി എന്നിവർക്കൊപ്പം ഫ്യൂഷൻ സംഗീത രംഗത്തും ശോഭിച്ചു. 1998 പത്മശ്രീ, 2010 സംഗീത നാടക അക്കാദമി പുരസ്കാരം, സംഗീതരത്ന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2014 സെപ്റ്റംബർ 19 യു ശ്രീനിവാസ് അന്തരിച്ചു.
3: സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഐ നെവർ തോട്ട് ദാറ്റ് ഐ നെവർ മിസ്ഡ് എനിതിങ് ബിക്കോസ് ഐ ഓൾവേസ് പ്രാക്ടീസ് മോസ്റ്റ് ഓഫ് ദി ടൈം ഐ സ്പെൻഡ് ബൈ പ്രാക്ടീസിങ് ഐ ഹാവ് അറ്റൻഡ് ദി സ്കൂൾ അപ് ടു 4th class. Then I have been doing everything correspondence course. For example, the regular student would have not seen Disneyland like that, but I have seen Disneyland everywhere. I have traveled all over the world. In fact, I take it as privilege to be as a Carnatic classical musician. My routine work is daily I do yoga in the morning. Then I will do puja because I'm a devotee of Hanuman, because Hanuman is important for music, he is expert than Narada or anything else. So I like from childhood, my family god is Hanuman. Then I do practice for 5 to 6 hours every day. And most of the time I spend practicing and I teach, I have got a lot of students. As a musician, there is a limitation for version, but not to the music. So I, whatever I have so far achieved is nothing as far as I'm concerned. I have to achieve a lot in my future. I have to be expert in music. I would like to be a good musician.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ജോനാസ്ബർഗിൽ പ്രാക്ടീസ് തുടങ്ങിയതോടുകൂടി ഗാന്ധിക്ക് നല്ല വരുമാനമുണ്ടായി. ആപീസിൽ ജോലിക്ക് കൂടുതൽ ആളെ നിശ്ചയിക്കേണ്ടതായും വന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു വെള്ളക്കാരിയെ ടൈപ്പിസ്റ്റായി നിശ്ചയിച്ചു. മിസ് ഡിക്ക് എന്നായിരുന്നു അവരുടെ പേര്. വെള്ളക്കാരൻ ഇന്ത്യക്കാരുടെ കീഴിൽ ജോലി ചെയ്യുകയെന്നത് അവിടെ പതിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ യുവതി തന്റെ ആപീസിൽ ജോലി ചെയ്യുമോ എന്ന് ഗാന്ധിക്ക് സംശയമുണ്ടായിരുന്നു. വിവരമറിയിച്ചപ്പോൾ എവിടെയായാലും മാനത്തോടുകൂടി ജോലി ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് മിസ് ഡിക്ക് പറഞ്ഞു. മാസത്തിൽ 17

0: പതിവായിരുന്നു. മനുഷ്യനെ മനുഷ്യനെന്ന നിലയിൽ കരുതി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഗാന്ധിക്ക് സഹജമായിരുന്നു. അതാണ് ഇന്ത്യക്കാരെ പോലെ തന്നെ വെള്ളക്കാർക്കും ഗാന്ധിയുടെ പേരിൽ ബഹുമാനവും വിശ്വാസവും തോന്നുവാൻ കാരണം. പൊതുപ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിന് ഒരു പത്രം ആവശ്യമാണെന്ന് ഗാന്ധിക്ക് തോന്നി. ഈ കാര്യത്തിന് മദൻജിത്ത് എന്നുപേരായ ഒരു കച്ചവടക്കാരനുമായി കൂടിയാലോചന നടത്തി. അദ്ദേഹം ഒരു പ്രസിന്റെ ഉടമസ്ഥനായിരുന്നു. അവർ തമ്മിൽ നടന്ന ആലോചനയുടെ ഫലമായിട്ടാണ് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയത്. മൻസുഖലാൽ നാസർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ. അദ്ദേഹമായിരുന്നു പത്രാധിപരെങ്കിലും പത്രസംബന്ധമായ ജോലി മിക്കതും ഗാന്ധി തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. പത്രപ്രവർത്തനത്തിൽ കേവലം അപരിചിതനായിരുന്നില്ല മൻസുഖലാൽ. ഇന്ത്യയിൽ കുറേക്കാലം ആ ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. എന്നാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിവാര പത്രമായിട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്. ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും തമിഴിലും ഹിന്ദിയിലും വാർത്തകളും ലേഖനങ്ങളും അതിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. തമിഴിലും ഹിന്ദിയിലുള്ള ലേഖനങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. പത്രത്തിൽ എഴുതുക മാത്രമല്ല ഗാന്ധി ചെയ്തിരുന്നത്. അതിന്റെ ചെലവിലേക്കുള്ള നല്ലൊരു സംഖ്യ മാസം തോറും കൊടുക്കുകയും ചെയ്തു. ഇത് ഗാന്ധിക്ക് വലിയൊരു ഭാരമായി തീർന്നു. എന്നാൽ പത്രം തുടങ്ങിയ സ്ഥിതിക്ക് എന്തു തന്നെയായാലും അത് നടത്തുവാൻ തന്നെ ഗാന്ധി തീർച്ചപ്പെടുത്തി. പത്രത്തിന്റെ പിന്നിലുള്ള ശക്തി ഗാന്ധിയാണെന്ന് വെള്ളക്കാർക്കും ഇന്ത്യക്കാർക്കും അറിയാമായിരുന്നു. ഗാന്ധിയുടെ തെക്കേ ആഫ്രിക്കയിലെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിയുടെ ആ കാലത്തെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ആ പത്രപംക്തികളിൽ തെളിഞ്ഞു കാണാം. തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം നടത്തുന്നതിൽ സ്തുത്യർഹമായ പങ്കാണ് ഇന്ത്യൻ ഒപ്പീനിയൻ വഹിച്ചിരുന്നത്. പത്രപ്രവർത്തനത്തിൽ തനിക്കുണ്ടായ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഗാന്ധി ഇങ്ങനെ പറയുന്നു. വർത്തമാന പത്രം സേവനത്തിനുള്ള മഹത്തായ ഒരു ഉപകരണമാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എങ്ങനെ കൃഷിപ്രദേശങ്ങളെ നശിപ്പിക്കുന്നുവോ അതുപോലെ നിയന്ത്രണമില്ലാത്ത തൂലികയും നാശത്തിന് വഴിവെക്കും. ഈ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗാന്ധി തന്റെ പത്രപ്രവർത്തനം നടത്തി വന്നിരുന്നത്.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പുലർവേട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. കേരളത്തിലെ LP UP ഹൈസ്കൂൾ ഭാഷാ സ്പെഷ്യൽ അധ്യാപക നിയമനങ്ങൾക്കുള്ള KTET പരീക്ഷയ്ക്ക് നാളെ മുതൽ അപേക്ഷിക്കാം. പരീക്ഷകൾ നവംബർ 14-15 തീയതികളിൽ നടക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ ktet.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നടത്താം. കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന രീതികളായ ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ എന്നിവ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാം. 8075-89-20-12. ഇനി ഒരു നമ്പർ 9400-98-8557. തിരുവനന്തപുരം കാട്ടാക്കട പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഭീമാ സഖി പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ കാട്ടാക്കട പഞ്ചായത്ത് CDS ഹാളിൽ അപേക്ഷ നൽകാം. ബന്ധപ്പെടേണ്ട നമ്പർ 9074-74-74-7027. കേരള സർക്കാർ സ്ഥാപനമായ IHRD ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-2 സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 1-2 സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1-2 സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ ഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ www.ihrd.ac.in എന്ന വെബ്സൈറ്റിലും പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23, അതായത് നാളെ വരെ

0: അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴ കൂടാതെയും ഈ മാസം 30-ാം തീയതി വരെ 200 രൂപ ലേറ്റ് ഫീ സഹിതവും സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ മാസത്തിൽ നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയ്ക്കായി പ്രത്യേക അനുമതി ആവശ്യപ്പെടുന്നവർ അപേക്ഷകൾ ഈ മാസം 23, അതായത് നാളെ വരെയും 200 രൂപ ലേറ്റ് ഫീ സഹിതം ഈ മാസം 30-ാം തീയതി വരെയും അതത് സ്ഥാപന മേധാവികൾ മുഖേന സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. കേട്ടത് നമുക്ക് ചുറ്റും.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ ചേച്ചി,
0: എല്ലായിടത്തേക്കും ആളുകളെ വിട്ട് അന്വേഷിപ്പിക്ക്. നമ്മളിപ്പോഴേ വൈകി, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു.
1: അനുചേച്ചി വെറുതെ പേടിക്കല്ലേ, അഭിചേച്ചി ആ ബസ്സിൽ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ.
0: ഉണ്ടാകില്ല എന്നും ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ കുട്ടപ്പായി.
2: ആരോടും പറയാതെ അപ്രത്യക്ഷമായതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം വരുന്നത്.
0: ഓ, ഒന്ന് നിർത്താമോ പ്ലീസ്.
2: അല്ല അനാമികെ, സത്യമല്ലേ ഞങ്ങൾ പറയുന്നത്?
3: സത്യമായിരിക്കാം, പക്ഷേ ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല.
4: അതെ, ഓരോന്നും പറഞ്ഞ് അനാമികയെ കൂടി തളർത്തരുത്.
0: ആലോചിച്ചിട്ട് വല്ലാത്ത പേടി ഫാദർ. ഇത്രയും നാള് ഞാൻ അവളോട് കലഹിച്ചത് മാത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ എന്തൊരു ദുഷ്ടയാണ് അല്ലേ?
3: സാരമില്ല അനാമിക, മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുക? അന്ന് നിന്റെ മനസ്സ് വേദനിച്ചപ്പോൾ നീ പ്രതികരിച്ചു. ഇന്ന് അതേ ആളിന് അപകടമെന്ന തോന്നലുണ്ടായപ്പോൾ നീ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഒരു വീഴ്ച വരുമ്പോൾ പോലും വൈരാഗ്യം ഉപേക്ഷിക്കാത്തവരുടെ മനസ്സിലാണ് ദുഷ്ടത. അല്ലാതെ ഒരു കുഞ്ഞിനെ പോലെ കലഹിച്ചയാളുടെ സുരക്ഷയെപ്പറ്റി ഓർത്തു കരയുന്ന നിന്റെ ഉള്ളിലല്ല.
0: ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ടേ കളിപ്പാട്ടത്തിന്റെ പേരിൽ തുടങ്ങിയ വഴക്കായിരുന്നു. പക്ഷേ എന്തിനും ഏതിനും മറ്റൊരാളുടെ സപ്പോർട്ട് തേടുന്ന എന്റെ സ്വഭാവം ആരെക്കാളും നന്നായി അറിയാമായിരുന്നത് അവൾക്കായിരുന്നു. പേന പിടിക്കാൻ വിറച്ച എന്റെ കൈകളിൽ തട്ടി നിനക്ക് ചെയ്യാൻ പറ്റുമടി എന്ന് പറഞ്ഞ് എന്നെ മാറ്റിയെടുത്തത് അഭിരാമിയാണ്. എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും എന്നോട് പറഞ്ഞതും അവളാണ്.
1: എന്നിട്ടാണോ അനുചേച്ചി നിങ്ങൾ കീരിയും പാമ്പും പോലെ നിന്നത്?
0: എനിക്കറിയില്ല കുട്ടപ്പായി, പെട്ടെന്ന് ഇവിടെ അവളെ കണ്ടപ്പോ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഞാൻ ഓർത്തില്ല. പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അവള് പറയുമായിരുന്നു, നാളെ നീ ആരുടെ മുന്നിൽ തോറ്റുപോകരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന്. അത്രത്തോളം കരുതലോടെ എന്നെ പഠിപ്പിച്ചവളോടാണ് ഞാൻ ഈ മത്സരബുദ്ധി കാണിച്ചത്. ഈ ഓഡിറ്റ് വന്നപ്പോ പോലും എന്റെ കഴിവ് തെളിയിക്ക ഓടുകയായിരുന്നു ഞാൻ. അവളെക്കുറിച്ച് ഓർത്തുപോലുമില്ല.
2: ഓ, വിഷമിക്കാതെ അനു, ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ട് നിനക്ക് എങ്ങനെ അഭിരാമിയോട് ദേഷ്യത്തിൽ പെരുമാറാൻ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നെ.
0: ചില നേരങ്ങളിൽ സ്നേഹം കാണിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി മത്സരമായി പോകാറുണ്ട് ബേബി ചേച്ചി. സ്നേഹമുള്ളവർ നമ്മളെ ജയിപ്പിക്കാൻ വഴി കാട്ടുമ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഒടുവിൽ ജയിച്ചെന്ന് തോന്നുമ്പോഴായിരിക്കും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തടലാണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അനാമികെ, പശ്ചാത്താപമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും വലിയ തിരുത്തൽ പ്രക്രിയ. ആത്മാർത്ഥമായ പശ്ചാത്താപം ജനിക്കുന്നത് നമ്മളിലെ അഹംഭാവം തകരുമ്പോഴാണ്. അതൊരു തകർച്ചയല്ല, മറിച്ച് നമ്മളെ സ്വയം പുതുക്കിപ്പണിയാനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ബേബി, നിങ്ങളൊക്കെ കൂടി ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ മുഖത്തു നോക്കി ചിരിക്കുകയും അവരൊന്ന് അകലുമ്പോൾ നന്മകളെല്ലാം മറന്നു കുറ്റം പറയുകയുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓഡിറ്റ് പ്രശ്നം വന്നപ്പോഴേക്കും ഇത്രയും നാൾ ഒപ്പം നിന്ന അഭിരാമി മുങ്ങിയെന്ന് എളുപ്പത്തിൽ വിധി എഴുതിയത് നിങ്ങളൊക്കെയല്ലേ. പ്രതിസന്ധിയിൽപ്പെട്ട ആ നിമിഷത്തിൽ അവളുടെ ഒരു നല്ല ഗുണമെങ്കിലും നിങ്ങൾ ഓർത്തു നോക്കിയോ?
2: ഇല്ല ഫാദർ.
4: മനുഷ്യരുടെ നന്മ തിരിച്ചറിയാൻ അവർ നഷ്ടപ്പെടുന്നതുവരെ കാത്തിരിക്കരുത്. കാരണം മനുഷ്യൻ ഒരു ഓർമ്മയായി മാറിയതിനു ശേഷം നമ്മൾ നൽകുന്ന പശ്ചാത്താപത്തിന് അവരുടെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല. അനാമികയുടെ കാര്യത്തിലും ഇതേ രീതിയാണ് നിങ്ങൾ പിന്തുടർന്നത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും.
2: ഫാദർ, ഞങ്ങൾ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞുപോയി.
5: ഫാദർ, അനാമിക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആളപായമില്ല, പരിക്കു പറ്റിയവരെ ടൗണിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട്. ഞാൻ പരിചയമുള്ള ഡോക്ടറെ വിളിച്ചിരുന്നു, അദ്ദേഹം വിവരങ്ങൾ നോക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: നമുക്ക് ആ വിവരങ്ങൾ കിട്ടും വരെ നോക്കിയിരിക്കേണ്ടതുണ്ടോ?
1: പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ചേച്ചി?
0: നമുക്ക് നേരിട്ട് പോയിക്കൂടെ ടൗണിലേക്കോ?
4: അനാമിക പറയുന്നതിലും കാര്യമുണ്ട്. ഇനി ഓരോ നിമിഷവും പ്രധാനമാണ്.
5: എന്നാ ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം.
0: എന്നാലേ ഞങ്ങൾ പോയി വരാം ബേബി ചേച്ചി.
2: ഞങ്ങളും വരാം അനാമിക, ഇവിടെ നിന്ന് ഒരു മനസമാധാനം ഉണ്ടാവില്ല.
0: അല്ല, ഇവിടെ ആരെങ്കിലും വേണ്ടേ?
1: എന്നാ ഞാനും കൂടെ വരാം.
3: ശരി, എന്നാ നിങ്ങൾ പോയി വാ, ഞാനും ബേബി ഇവിടെ നിൽക്കാം.
4: ആ പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിലും മെയിൻ ജംഗ്ഷനിലും കൂടി ഒന്ന് അന്വേഷിക്കണം.
5: വാ, എങ്കിൽ നമുക്ക് വേഗം ഇറങ്ങാം.
1: അല്ല, ഇതെന്താ ഈ സമയത്തൊരു കാറ്?
2: ദൈവമേ, ആശുപത്രി എന്നോ മറ്റോ.
4: അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കൂ ബേബി.
2: അല്ല, അത്
1: ദൈവമേ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ.
3: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: പുലർവെട്ടത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. തകര എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന പോച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇന്ന് പുലർവെട്ടം വിടവാങ്ങുകയാണ്. വീണ്ടും എത്തും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ഞാൻ ശാന്തി മാധവി.

0: Britain has agreed to provide limited support to Saudi Arabia to counter attacks from Iran-backed Houthis. Riyadh has requested the support after the Houthis, who control the most populous parts of Yemen, intensified their attacks on Saudi Arabia, a new front in the wider war that began with US and Israeli strikes on Iran in late February. For the new air-to-air refueling support, Britain will deploy one Voyager plane in the coming days. Britain and Saudi Arabia have been close military allies for decades, with Britain serving as one of the kingdom's largest arms suppliers. Earlier this year, Britain deployed its Sky Saber air defense system to Saudi Arabia to help protect it from Iranian missile attacks during the US-Israeli conflict with Iran. In Bihar's Jamui district, police have detained three accused in connection with an incident involving the alleged molestation and indecent behavior with a minor girl student. We have a report.
1: Jamui Superintendent of Police Vishwajit Dayal said that an FIR has been registered under relevant sections of the Bharatiya Nyaya Sanhita and the POKSO after a detailed investigation of the viral video. He said that a special investigation team constituted under the leadership of Sub-Divisional Police Officer Deepthi Munali is conducting raids to arrest other absconding accused. He added that the action is also being taken to remove the uploaded video from the social media platforms.
2: अभी तक जो है वीडियो के आधार पर पहचान के आधार पर तीन लोगों को हिरासत में लिया गया। ये सभी जो है मड़वा गांव है, यहीं पे जमुई थाना क्षेत्र में वहीं के लोग हैं।
1: स्पोर्ट्स मिनिस्टर एंड जमुई एमएलए श्रेयसी सिंह हैज आल्सो कंडेम्ड द इंसिडेंट। शी सेड दैट द एडमिनिस्ट्रेशन इज टेकिंग प्रॉम्प्ट एक्शन इन द मैटर।
3: मैं जमुई के प्रशासन को निर्देशित किया है कि जितनी और कार्रवाई करने की आवश्यकता है, यानी कि जो दोषित लोग हैं, जो आज भी खुला घूम रहे हैं, उनको भी टावर लोकेशन से पकड़कर उनकी भी गिरफ्तारी सुनिश्चित शाम तक करने का कार्य करें।
1: सविता पारीक, आकाशवाणी न्यूज, पटना।
0: करम फेस्टिवल, अ वाइब्रेंट सेलिब्रेशन ऑफ झारखंड्स रिच ट्राइबल कल्चर, नेचर एंड द बॉन्ड बिटवीन ब्रदर्स एंड सिस्टर्स इज बीइंग सेलिब्रेटेड अक्रॉस द स्टेट टुडे विद ट्रेडिशनल फेवर एंड एंथुजियाज्म. Special cultural and state-level programs are being organized across Jharkhand to mark the auspicious occasion. Here is a report from our correspondent.
4: Karam Festival, one of the most significant celebrations of Jharkhand's folk culture and nature worship, is being celebrated across the state today with great enthusiasm. Governor Santosh Kumar Gangwar attended the program on the eve of Karam Festival, organized in Beru Ranchi, as the chief guest and extended his greetings to the people of the state. He also delivered a message on nature conservation. Yesterday, a seminar cum cultural program was organized at Audrey House in Ranchi, where the entire premises came alive with Jharkhand's cultural spirit to the beats of drums, nagaras and mandar, accompanied by traditional Karam songs. A program was also organized yesterday evening at the Deekshant Mandap in Morabadi, where a tribal fashion show was the main attraction. Karam Festival is considered a symbol of crop protection, respect for nature and the enduring bond between brothers and sisters. On this occasion, sisters observe a Nirjala fast, praying for the well-being and long life of their brothers. Mahvish Rahman, Akashwani News, Ranchi.
0: On to sports now. In women's cricket, India will face Sri Lanka in the gold medal clash at Asian Games in Nice in Japan today. The match will begin at 10:30 a.m. IST. India sealed their spot in the final with a dominant 114-run victory over Bangladesh. Sri Lanka had secured their place in the title clash with a win over Pakistan. A deep depression over the West Central Bay of Bengal is likely to intensify further into a very deep depression during the next 24 hours and move west-northwestwards. The Alipur Met Office said the system is likely to cross the coast between Visakhapatnam and Gopalpur later tonight or by Wednesday morning. And now for a look at today's newspapers, it's over to Nina Arakal.
5: Thank you, Saira. The Hindu headlines, India-New Zealand FTA to come into effect on October 20. Hindustan Times headlines, Delhi court revives complaint against Sonia in voter list case, while the Pioneer says Sonia voter roll row probe revived. The Indian Express informs IIT Mumbai removes professor named in student suicide from Dean post, while Hindustan Times says IIT Bombay suspends Dean as student stir rages. The Times of India notes grounds in writing a must during arrest even in UAPA, says Supreme Court. The newspaper also writes swept away elephant calf saved by fishermen, adding that the newborn elephant calf had nothing left above water but its trunk. And finally, the Pioneer says, keep faith, drop cruelty. Delhi urges temples to swap live jumbos for mechanical ones. And with that, it's back to you, Saira.
0: Thanks, Nina. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present 72nd National Film Awards at Ekta Nagar in Kevadia this evening. Union Home Minister Amit Shah to inaugurate National Conference of Anti-Narcotics Task Force heads in New Delhi today. External Affairs Minister Ajay Shankar holds talks with his counterparts from France, Ecuador, Slovakia and Switzerland on sidelines of UN General Assembly in New York. Britain agrees to provide limited military support to Saudi Arabia to counter attacks from Iran-backed Houthis. And in women's cricket, India to take on Sri Lanka in gold medal clash at Asian Games in Japan this morning. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
6: Akashavani, samayam 8 mani kayinja 30 minute.
7: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: യോഗങ്ങൾ, ഘോഷയാത്രകൾ, കൊടികൾ, ബഹളമയം. പ്രഭാതം മുതൽ പ്രദോഷം വരെ കുഞ്ഞിരാമൻ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ രാധയുടെ ഒന്ന് രണ്ട് കത്തുകൾ കിട്ടി. അവയ്ക്കൊരു മറുപടി എഴുതാൻ പോലും തരപ്പെട്ടില്ല. എല്ലാം കഴിഞ്ഞ് രാത്രി ചെന്ന് കിടക്കുമ്പോഴാണ് അത് ഓർമ്മ വരിക. നേർത്തു മിനുത്ത ഒരു ശബ്ദം അവൻ്റെ കർണങ്ങളിൽ മുഴങ്ങും. എന്നെ മറന്നോ? ഹൃദയത്തിൽ ഒരു നോവ്. പിറ്റേന്ന് കാലത്ത് തന്നെ മറുപടി എഴുതണമെന്ന് തീരുമാനിക്കും. കാലത്ത് എഴുന്നേൽക്കുന്നത് സ്നേഹിതന്മാരുടെ വിളി കേട്ടുകൊണ്ടാണ്. പുതിയ പ്രശ്നങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. പിന്നെ അവയ്ക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഓടണം. തൊഴിൽ മുടക്കം സംബന്ധിച്ച കാര്യങ്ങൾക്ക് അവൻ രണ്ടു ദിവസമായി കണ്ണൂരിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് നാട്ടിൽ നിന്ന് ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ആരായിരുന്നു? അറിയില്ല. സ്ത്രീയാണോ? അല്ല. പേരെന്താ? ചോദിച്ചില്ല. വിറക് കണ്ടക്ടറില്ലേ, സുലൈമാനിക്ക, അയാളും ഉണ്ടായിരുന്നു. വെളുത്ത് എല്ലിച്ച ഒരു ചെറുപ്പക്കാരനും. കുഞ്ഞിരാമൻ എന്തോ ആലോചിച്ചുകൊണ്ട് സ്വല്പനേരം നിന്നു. അപ്പോഴേക്കും ആളുകൾ വന്നുകൂടി. അന്ന് ഗംഭീരമായ ജാഥയും യോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ജോണിയെത്തി. നാരായണപിള്ള വന്നു. ഓട്ടുകമ്പനിയിലെ അപ്പുക്കുട്ടനും എത്തി. എല്ലാവരും കുഞ്ഞിരാമൻ്റെ കട്ടിലിൽ തന്നെ ഇരുന്നു. വേറെ ഒരിരിപ്പിടമില്ല. രണ്ടു ഭാഗത്തും നന്നാല് കല്ലുവെച്ച് ഉയർത്തിയതിന്മേൽ ഉറപ്പിച്ച രണ്ടു മരപ്പലകയാണ് ആ കട്ടിൽ. തടിയൻ അപ്പുക്കുട്ടൻ ഇരുന്നപ്പോൾ അത് കുറച്ചൊന്നുലഞ്ഞു. അനിയൻ സൂക്ഷിച്ചേക്കണം എന്ന് നാരായണപിള്ള താക്കീത് നൽകി. അവർ എന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. എടാ ജാക്കി, വാതിൽക്കൽ ഒരു മുട്ട.
10: ആരാത്?
9: ഞാൻ മേസ്ത്രി. വാതിൽ തുറന്ന് രാരിച്ചൻ അകത്തേക്കു കടന്നു നിന്നു.
10: എന്താ മേസ്ത്രി?
9: ജോണിയാണ് ചോദിച്ചത്. രാരിച്ചൻ മേസ്ത്രിയല്ല, തൊഴിലാളിയാണ്. എന്നാലും മേസ്ത്രി എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. അവർ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു.
10: അപകടം.
9: ഏ, എന്ത്?
10: പോലീസ്?
9: എവിടെ?
10: എത്തിയില്ല.
9: എത്തും.
10: കാരണം?
9: അപ്പുകൂട്ടം ചോദിച്ചു.
10: ഇന്ന് മീറ്റിംഗ് ഉണ്ടായോ?
9: കുഴപ്പവും ഉണ്ടാവും.
10: കാര്യം തെളിച്ചു പറയാനിയാ
9: നാരായണപിള്ള. ഇന്ന് അവര് മീറ്റിംഗ് കലക്കിയേക്കും.
10: എങ്ങനെ അറിഞ്ഞു?
9: കുഞ്ഞിരാമൻ ചോദിച്ചു. നമ്മുടെ പ്രേമഭാജനം കൊണ്ടുവന്ന വർത്തമാനമാണ്.
10: ഏതാണോ സുന്ദരി?
9: അനിയ
10: അമ്മാളു.
9: മൂപ്പർ മൂപ്പത്തിയാരോട് പറഞ്ഞു.
10: അവളത് കേട്ടു, എന്നോട് പറയുകയും ചെയ്തു.
9: ഇപ്പോഴോ അനിയ രാഷ്ട്രീയമായില്ലയോ?
10: നാരായണപിള്ളയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇത്ര പേടിയെന്താ?
9: ജോണിയാണ് ചോദിച്ചത്.
10: പേടിയോ? ശ്രീമൂല അസംബ്ലി കണ്ടവനാ ഇവൻ.
9: എങ്കിലും വിഷയത്തിൻ്റെ കിടപ്പ് നോക്കേണ്ടായോ?
10: പക്ഷെ പോലീസ് ഇതിൽ നേരിട്ടിടപെടില്ല,
9: അപ്പുകുട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു.
10: അപ്പോ അമ്മാളു നുണ പറയുകയാണോ?
9: രാരിച്ചൻ ചോദിച്ചു.
10: എന്നല്ല, തെറ്റിദ്ധരിച്ചതാവും.
9: ആലോചിക്കണം. കുഞ്ഞിരാമൻ സ്നേഹിതന്മാരെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അവർ നേതാക്കന്മാരുമായി ആലോചിച്ചു. എന്തു വന്നാലും യോഗം മുടക്കിക്കൂടാ എന്ന് തീരുമാനവും എടുത്തു.
10: എന്നെ തല്ലിയാൽ ഞാനും തല്ലും, രാജിച്ചൻ പ്രഖ്യാപിച്ചു. മടയത്തരം പറയാതെ വാ. കുഞ്ഞിരാമൻ അവനെ കൂട്ടി നടന്നു.

0: ജാഥയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടണത്തിൽ ഉത്കണ്ഠാകുലമായ ഒരന്തരീക്ഷം തങ്ങി നിന്നു.
1: നടക്കൂ, തീർച്ച, ബഹളമാവോ?
0: വെറുതെ പറയുന്നതാ,
1: മുതലാളി ഒഴിക്കില്ല.
0: അല്ലാതെ എന്തു ചെയ്യാൻ, കാണാം. കുഞ്ഞിരാമൻ വീട്ടിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും വന്നതായി അറിഞ്ഞു.
1: എവിടേക്ക് പോയി?
0: വൈകുന്നേരം കണ്ടോളാമെന്ന് പറഞ്ഞു പോയി. ഇവിടെ ഇരിക്കാൻ പറയാമായിരുന്നു. നിങ്ങൾ എപ്പോൾ വരുമെന്ന് വെച്ചിട്ടാ?
1: ശരി.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. ജീവിതത്തിൽ പലതും നാം മറക്കുമ്പോഴും ഒരാളുടെ അഭാവം മാത്രം ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. ചില കാത്തിരിപ്പുകൾക്ക് വരവിന്റെ ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷ മരിക്കില്ല. അങ്ങനെ ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം ആരൂഢം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയതാണ്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ശ്യാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
3: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
2: അത് തന്നെ, നമ്മുടെ 60 രൂപ.
3: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
2: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
3: രണ്ടാമത്തേതോ,
2: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
3: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
2: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ ശ്രേയ ഘോഷൽ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം എന്നു നിന്റെ മൊയ്തീൻ. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ആകാശവാണി ഇപ്പോൾ യോഗ സൗഖ്യം.
5: യോഗ സൗഖ്യം
6: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
7: ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് മുതൽ അതിലെ സാരാംശം ഊർജ്ജമായി ആഗിരണം ചെയ്ത് കിട്ടാംശം അഥവാ വേസ്റ്റ് സുഗമമായി പുറന്തള്ളുന്നതുവരെയുള്ള പ്രക്രിയയാണ് ദഹന പ്രക്രിയ അഥവാ ഡൈജഷൻ. ദഹന വ്യവസ്ഥയിൽ പ്രധാനമായും ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ മുതലായ അവയവങ്ങളും നിരവധി എൻസൈമുകളുടെ പ്രവർത്തനവും ഉൾപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഈ ദഹനശക്തിയെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. ദഹനം ശരിയായി നടക്കാതെ വന്നാൽ അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, അൾസർ മുതലായ നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇന്ന് ഈ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ ആഹാര രീതികളും കൃത്രിമമായ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളും സമയം തെറ്റിയ ആഹാരവും അമിതമായ ഭക്ഷണരീതികളും മാനസിക സമ്മർദ്ദവും ഭക്ഷണ സമയത്തെ സോഷ്യൽ മീഡിയ പോലുള്ളവയുടെ സ്വാധീനവുമാണ്. യോഗ മുന്നോട്ട് വയ്ക്കുന്നത് വെറും വ്യായാമ മുറകൾ അഥവാ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിലെ ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയും മനസ്സിനെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കിയാൽ ആഹാരം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നും എത്ര അളവിൽ ആഹാരം കഴിക്കണമെന്നുമെല്ലാം പ്രത്യേകം യോഗ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യോഗാസനങ്ങളിൽ മയൂരാസനം, അപാനാസനം, വജ്രാസനം, അർത്ഥമത്സേന്ദ്രാസനം, അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പവനമുക്താസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെയുള്ളവ ആന്തരിക അവയവങ്ങൾക്ക്, പ്രത്യേകിച്ച് ലിവർ, പാൻക്രിയാസ് മുതലായവയ്ക്ക് മൃദുവായ മസാജ് നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. യോഗാഭ്യാസങ്ങൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുവാൻ സഹായിക്കുന്നത് വഴി ദഹനത്തെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. കുടലുകളുടെ ചലനത്തെ അഥവാ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും സുഗമമായ മലപ്രവൃത്തിക്കും സഹായകമാണ്. പ്രാണായാമങ്ങളായ ഭസ്ത്രികാ പ്രാണായാമം വയറിലെ പേശികൾക്കും ഡയഫ്രത്തിനും നൽകുന്ന ത്വരിതവും ക്രമവുമായ സങ്കോചം ആന്തരിക അവയവങ്ങൾക്ക് നല്ല മസാജ് നൽകി ദഹനശക്തിയെ മെച്ചപ്പെടുത്തുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള രോഗങ്ങളിലും അവയെ തടയാനും അവയുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. സാധാരണയായി യോഗാഭ്യാസങ്ങൾ ആഹാരത്തിന് മുൻപാണ് ചെയ്യേണ്ടത്. എന്നാൽ വജ്രാസനം ആഹാരശേഷം ചെയ്യാവുന്നതും ദഹനത്തെ ത്വരിതപ്പെടുത്തി ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതുമാണ്.
6: യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി കേസ് ചിത്ര പാടിയ ഗാനം ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കല്യാണരാമൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന കൈത്തപ്രം, സംഗീതം ബെനി ഇഗ്നീഷ്യസ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മോഹൻ സിതാരയുടെ സംഗീത സംവിധാനത്തിൽ രാധിക തിലക് പാടിയ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി. ചിത്രം ദീപസ്തംഭം മഹാചര്യം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉത്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495954321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടി 9496569623.

ഒന്ന്. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉത്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രോഗമായി മാറിക്കഴിഞ്ഞു. ഈ രോഗത്തിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹദ് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വിട്ടുമാറാത്ത ചുമ, അത് കഫത്തോടുകൂടിയുള്ള ചുമ. ആ കഫത്തോടുകൂടിയുള്ള ചുമ ചില സമയത്ത് രക്തം ചുമച്ചു തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ശ്വാസം മുട്ടായിട്ട് വരും. അത് ഒരു സംസാരിക്കാൻ പോലുമുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. കയറ്റം കയറുമ്പോഴുള്ള കിതപ്പായിട്ട് വരും. പിന്നെ ശ്വാസം വിടുമ്പോൾ ഒരു പിടുത്തം പോലെ ഉണ്ടാകും. ഒരുപാട് കേസുകളിൽ തുടക്കത്തിൽ വേദന വരില്ല എന്നുണ്ടെങ്കിലും പിന്നെ സഹിക്കാനാവാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, അതുപോലെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ടെർമിനൽ ക്യാൻസർ പെയിനായിട്ട് തന്നെ വരാറുണ്ട്. ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികളുടെ അവസാനം വളരെ വേദനാപൂർണമായിട്ട് തീരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ വേദനയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ക്വാമസൽ കാർസിനോമ, അത് പ്രധാനമായിട്ടും ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിലേക്കുള്ള ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന ആ നാഡീവ്യൂഹത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്വാമസൽ കാർസിനോമ ആ നാഡീവ്യൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി വേരുകൾ അഴുത്തി അവിടുത്തെ ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് കാരണം പലപ്പോഴും സഹിക്കാനാവാത്ത വേദനയോടുകൂടി രോഗികൾ വരാറുണ്ട്. ബ്രേക്കിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള നാഡീവ്യൂഹങ്ങളുടെ നാഡീ ഞരമ്പുകളുടെ പുറത്തുള്ള സമ്മർദ്ദം കാരണം വരുന്ന ബാക്കി ലക്ഷണങ്ങൾ, അതിലൊന്നാണ് ഏറ്റവും പ്രധാനമാണ് വേദന. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, രക്തം ചുമച്ചതുപോലെ ശ്വാസംമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, സഹിക്ക വയ്യാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, കൈകളിലേക്ക് വ്യാപിക്കുന്ന വേദന, പിന്നെ ഇതിനകത്ത് ഈ ശ്വാസകോശ ക്യാൻസറുകളുടെ മൂന്ന് നാല് പ്രധാനപ്പെട്ട വെറൈറ്റികളിലൊന്നാണ് സ്മോൾ സെൽ കാർസിനോമ എന്ന് ഹിസ്റ്റോപത്തോളജിയിൽ അറിയപ്പെടുന്ന സ്മോൾ സെൽ കാർസിനോമ എന്ന് പറയുന്ന വെറൈറ്റി. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ സ്വഭാവമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പാരാതെർമോൺ, അതായത് പാരാതൈറോയിഡ് ഹോർമോൺ പോലെയുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്മോൾ സെൽ കാർസിനോമ കാരണം ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയും ആ കാൽസ്യം കൂടി വരുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയിലെ വേറൊരു വെറൈറ്റിയിൽ വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പെപ്റ്റൈഡ് VIP എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ട്യൂമറുകളുണ്ട്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകളാകുമ്പോൾ അതിൻ്റെ ലക്ഷണം വരുന്നത് വയറിളക്കമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനുബന്ധ ലക്ഷണങ്ങൾ, അതിനെ പാരാന്യൂപ്ലാസ്റ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള ലക്ഷണങ്ങളല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ രാസത്വരകങ്ങൾ കാരണം വരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയുടെ ക്ലിനിക്കൽ നേച്ചർ അത് പ്രവചനാതീതമാണ്. എങ്ങനെ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഈ ക്യാൻസറുകളിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന വളരെ പെട്ടെന്ന് മാരകമായി തീരാവുന്ന വെറൈറ്റി എന്ന് പറയുന്ന സ്മോൾ സെൽ കാർസിനോമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും തലച്ചോറിന് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടി വരെയുണ്ട്. എന്നു വെച്ചാൽ മിക്കവാറും തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ശ്വാസകോശ

0: ക്യാൻസർ ആണെങ്കിൽ പോലും അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് സ്പ്രെഡ് വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് കരളിലോട്ട് സ്പ്രെഡ് ചെയ്താൽ മഞ്ഞപ്പിത്തമായിട്ട് വരും. അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്താൽ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരും. അതുപോലെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്താൽ വിട്ടുമാറാത്ത തലവേദന, ഛർദി, ചിലപ്പോൾ അപസ്മാരം, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്കർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നമുള്ള ആൾക്കാരിൽ ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരതിൻ്റെ തുടർച്ചയായിട്ട് വിചാരിക്കും, അത് ക്യാൻസറായിട്ട് മാറി എന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വൈകി പോകുന്നു.
1: സർ, ലങ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: അത് കാരണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ സ്മോക്കിംഗ്, അപ്പോൾ സ്മോക്കിംഗ് സെസേഷനാണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാ തരത്തിലുള്ള പുകയിലയുടെ ഉപയോഗവും നിയന്ത്രിക്കുക. നമ്മൾ പുകവലിക്കാരിൽ നമ്മൾ അവരുടെ ചരിത്രമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ 18 വയസ്സ് തൊട്ടേ പുകവലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 60 വയസ്സാകുമ്പോഴേക്കും അസുഖം വരുന്നത്. അതായത് 42 വർഷത്തെ പുകവലി ശീലം കൊണ്ടാണ് ആ ആളിന് അസുഖം വരുന്നത്. എത്ര എണ്ണം വലിക്കും എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഒരു ദിവസം 4 പാക്കറ്റ്, 5 പാക്കറ്റ്, അതായത് 40-50 സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ഒക്കെ വലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിരന്തരമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ പുകയിലയുമായിട്ടുള്ള അതിനകത്തുള്ള അസംഖ്യ 64 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിൽ അതിൻ്റെ ഒരു മിശ്രണമാണ് ആ ടാറ് പോലത്തുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കി, ആ ടാറാണ് കാസിനോജനിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാറുണ്ടാകാൻ മാത്രമുള്ള അംശം, പുകയിലയുടെ അംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗങ്ങളും നിയന്ത്രിക്കുക, ശരിയായിട്ടുള്ള ബോധവൽക്കരണം നടത്തി ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് അവർക്ക് മനസ്സിലാകുന്ന ബോധ്യം വരുന്ന രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് വേണ്ട അവബോധം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർ അതിനകത്ത് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം. അപ്പോൾ അത്തരം തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും മാസ്ക് ധരിക്കുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ എത്ര രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിലും ആ ആൾക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊരു ഈസിന് വേണ്ടി അവർ അത് ദൂഷ്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ളിൽ ചെന്നാൽ അതിന് സഫൊക്കേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ അത് അങ്ങനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൂടുതലായിട്ട് അതിൻ്റെ ഉപയോഗം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനാകും. പിന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിലെ അണുവികനടത്തിൻ്റെ സാധ്യത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനോടൊപ്പം ദുശീലങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ ആർജിത പ്രതിരോധ ശേഷി കുറയുകയും സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയുകയും അത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നത് കാരണം വരുന്ന രോഗങ്ങളിലൊന്നായ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അണുവികരണം കൂടുതലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് അവർ ദുശീലങ്ങളിലും വിട്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിയായിട്ടുള്ള അവബോധം അതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പിടിവിട്ട് പോകുമ്പോൾ ഒന്ന് കൃത്യമായി അത് രോഗനിർണയം നടത്താനുള്ള ഒരു മുന്നറിവുണ്ടാകുക, അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്ന ഒരാളാണ്, പക്ഷേ ചുമയുടെ പാറ്റേൺ ഒന്ന് മാറി, കുറച്ച് കൂടുതൽ കഫം വരുന്നു, അതിനോടൊപ്പം ശരീരം ക്ഷീണിച്ചു വരുന്നു. കാരണം ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ശരീരഭാരം കുറയുന്നതുമാണല്ലോ, ഒരു കുറഞ്ഞ പനി വരുന്നതുമാണ്. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക, നേരത്തെ തന്നെ രോഗനിർണയത്തിന് വിധേയമാകുക, ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, അഥവാ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള, പരിഭ്രമിക്കാതെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുക.
1: സർ, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് കുറച്ച് ചരിത്രം പറയേണ്ടി വരും. അതായത് ഞാൻ ആദ്യം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, പി ജി ചെയ്യുന്ന സമയത്ത്, അന്ന് ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടായ രോഗികൾക്ക് വളരെ പരിമിതമായ ചികിത്സാ രീതികളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കീമോതെറാപ്പി മാത്രം, ചില പ്രത്യേക കീമോതെറാപ്പറ്റിക് ഏജൻറ്സ് ഉപയോഗിച്ചിട്ടുള്ള, അതായത് സിസ്പ്ലാറ്റിൻ, എറ്റോപ്പസൈഡ് അല്ലെങ്കിൽ കാർബോപ്ലാറ്റിൻ, പാക്ലിടാക്സൽ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള കുറച്ച് കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയേഷന് പലപ്പോഴും വലിയൊരു ഫലം കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേരിട്ട് റേഡിയേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് കുറവാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ അത് കാരണം വരുന്ന ശ്വാസം മുട്ട്, ആ ശ്വാസം മുട്ട് കാരണം രോഗിയുടെ ലക്ഷണങ്ങൾ കൂടുന്നു, ഇവിടെ ഞരമ്പുകൾ പടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, നെഞ്ചിൻ്റെ ഭാഗത്ത് ഈ അസുഖം വന്ന ഭാഗത്ത് തന്നെ കൂടുതൽ കൂടുതൽ ചുവപ്പ് കളറും വേറെ വീനസ് കണ്ടീഷനും, ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സെൽ കാർസിനോമയ്ക്ക് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ തലച്ചോറിൽ

0: റേഡിയേഷൻ കൊടുക്കുന്നു. അപ്പോൾ റേഡിയേഷന് കുറച്ച് റോളേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ കൂടെ പുരോഗമിച്ച് നേരത്തെയുള്ള ക്യാൻസർ രോഗനിർണയം സാധ്യമായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതായത് സി ടി ഗൈഡർ എഫ് എൻ എ സി ബ്രോങ്കോസ്കോപ്പി അതായത് കുഴലിറക്കിയുള്ള പരിശോധന കൂടി അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉള്ള സ്ഥലത്തു നിന്ന് ബയോപ്സി പരിശോധന ചെയ്ത് അതിനകത്തു നിന്ന് അർബുദകോശങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വന്നപ്പോൾ കുറച്ചുകൂടി ഡയഗ്നോസിസ് എളുപ്പമായി മാറി, ഡയഗ്നോസ് നേരത്തെ തന്നെ പറ്റുന്ന രീതിയായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ചികിത്സയ്ക്കും മാറ്റം വന്നു. അതിനകത്ത് ചില മോളിക്കുലർ മാർക്കേഴ്സിനെ കണ്ടെത്തി. അപ്പോൾ ആ മോളിക്കുലർ മാർക്കേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കീമോതെറാപ്പി മരുന്നുകൾ നിലവിൽ വന്നു. അപ്പോൾ അതൊക്കെ ചികിത്സാരംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷേ അന്നും ഇന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലുള്ള ക്യാൻസറുകളാണ് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന എന്നുള്ള വെറൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒന്നാം ഘട്ടത്തിലെ അസുഖം, ശ്വാസകോശത്തിൻ്റെ ഒരു ലോബിൽ മാത്രം ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖം, വേറെ ഭാഗങ്ങളിലേക്ക് കഴലകളിലേക്കിട്ടൊന്നും വ്യാപിച്ചിട്ടില്ലാത്ത അസുഖം, അതിന് ആ ഭാഗത്തെ ആ ട്യൂമറിനെ മാത്രം, ട്യൂമറിനെ മാത്രമല്ല ആ ട്യൂമറിന് ചുറ്റുമുള്ള 2 സെൻറ്റിമീറ്റർ മാർജിൻ എടുക്കണം. കാരണം നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്പ്രെഡ് ഉണ്ടാവും. ആ 2 സെൻറ്റിമീറ്റർ മാർജിൻ എടുക്കുന്നത് ആ സ്പ്രെഡും കൂടി കവർ ചെയ്യാനാണ്. അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ആ മാർജിൻ കൊടുത്ത് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെത്തോളജി റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പക്ഷേ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് നമ്മൾ എടുത്തപ്പോൾ ഒരു ക്യാപ്സൂൾ വലിപ്പം പൊട്ടി, അല്ലെങ്കിൽ അവിടെ മാർജിൻ കുറച്ച് സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴല ചിലപ്പോൾ അത് ഭാവിയിൽ ക്യാൻസർ ആയേക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു സൂചന ആ പത്തോളജി റിപ്പോർട്ടിലുണ്ടെങ്കിൽ റേഡിയേഷനും കീമോയും കൂടി അതിൻ്റെ തുടർ ചികിത്സയായിട്ട് നൽകിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാവും. പക്ഷേ രണ്ടാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷന് ശേഷം ഉറപ്പായും കീമോയും റേഡിയേഷനും കൊടുക്കണം എന്ന് തന്നെയാണ് പറയാറ്. അതായത് ആ അസുഖം തുടങ്ങുന്ന ഭാഗത്തു നിന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച അവസ്ഥയിലുള്ള ക്യാൻസറാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അസുഖം തുടങ്ങിയ ഭാഗത്തു നിന്ന് കഴലകളിലേക്കും അനുബന്ധ അവയവങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് തുടങ്ങിയ അവസ്ഥ, അതായത് അവിടെ ടച്ച് ചെയ്തതല്ല അനുബന്ധ അവയവങ്ങളിലേക്ക് പടർന്ന് തുടങ്ങിയ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആ ഒരു മൂന്നാം ഘട്ടത്തിലെ അസുഖത്തിനാണ് ചികിത്സയിലൊരു സാരമായ വ്യതിയാനം വന്നിരിക്കുന്നത്. അതിന് ഇപ്പോൾ റേഡിയേഷനും കീമോതെറാപ്പിയും ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയത്ത്, അതായത് കീമോതെറാപ്പി റേഡിയേഷൻ്റെ എഫക്റ്റിനെയും അതുപോലെ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ഗുണത്തിനെയും കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടും കൂടെ ഒരുമിച്ചുള്ള ചികിത്സാ രീതി, അതാണ് മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണപ്രദമായ മാറ്റങ്ങൾ മൂന്നാം ഘട്ടത്തിലെ ശ്വാസകോശ ക്യാൻസറിന് ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസ് കൺട്രോൾ, അതായത് അതും ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ആ ഡിസീസ് കൺട്രോൾ, ശ്വാസകോശ ക്യാൻസറിൽ ഒന്നാം ഘട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ക്യൂർ സാധ്യമല്ല, പൂർണ്ണ രോഗശമനം സാധ്യമല്ല, പക്ഷെ ഡിസീസ് കൺട്രോൾ അതായത് അസുഖത്തിനെ നിയന്ത്രിച്ച് ആളിനെ പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ, അത് ഈ മൂന്നാം ഘട്ടത്തിലെ ക്യാൻസറിൽ റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധ്യമാണ്. പക്ഷെ നാലാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് ശ്വാസകോശവുമായി അസുഖം തുടങ്ങുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഭാഗങ്ങളിലേക്കും എതിർവശത്തെ ശ്വാസകോശത്തിലേക്കും ബാക്കി കഴലുകളിലേക്കും അതുമായി ബന്ധമില്ലാത്ത കഴലുകളിലേക്കുള്ളൊക്കെ വ്യാപനമാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ആ നാലാം ഘട്ടത്തിലെ ക്യാൻസറിന് കീമോതെറാപ്പി മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ക്യുർ ഒട്ടും തന്നെ ഇല്ല, അധികകാലം രോഗി ജീവിച്ചിരിക്കുകയുമില്ല, വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് രോഗിയുടെ കാര്യത്തിൽ പ്രശ്നം വരും. പക്ഷേ എങ്കിലും എല്ലാ ഘട്ടങ്ങളിലും നൂതന കീമോതെറാപ്പിയുടെയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയേഷനും കുറേ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അങ്ങനെ ഉണ്ടായി വരുന്നത് കൊണ്ട് രോഗിക്ക് രോഗശമനമോ ആ രോഗത്തിൻ്റെ നിയന്ത്രണമോ നല്ല രീതിയിൽ സാധ്യമാകുന്നത് കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി മെച്ചപ്പെട്ടു. അപ്പോൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം രോഗിക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ, ശ്വാസമുട്ടില്ലാതെ, കഫക്കെട്ടില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിച്ച് വിശപ്പൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കൊണ്ടുപോയി ഇനി അധികാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഫർദർ ജീവിതത്തിൻ്റെ പ്ലാൻ കൂടി, അതായത് ഫ്യൂച്ചർ പ്ലാൻ കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ, ആ ഒരു വ്യത്യാസമാണ് ശ്വാസകോശ ക്യാൻസറിൻ്റെ ചികിത്സാ രംഗത്ത് ഇത്രയും വർഷം കൊണ്ട് കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്.
1: ശ്വാസകോശ ക്യാൻസർ ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

0: നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ശ്രീ അഭിലാഷ് ഗിരിപ്രസാദ് പാടിയ കൃതികൾ കേൾക്കാം. സർവശ്രീ ബോംബെ ആർ മാധവൻ വയലിൻ, കടക്കാവൂർ രാജേഷ് നാഥ് മൃദംഗം, സുനിൽകുമാർ ശേഖർ ഗെഞ്ചിറ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം രീതിഗൗള രാഗത്തിൽ പരിപാലയമാം എന്ന കൃതി കേൾക്കാം. രൂപകതാളം

ഇതുവരെ കേട്ടത് ശ്രീ അഭിലാഷ് ഗിരിപ്രസാദ് പാടിയ കൃതികൾ. സർവശ്രീ, ബോംബെ ആർ മാധവൻ വയലിൻ, കടക്കാവൂർ രാജേഷ്നാഥ് മൃദംഗം, സുനിൽകുമാർ ശേഖർ ഗെഞ്ചിറ.

0: രാഗാമൃതം സമാപിക്കുന്നു.
1: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ നമ്മുടെ 60 രൂപ.
2: ഷേടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
1: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
2: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
1: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
6: ആകാശവാണി. ഹരിതവാണി

0: ഹരിതവാണിയിൽ ഇന്ന് ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു.
1: ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യന്റെ ആരോഗ്യത്തിനും ഔഷധങ്ങൾക്കും മാത്രമല്ല മാനസിക ഉല്ലാസത്തിനും ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നു. അലങ്കാര സസ്യങ്ങൾ മനുഷ്യന്റെ ജീവിതം ആനന്ദപ്രദമാക്കുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്നു. ഒരു വീടിന്റെ ഭംഗി അതിന്റെ ചുമരുകളോ ഫർണിച്ചറുകളോ അല്ല, ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പച്ചപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അലങ്കാര സസ്യങ്ങൾ മനുഷ്യന്റെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗവും കൂടിയാണ്. അലങ്കാര സസ്യങ്ങളുടെ പൂക്കളുടെ ഭംഗിയോ ഇലകളുടെ നിറമോ വ്യത്യാസമോ ആകൃതിയോ സുഗന്ധമോ പ്രത്യേക വളർച്ചാ രീതിയോ ആയിരിക്കും പ്രധാനം. എന്നാൽ മറ്റു ചിലത് പൂക്കളേക്കാൾ ഇലകളുടെ വർണ്ണവൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ്. ഇന്ന് അലങ്കാര സസ്യങ്ങൾ വനിതാ സ്വയം സംഘങ്ങൾക്കും യുവാക്കൾക്കും വളരെയധികം സാമ്പത്തിക നേട്ടം നൽകുന്നുണ്ട്. ഇന്ന് വീടുകളിൽ ചെടി വളർത്തുന്നത് ഒരു ഹോബിയാണ്. പിഴിഞ്ഞ പൂക്കൾ കാണുന്നതും ചെടികൾ നനയ്ക്കുന്നതും മനസ്സിന് ആശ്വാസം നൽകുന്നു. പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും അലങ്കാര സസ്യങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. എന്താണ് അലങ്കാര സസ്യങ്ങൾ? മനോഹാരിതയ്ക്ക് വേണ്ടി നട്ടുവളർത്തുന്ന സസ്യങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ. അലങ്കാര സസ്യങ്ങൾക്ക് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. മനുഷ്യൻ സ്ഥിരതാമസമാക്കിയ കാലം മുതൽ തന്നെ പൂക്കളോടും പൂന്തോട്ടങ്ങളോടും താല്പര്യമുണ്ടായിരുന്നു. പുരാതന ഈജിപ്തിലും മെസപ്പൊട്ടാമിയയിലും രാജകൊട്ടാരങ്ങളിൽ മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് മുഗൾ രാജാക്കന്മാരായിരുന്നു. കാശ്മീരിലെ ശാലിമാർ തോട്ടം അതിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ വളരെ പണ്ടുകാലം മുതൽക്കെ മുല്ല, തെച്ചി, തുളസി, അരളി, ശംഖുപുഷ്പം തുടങ്ങിയവ നട്ടുവളർത്തുന്നത് പതിവായിരുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അലങ്കാര സസ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നഗരവൽക്കരണത്തിൻ്റെ തോതനുസരിച്ച് പച്ചപ്പിൻ്റെ അളവ് കുറയുകയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചെറിയ പൂന്തോട്ടം വളരെ ആശ്വാസമാണ്. വീട്ടിനുള്ളിലെ അലങ്കാര സസ്യങ്ങൾ അന്തരീക്ഷം മനോഹരമാക്കുകയും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യുന്നു എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. പച്ചപ്പുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറയുമെന്നാണ് കണ്ടിട്ടുള്ളത്. ജോലിയിൽ കാര്യക്ഷമതയും കൂടുന്നു. അലങ്കാര സസ്യങ്ങൾക്ക് ഇന്ന് വിപണിയിൽ വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ കാലാവസ്ഥ അലങ്കാര സസ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. ആവശ്യത്തിന് ചൂടും മഴയും ഈർപ്പവും ലഭിക്കുന്നതിനാൽ വർഷം മുഴുവനും പൂച്ചെടികൾ വളർത്താവുന്നതാണ്. അലങ്കാര സസ്യങ്ങളുടെ ആവശ്യകത വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. അതിനാൽ അലങ്കാര സസ്യകൃഷി ഒരു സ്വയം തൊഴിൽ മേഖല കൂടിയാണ്. അലങ്കാര സസ്യങ്ങളെ പലതായി വർഗീകരിക്കാം. റോസ്, ജമന്തി, ഡാലിയ, ഓർക്കിഡ്, ആന്തൂരിയൻ തുടങ്ങിയവ പൂച്ചെടികളാണ്. ക്രോട്ടൺ, അഗ്ലോണിമ, കോളിയസ് തുടങ്ങിയവ ഇലച്ചെടികളാണ്. ബൊഗെയിൻവില്ല, മണി പ്ലാന്റ്, അലമണ്ട തുടങ്ങിയവ വള്ളിച്ചെടികളുടെ ഗണത്തിൽപ്പെടുന്നു. പുൽത്തകഴിയിൽ നാം വിവിധതരം പുൽച്ചെടികളാണ് വളർത്തുന്നത്. സ്നേക്ക് പ്ലാന്റ്, പീസ് ലില്ലി, സ്പൈഡർ പ്ലാന്റ് എന്നിവ ഇൻഡോർ സസ്യങ്ങളിൽപ്പെടുന്നു. ഇവ ഓരോന്നിൻ്റെയും പരിപാലനം വ്യത്യസ്തമാണ്. ചെടികളുടെ പ്രകൃതി അനുസരിച്ച് വെള്ളം, വളം, സൂര്യപ്രകാശം എന്നിവ നിയന്ത്രിക്കേണ്ടതാണ്. അലങ്കാര സസ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ന് പല മാർഗങ്ങളുമുണ്ട്. ചെമ്പരത്തി, ബൊഗെയിൻവില്ല എന്നിവ കമ്പ് നട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജമന്തി, ഡാലിയ, കോസ്മോസ് തുടങ്ങിയവ വിത്ത് വഴി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഉയർന്ന ഗുണമേന്മയുള്ള റോസ് ചെടികൾ ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. ചില കുറ്റിച്ചെടികളും പള്ളിച്ചെടികളും ലെയറിംഗ് എന്ന മാർഗത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാം. ടിഷ്യൂ കൾച്ചർ എന്ന സാങ്കേതികവിദ്യയ്ക്ക് അലങ്കാര സസ്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കോശത്തിൽ നിന്നോ കോശ സമൂഹത്തിൽ നിന്നോ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഓർക്കിഡുകൾ, ആന്തൂരിയം തുടങ്ങിയവ ഈ രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. വലിയ സ്ഥലമുണ്ടെങ്കിലേ ഉദ്യാനം നിർമ്മിക്കാൻ സാധിക്കൂ എന്നില്ല. ചെറിയ സ്ഥലങ്ങളിലും മനോഹരമായ ഉദ്യാനം നിർമ്മിക്കാം. വീടിൻ്റെ മുറ്റത്ത് പൂച്ചെടികളും കോട്ടൺ പ്ലാന്റും നട്ടുവളർത്തി മനോഹരമാക്കാവുന്നതാണ്. വീടിൻ്റെ ടെറസുകളിൽ അലങ്കാര സസ്യങ്ങൾ വളർത്താം. മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് തുടങ്ങിയവ

ചട്ടികളിൽ വളർത്താം. ബാൽക്കണിയിൽ ചെറിയ ഇൻഡോർ സസ്യങ്ങൾ വളർത്താവുന്നതാണ്. ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കാനും ഇന്ന് നിരവധി മാർഗങ്ങളുണ്ട്. അലങ്കാര സസ്യങ്ങൾ പരിസ്ഥിതിയിലെ നിലനിൽപ്പിന് പ്രധാന പങ്കുണ്ട്. കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിട്ട് വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ശുദ്ധവായു ശ്വസിക്കുക വഴി മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഗാർഡൻ തെറാപ്പി ചികിത്സയുടെ ഭാഗമായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അന്തരീക്ഷ താപനില കുറയ്ക്കുന്നതിനും ജൈവ വൈവിധ്യം നിലനിർത്താനും അലങ്കാര സസ്യങ്ങൾ സഹായിക്കുന്നു. അലങ്കാര സസ്യകൃഷി ഇന്ന് ലാഭകരമായ സംരംഭമാണ്. തൈകൾ വിൽക്കുന്നതിലൂടെ, ആഘോഷങ്ങൾക്ക് പൂക്കൾ വിതരണം ചെയ്യുന്നതിലൂടെ, ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ്ങിലൂടെ, പൂന്തോട്ട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്നതിലൂടെ അലങ്കാര സസ്യങ്ങൾ സാമ്പത്തികമായി പ്രയോജനം ചെയ്യുന്നു. അലങ്കാര സസ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അവയുടെ പരിപാലനത്തിന് ചില പരിമിതികളുണ്ട്. കീടബാധയും രോഗങ്ങളും അലങ്കാര സസ്യകൃഷിയെ പ്രധാനമായും ബാധിക്കുന്നു. ഓർക്കിഡ്, ആന്തൂരിയം തുടങ്ങിയവ വളർത്താൻ ചെലവും പരിചരണവും കൂടുതലാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണുന്ന ചെടിയാണ് ചെമ്പരത്തി. ഔഷധ നിർമ്മാണത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു. പൂക്കളുടെ രാജ്ഞിയായ റോസ് നിരവധി നിറങ്ങളിലും ഇനങ്ങളിലും കാണുന്നു. വിവിധ അലങ്കാരങ്ങൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ പരിചരണത്തിൽ വളരുന്ന അലങ്കാര സസ്യമാണ് ബൊഗൻവില്ല. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സസ്യമാണ് ആന്തൂരിയം. ശരിയായ പരിചരണം നൽകിയാൽ വർഷങ്ങളോളം പൂക്കൾ തരുന്ന സസ്യമാണ് ഓർക്കിഡുകൾ. അലങ്കാര സസ്യങ്ങളുടെ ഭംഗി അതിൻ്റെ പൂക്കളിലും ഇലകളിലുമാണ്. ചെറിയ കീടബാധ പോലും ഇവയുടെ ഭംഗിയെ ബാധിക്കുന്നു. അതുകൊണ്ട് നിരീക്ഷണം അത്യാവശ്യമാണ്. അലങ്കാര സസ്യങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, മിലിബഗ്, ത്രിപ്സ്, ചുവന്ന ചിലന്തി, വെള്ളീച്ച, ഇലപ്പുള്ളി രോഗം തുടങ്ങിയവയാണ്. മിക്ക കീടബാധയുടെയും ലക്ഷണങ്ങൾ മുരടിച്ച വളർച്ച, ഇലകളുടെയും പൂക്കളുടെയും ആകൃതി മാറുക, ഇലയും പൂക്കളും വേഗത്തിൽ കൊഴിഞ്ഞു പോകുക എന്നിവയാണ്. ഇലകളിലും തണ്ടുകളിലും കാണുന്ന കീടമാണ് മുഞ്ഞ. ഇവ പച്ച, മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കാണുന്നു. പൂക്കളെയും ഇലകളെയും ബാധിക്കുന്ന മറ്റൊരു കീടമാണ് മിലിബഗ്. പൂക്കളുടെ എണ്ണം കുറയുന്നതാണ് പ്രധാന ലക്ഷണം. ഇലകളിൽ കാണുന്ന മഞ്ഞ വരകളാണ് ത്രിപ്സിൻ്റെ പ്രധാന ലക്ഷണം. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പൊതുവായ ചില നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. രോഗം ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും വെള്ളം സ്പ്രേ ചെയ്തും വേപ്പെണ്ണ ഉപയോഗിച്ചും കീടങ്ങളെ പൊതുവെ നിയന്ത്രിക്കാവുന്നതാണ്. സ്പിരിറ്റും സോപ്പ് ലൈനി ഉപയോഗിക്കുന്നതും നല്ല കീട നിയന്ത്രണ മാർഗമാണ്. ജൈവ കീടനാശിനികളും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ത്രിപ്സ് എന്ന കീടത്തെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. സസ്യങ്ങളെ പൊതുവെ ബാധിക്കുന്ന രോഗമാണ് വേരുചീയൽ. നല്ല മണ്ണും ആവശ്യത്തിന് മാത്രം വെള്ളവും വേരുചീയലിന് ഫലപ്രദമാണ്. വേനലും മഴയും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതാണ്. നീർവാഴ്ചയുള്ള സ്ഥലങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ വളർത്തേണ്ടത്. അലങ്കാര സസ്യങ്ങളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് അനുയോജ്യമായ മണ്ണും ചാണകപ്പൊടി, എല്ലുപൊടി തുടങ്ങിയവയും അത്യാവശ്യമാണ്. അതുപോലെ ശിഖരം വെട്ട് അഥവാ പ്രൂണിംഗ്, ചട്ടി മാറ്റി നടൽ, സൂര്യപ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ വിന്യസിക്കൽ തുടങ്ങിയവയും ശാസ്ത്രീയ പരിപാലനത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കാത്തതും അമിതമായ അമ്ലത്വമോ ക്ഷാരത്വമോ ഇല്ലാത്തതും വായു സഞ്ചാരം ഉള്ള മണ്ണാണ് ചെടികൾക്ക് നല്ലത്. ചട്ടികളിൽ നടുന്നതിന് ചുവന്ന മണ്ണും ചാണകം, കമ്പോസ്റ്റ് എന്നിവയുടെ മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ഉപയോഗിക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യമെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഒരേ സാഹചര്യം ആവശ്യമില്ല. റോസ്, ജമന്തി എന്നിവയ്ക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. എന്നാൽ ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയ്ക്ക് തണൽ നല്ലതാണ്. ശക്തമായ മഴയിൽ ചട്ടികളിൽ വെള്ളം കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ ജലസേചനം നൽകുകയും വേണം. പല ഇൻഡോർ സസ്യങ്ങളും നല്ലതാണെങ്കിലും ചിലവ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നു. ഇതിൽ കുറച്ച് സത്യമുണ്ടെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഇത് ബാധകമല്ല. ഇന്ന് വീടുകളിലും ഓഫീസുകളിലും ഇൻഡോർ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചിലത് ഹാനികരവുമാണ്. ചെടി മുറിക്കുമ്പോൾ പുറത്തുവരുന്ന നീര് ചർമ്മത്തിനും കണ്ണുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എരിച്ചിലും നീർക്കെട്ടും ഉണ്ടാകും. ഫിലോഡെൻഡ്രോണിൻ്റെ ഇലകളിൽ കാൽഷ്യം ഓക്സലേറ്റ് ഉള്ളതിനാൽ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ കഴിച്ചാൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മുൻപ് പറഞ്ഞ ഇൻഡോർ സസ്യങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ അവയെക്കുറിച്ച് കുട്ടികളിലും മുതിർന്നവരിലും അവബോധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണുന്ന അലങ്കാര സസ്യമാണ് അരളി. വെള്ള, ചുവപ്പ്, പിങ്ക്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. സൗന്ദര്യമുള്ള ചെടികളാണെങ്കിലും ഇവ പൂർണ്ണമായി സുരക്ഷിതമല്ല. അരളിയുടെ ഇലകൾ, തണ്ട്, വേരുകൾ എന്നിവ ഒടിക്കുമ്പോൾ പുറത്തുവരുന്ന പാലിൽ
കാർഡിയാക് ഗ്ലൈക്കോസൈഡ്

0: എന്ന വിഷപദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇവ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വയറിളക്കം, തലകറക്കം, ബ്ലഡ് പ്രഷറിലെ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗുരുതരമായ വിഷബാധ ജീവനു തന്നെ ഭീഷണിയാണ്. അരളി മനോഹരമായ സസ്യമാണെങ്കിലും കുട്ടികളും വളർത്തുമൃഗങ്ങളും എത്തിച്ചേരാത്ത സ്ഥലത്ത് വളർത്തുകയാണ് ഉചിതം. ചെടികൾ മുറിക്കുകയോ ശിഖരം വെട്ട് നടത്തുകയോ ചെയ്തതിനു ശേഷം കൈകൾ നന്നായി കഴുകണം. അരളിയുടെ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ്, ആരോഗ്യ ഗുണമല്ല. അതേസമയം അതിൻ്റെ വിഷാംശത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഡൈഫൻബാക്കിയയാണ് ഹാനികരമായ മറ്റൊരു സസ്യം. തണ്ടിലെയും ഇലകളിലെയും നീര് വായിൽ ചെന്നാൽ നാവ്, ചുണ്ട്, തൊണ്ട തുടങ്ങിയവ വീർക്കുകയും എലിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. സംസാരിക്കാനും ആഹാരം വിഴുങ്ങാനും പ്രയാസമുണ്ടാകും. ഫിലോഡെൻഡ്രോൺ, കലാഡിയം എന്നിവയുടെ ഇലകൾ കടിച്ചാൽ വായിൽ എലിച്ചിലും നീർക്കെട്ടും ഉണ്ടാകുന്നു. ഇൻഡോർ സസ്യങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള സംശയം ഇവ രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും എന്നതാണ്. രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം ഇല്ലാത്തതിനാൽ സസ്യങ്ങൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. എന്നാൽ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് തുലവും ചെറുതാണ്. ഒരു സാധാരണ മുറിയിലെ വായുവിൻ്റെ ഘടന മാറ്റാൻ ഇത് പര്യാപ്തമല്ല. ഒരു മുറിയിൽ ഉറങ്ങുന്ന മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ഇൻഡോർ സസ്യങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് കാര്യമായി കുറയുകയോ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഇൻഡോർ സസ്യങ്ങൾ അപകടകരമായ രീതിയിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കും എന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. വായു സഞ്ചാരം കുറഞ്ഞ ചെറിയ മുറികളിൽ ആവശ്യത്തിലധികം ഇൻഡോർ സസ്യങ്ങൾ നിറയ്ക്കുന്നതും നല്ലതല്ല. അലങ്കാര സസ്യകൃഷി ഇന്ന് പുതിയ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ടെറസ് ഗാർഡൻ, ബാൽക്കണി ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡൻ, ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ, ബോൺസായ്, ഹൈഡ്രോപോണിക്സ്, ഇൻഡോർ പ്ലാന്റ് എന്നിവ ഇന്ന് നഗരങ്ങളിൽ കൂടുതൽ ജനപ്രിയമായിരിക്കുന്നു. വിദ്യാസമ്പന്നരായ യുവാക്കൾ അലങ്കാര സസ്യകൃഷിയിലൂടെ മികച്ച സംരംഭകർ ആയിട്ടുണ്ട്. നഴ്സറി പരിപാലനം, ഓൺലൈൻ ചെടിവിൽപ്പന, ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, ഗാർഡൻ മെയിൻ്റനൻസ് എന്നിവയെല്ലാം കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാവുന്ന തൊഴിൽ മേഖലയാണ്. പ്രകൃതിയെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് സസ്യങ്ങൾ. അതിനാൽ ഓരോ വീട്ടിലും കുറഞ്ഞ തോതിലെങ്കിലും സസ്യങ്ങൾ നട്ടുവളർത്തണം. ചെടികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും വെളിവാക്കുന്നു. പച്ചപ്പ് നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ സഹായിക്കും. ഒരു പൂവ് വിരിയുമ്പോൾ ഒരു പൂന്തോട്ടം മാത്രമല്ല മനോഹരമാകുന്നത്, മനുഷ്യന്റെ മനസ്സും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ്.
1: ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മുതൽ 12 വരെ കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321, 9496596321. ഓർക്കുക, കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

0: കൂട്ടുകാരി. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ലക്ഷണങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഇതേക്കുറിച്ച് ഇന്ന് കൂട്ടുകാരിയിൽ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
1: സമീപകാലത്തായി സാമൂഹ്യ മാധ്യമങ്ങളിൽ NPD അഥവാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമാണ്. NPD ഉള്ള വ്യക്തികൾ സ്വയം സ്നേഹിക്കുന്നവരാണ് എന്നാണ് പൊതുവെ സമൂഹത്തിൽ ഉള്ള ധാരണ. പലരും ചോദിക്കാറുണ്ട്, ഈ സ്വയം സ്നേഹിക്കുക എന്നുള്ളതൊരു ആവശ്യമുള്ള കാര്യമല്ലേ? സ്വാഭാവികമായിട്ടുള്ള ഒരു അവനവനോടുള്ള സ്നേഹവും ഈ നാർസിസിസവും തമ്മിലുള്ള അതിർത്തി എവിടെയാണ്? നമ്മളെല്ലാവരും അവനവനെ സ്നേഹിക്കുന്നവരാണ്. നമ്മളുടെ ചിന്തകളിൽ ഭൂരിപക്ഷം സമയവും അവനവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന ധാരണയുണ്ട്. അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മക്കൾ തുടങ്ങിയ ആളുകളോടും ഒരു സ്നേഹം പുലർത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകും. ചുറ്റുമുള്ള ആളുകളുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനും അവർക്ക് കഴിയാറുണ്ട്. പക്ഷേ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളൊരു വ്യക്തിക്ക് അവനവനോട് മാത്രമേ സ്നേഹമുണ്ടാകൂ. മറ്റാരോടും, സ്വന്തം മക്കളോട് പോലും ഒരു സ്നേഹമുണ്ടാകില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പരിമിതി. ഈ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ പേര് ഒരു ഗ്രീക്ക് പുരാണത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. നാർസിസസ് എന്നു പേരുള്ള ഒരു സുന്ദരനായൊരു വ്യക്തി യവനകഥകളിൽ ഉണ്ട്. ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പരമസുന്ദരനാണ്, അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള യോഗ്യത ഒരു സ്ത്രീകൾക്കുമില്ല എന്നുള്ള ഒരു അഹംബോധമായിരുന്നു. നിരവധി സ്ത്രീകൾ അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തി. പക്ഷേ അവർക്കൊന്നും തന്നെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭ്യർത്ഥനകളൊക്കെ അദ്ദേഹം നിഷ്കരുണം അവഹേളിച്ചുകൊണ്ട് നിരസിച്ചു. ഒരിക്കലൊരു ഗ്രീക്ക് ദേവതയുടെ മകൾ അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തി. പതിവ് പോലെ ആ പെൺകുട്ടിയെ അവഹേളിച്ചു വിട്ടു നാർസിസസ്. കുപിതയായ ഗ്രീക്ക് ദേവത നാർസിസസിനെ ശപിച്ചു, നീ നിന്റെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് വെള്ളം പോലും കുടിക്കാനാകാതെ ദാഹിച്ചു മരിച്ചു പോകട്ടെ എന്ന്. നാർസിസസിന്റെ കഥ അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ നാർസിസസ് യാത്രയ്ക്ക് പോയി. യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിന് ദാഹം തോന്നി. ഒരു അരുവിയുടെ അടുത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അരുവിയിലെ തെളിനീരുറവയിലേക്ക് അദ്ദേഹം വെള്ളം കുടിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ കണ്ണാടി പോലെയുള്ള ആ ജലാശയത്തിൽ തൻ്റെ മുഖം അദ്ദേഹം കണ്ടു. ആ മുഖത്തിൻ്റെ പ്രതിബിംബം കണ്ട് അതിൻ്റെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് വെള്ളം കുടിക്കാൻ വിസ്മരിച്ചു പോയി. അവിടെ മരിച്ചു വീണു നാർസിസസ്. അവനവനോട് സ്നേഹം തോന്നി സ്വയം മരിച്ചു വീഴുന്ന, ആത്മീയമായി മരിച്ചു വീഴുന്ന വ്യക്തികളെയാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായി കരുതപ്പെടുന്നത്. എന്തൊക്കെയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ സാധാരണ കണ്ടുവരുന്ന പെരുമാറ്റ രീതികൾ? ഞാൻ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായി ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പ്രകടമാണെങ്കിൽ അദ്ദേഹം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ള ആളാണ് എന്ന് കരുതാം. ഒന്നാമത്തേത്, താനൊരു വലിയ സംഭവമാണ് എന്നുള്ളൊരു ചിന്തയാണ്. ചുറ്റുപാടുമുള്ളവരിൽ നിന്നെല്ലാം അമിതമായ പ്രശംസയും പ്രചോദനവും കിട്ടിക്കൊണ്ടിരിക്കണം. തന്നെ പ്രശംസിക്കാത്ത ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് സഹിക്കാനാകില്ല. രണ്ടാമതായിട്ട്, തനിക്ക് ഒരുപാട് കഴിവുകളുള്ളതുകൊണ്ട് എവിടെ ചെന്നാലും പ്രത്യേക തരത്തിലുള്ള ഒരു അംഗീകാരവും പരിഗണനയും തനിക്ക് കിട്ടണം എന്ന ശാഠ്യമാണ്. അത് ലഭിച്ചില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. മൂന്നാമതായി, കാര്യമായ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചൊരു വ്യക്തി എന്ന നിലയിലുള്ള അംഗീകാരം സമൂഹത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, തൊഴിലിടത്തിൽ ഒക്കെ ലഭിക്കണം എന്നുള്ള ശാഠ്യബുദ്ധിയാണ്. നാലാമത്, അവനവന് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ അതൊന്നും അത്ര വലിയ നേട്ടങ്ങളൊന്നും ആയിരിക്കില്ല. സാധാരണ ഏതൊരു വ്യക്തിക്കും ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ അതിനെ പർവ്വതീകരിച്ച് അളവ് കൂട്ടി മറ്റുള്ളവരുടെ അടുത്ത്, നമ്മുടെ നാട്ടുഭാഷ വ്യവഹാരത്തിൽ പറഞ്ഞാൽ തള്ളി മറിക്കുക എന്നുള്ളത് ഈ NPD ഉള്ളവരുടെ ഒരു സ്വഭാവ രീതിയാണ്. അവരുടെ പകൽക്കിനാവുകൾ എപ്പോഴും അധികാരം, വിജയം, സൗന്ദര്യം, ബുദ്ധിപരമായിട്ടുള്ള മുന്നോക്കാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നത്. താൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു സ്വപ്നലോകത്തിൽ അവർ അഭിരമിച്ച് നടക്കും. അതേപോലെ തന്നെ വളരെ ഉന്നത നിലവാരമുള്ള വ്യക്തികളുമായി മാത്രമേ താൻ ഇടപെടൂ. അധികാരം കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മറ്റ് കഴിവുകൾ കൊണ്ട് ഉന്നത ശ്രേണിയിലുള്ള വ്യക്തികളുമായി മാത്രമേ താൻ ഇടപെടൂ, ബാക്കിയുള്ളവരോടൊന്നും ഇടപെടാൻ എനിക്ക് സമയമില്ല എന്ന ഒരു ധാർഷ്ട്യ മനോഭാവം അവരുടെ സ്വഭാവത്തിൽ കാണും. മറ്റുള്ളവരെ പുച്ഛത്തോടെ

0: പരിഹാസത്തോടെ സമീപിക്കുക എന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ വളരെ പുച്ഛത്തോടെയായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുക. കുടുംബത്തിനുള്ളിൽ ജീവിത പങ്കാളിയെ പോലും വളരെ പരിഹാസത്തോടെയായിരിക്കും വിലയിരുത്തുക. മറ്റുള്ളവരിൽ നിന്ന് നിയമാനുസൃതമല്ലാത്ത പലതരത്തിലുള്ള അംഗീകാരങ്ങളും പരിഗണനകളും സഹായങ്ങളും തനിക്ക് ലഭിക്കാൻ യോഗ്യതയുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള നിയമാനുസൃതമല്ലാത്ത പല കാര്യങ്ങളും അധികാര കേന്ദ്രത്തിൽപ്പെട്ടവരോട് ആത്മവിശ്വാസത്തോടെ ആവശ്യപ്പെടുക എന്നുള്ളതും ഇവരുടെ രീതിയാണ്. തനിക്ക് ദുരുപയോഗം ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള വ്യക്തികളെയൊക്കെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതും ഇവരുടെ പ്രത്യേകതയാണ്. അവർക്ക് വേണ്ടത് അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആരാധക വൃന്ദത്തെ മാത്രമാണ്. ഒരു തരത്തിലുള്ള വിമർശനങ്ങളും സഹിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യം, മറ്റു വ്യക്തികളുടെ വൈകാരിക അവസ്ഥകൾ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിവില്ല എന്നുള്ളതാണ്. സ്വന്തം മകൻ പോലും ഒരു വലിയ പ്രയാസം വന്ന് പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെയാണോ ജീവിതത്തിലെ പ്രയാസം, എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ ഇതിനേക്കാൾ 100 മടങ്ങ് പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കഥകൾ ഇങ്ങനെ പറയും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന മകന് അല്ലെങ്കിൽ മകൾക്ക് വല്ലാത്ത വിഷമമുണ്ടാകുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള അവരുടെ പരാമർശങ്ങൾ. പലപ്പോഴും ഈ ആത്മാനുരാഗികൾക്ക് മറ്റുള്ളവരോട് തികഞ്ഞ അസൂയയാണുള്ളത്. ഒരു വ്യക്തി ഒരു ആത്മാനുരാഗിയാണോ എന്ന് തിരിച്ചറിയാനുള്ള കൃത്യമായ പരിശോധന, ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ആ വ്യക്തിയോട് അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഒരു 5 മിനിറ്റ് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ആ വ്യക്തി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹം മിടുക്കനാണ്, ജോലിയിൽ സമർത്ഥനാണ്, ഒരുപാട് സാമൂഹ്യ അംഗീകാരങ്ങളുള്ള വ്യക്തിയാണ്, എന്ത് പ്രശ്നത്തിനും അനായാസം പരിഹാരം കണ്ടെത്തുന്ന വ്യക്തിയാണ്, ഇങ്ങനെ കുറച്ച് പ്രശംസകൾ പറയുമ്പോൾ പതിയെ ഈ ആത്മാനുരാഗിയുടെ മുഖഭാവം മാറുന്നത് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം അസ്വസ്ഥനാകും. നിങ്ങൾ പറയുന്ന നിർത്തിക്കഴിയുമ്പോൾ ആരെക്കുറിച്ചാണോ നിങ്ങൾ ഈ നല്ല വാചകം പറഞ്ഞത്, അയാളെക്കുറിച്ചുള്ള ചില മോശം കാര്യങ്ങൾ ഈ ആത്മാനുരാഗി നിങ്ങളോട് പറയും. നിങ്ങളീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഈ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, ആളിൻ്റെ സ്വഭാവം തീരെ ശരിയല്ല. സ്വഭാവഹത്യ നടത്തുന്ന രീതിയിലുള്ള ചില ഗോസിപ്പുകൾ ആത്മാനുരാഗിയിൽ നിന്ന് ഉണ്ടാകും. ഈ ആത്മാനുരാഗിയായ വ്യക്തി കരുതുന്നത് ചുറ്റുമുള്ള എല്ലാ വ്യക്തികൾക്കും അദ്ദേഹത്തോട് അസൂയയാണ് എന്നുള്ളതാണ്. തൻ്റെ കഴിവുകളും തൻ്റെ സൗന്ദര്യവുമൊക്കെ കണ്ട് മറ്റുള്ളവർക്ക് തന്നോട് അസൂയയാണ് എന്ന് അയാൾ കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആത്മാനുരാഗിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കൈവരിക്കുന്ന എല്ലാ വ്യക്തികളോടും കടുത്ത അസൂയയായിരിക്കും എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അങ്ങേയറ്റം അഹംഭാവത്തോടെ, ധാർഷ്ട്യത്തോടെയായിരിക്കും മറ്റുള്ളവരോട് ഇവർ പെരുമാറുന്നത്. എവിടെ ചെന്നാലും ഏറ്റവും മികച്ചത് തനിക്ക് ലഭിക്കണം എന്ന നിർബന്ധബുദ്ധിയാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതായത്, ഏറ്റവും മുന്തിയ കാറ് തന്നെ തനിക്ക് വേണം, ഓഫീസിൽ ഏറ്റവും മുന്തിയ സൗകര്യങ്ങൾ വേണം, ഓഫീസിൽ ജോലിയുടെ ഭാഗമായി ഒരു ടൂറിൽ പോകുമ്പോൾ 5 നക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യങ്ങൾ വേണം. ഇത്തരത്തിലുള്ള ചില ശാഠ്യങ്ങളാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒരു 5 എണ്ണമെങ്കിലും ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുണ്ട് എന്ന് കരുതാം. പലപ്പോഴും ആത്മാനുരാഗികൾ അവരുടെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയും ആത്മാഭിമാനക്കുറവും ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെ ഉണ്ടാകും. ചെറുപ്പത്തിൽ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള, അവഹേളിക്കപ്പെട്ടിട്ടുള്ളൊരു കുടുംബ പശ്ചാത്തലം ഇവർക്കുണ്ടാകാം. സ്കൂളിലോ സഹപാഠികളുടെയിടയിലോ കുടുംബത്തിനുള്ളിലോ വല്ലാതെ അവഹേളിക്കപ്പെട്ടതിൻ്റെ ഒരു അപകർഷതാബോധം ഇവരെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ താനൊരു വലിയ സംഭവമാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നിരന്തരം ഇവർ നടത്തിക്കൊണ്ടിരിക്കും. നിരന്തരമായി പ്രശംസയും അംഗീകാരവും ആവശ്യപ്പെടുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ വീട്ടിൽ വന്നാൽ പോലും ഇവർ ഓഫീസിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് വല്ലാതെ പൊലിപ്പിച്ച് അങ്ങ് പറയും. ഇത് കേൾക്കുമ്പോൾ ഓ ഗംഭീരം എന്ന് ഭാര്യയും മക്കളും ഒക്കെ പറയണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ നിങ്ങൾ എത്ര മഹാനായ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിങ്ങളൊരു സാധാരണ കുടുംബനാഥനായി പ്രവർത്തിച്ചേ പറ്റൂ എന്നുള്ളതാണ് സത്യം. ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ അടുത്ത് നിങ്ങൾ തൊഴിലിടങ്ങളിൽ നേടിയ വലിയ നേട്ടങ്ങളൊന്നും പറഞ്ഞാൽ അവരത് അംഗീകരിച്ചു എന്ന് വരില്ല. സാധാരണഗതിയിൽ അവർ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും, അവർ പരാതികൾ ഉന്നയിക്കും, അതൊക്കെ പരിഹരിക്കുന്ന ഒരു സാധാരണ ഗ്രഹനാഥനായി നിങ്ങൾ മാറേണ്ടി വരും. പക്ഷേ ഇത് ഒരിക്കലും ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വിമർശനം ആരിൽ നിന്നുണ്ടായാലും അവരെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുകയും അവരോട് തീർത്താൽ തീരാത്ത വൈരാഗ്യ മനോഭാവത്തോടെ പിന്നീട് അങ്ങോട്ട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരു വ്യത്യാസവും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഇവരുടെ ഒരു അടിസ്ഥാനപരമായ ഒരു തകരാറ് മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള എമ്പതി അല്ലെങ്കിൽ അനുതാപം എന്ന ഗുണം ഇവർക്ക് കുറവാണ് എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിലെ മസ്തിഷ്ക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിരുന്നു മിറർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ എന്ന സംഗതി. മറ്റുള്ളൊരു വ്യക്തിയുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ച് അയാൾ അനുഭവിക്കുന്ന വൈകാരിക അവസ്ഥ അതേ തീവ്രതയോടെ ഉൾക്കൊണ്ട് അതിനനുസൃതമായി പെരുമാറാൻ നമ്മളെ സഹായിക്കുന്ന ഈ അനുതാപത്തിൻ്റെ മസ്തിഷ്ക അടിസ്ഥാനമാണ് ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ. NPD ഉള്ള വ്യക്തികൾക്ക് ദർപ്പണ നാഡീവ്യൂഹങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ വേദനയോ വിശപ്പോ പ്രയാസങ്ങളോ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിനെ വളരെ അവഗണനയോടുകൂടി അങ്ങേയറ്റം മോശമായ രീതിയിൽ ആയിരിക്കും അവർ പരിഗണിക്കുക എന്നുള്ളതാണ് സത്യം. പ്രണയത്തിലും സൗഹൃദത്തിലും വിവാഹ ജീവിതത്തിലും ഈ ആത്മാനുരാഗ വ്യക്തിത്വം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മിക്കവാറും ഈ ആത്മാനുരാഗ വ്യക്തിത്വമുള്ള വ്യക്തി ആകർഷകമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും, വലിയ വായനാശീലമുള്ള ആളായിരിക്കും, ഒരുപാട് അറിവുള്ള ആളായിരിക്കും. ശരിക്കും ആത്മാനുരാഗികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ശാരീരിക ആത്മാനുരാഗികൾ അഥവാ സൊമാറ്റിക് നാർസിസിസ്റ്റ്. അവർക്ക് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവരുടെ ശരീരത്തിലുള്ള മസിലുകളുടെ കരുത്തിനെക്കുറിച്ച്, അവരുടെ ലൈംഗിക ശേഷിയെക്കുറിച്ച്, ഇത്തരത്തിലുള്ള ശാരീരികമായ കഴിവുകളെക്കുറിച്ചാണ് വലിയ വിശ്വാസമുള്ളത്. അതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യവും ലൈംഗിക ശേഷിയും ഒക്കെ തനിക്കുണ്ട്, അതുകൊണ്ട് താനുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന മട്ടിലായിരിക്കും അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് സെറിബ്രൽ നാർസിസിസ് അല്ലെങ്കിൽ ബൗദ്ധിക ആത്മാനുരാഗികൾ. ഇവർക്ക് ഇവരുടെ ബുദ്ധിപരമായ കഴിവുകളെക്കുറിച്ച്, അറിവിനെക്കുറിച്ച്, പാണ്ഡിത്യത്തെക്കുറിച്ച്, വിവിധ വിഷയങ്ങളിലുള്ള അവഗാഹത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും ആത്മവിശ്വാസം. വലിയ വായനാശീലമുള്ള ഇവർ വലിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ അവരുടെ സംഭാഷണത്തിൽ സമർത്ഥമായി ഉപയോഗിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ആയി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ പലപ്പോഴും മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സങ്കീർണമായ ഉദ്ധരണികൾ വരെ പറഞ്ഞുകൊണ്ട് അതിനുള്ള പ്രശ്നപരിഹാര മാർഗങ്ങൾ അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് ഇടപെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇദ്ദേഹത്തിൽ ആകൃഷ്ടയാകുക സ്വാഭാവികമാണ്. വളരെ പെട്ടെന്ന് വീണുപോകും, പ്രണയത്തിലായി പോകും. പക്ഷേ പ്രണയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തൻ്റെ നല്ല വശങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാനുരാഗി കുറച്ച് കഴിയുമ്പോഴേക്ക് തൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും. അതായത് എന്തെങ്കിലും ഒരു വിമർശനം, ഒരു പരാതി കാമുകിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാനാണെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവരെ അകറ്റിക്കളയുന്ന ഒരു അവസ്ഥ വരും. ചിലരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവിലും നേട്ടങ്ങളിലും ഒക്കെ അഭിരമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പോലും പോകും. പക്ഷേ വിവാഹ ജീവിതം ഒരു ടോക്സിക് റിലേഷൻഷിപ്പായി പോകാനാണ് സാധ്യത. കാരണം ഈ ബന്ധത്തിൽ ഒരു ജനാധിപത്യവും ഉണ്ടാകില്ല. ഒരു പ്രണയബന്ധത്തിന് 4 തൂണുകളുണ്ട്. ആ 4 തൂണുകളിൽ ഇൻറ്റിമസി അഥവാ ആത്മബന്ധം, പാഷൻ അഥവാ ശാരീരിക ആകർഷണം, കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത, ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്നീ 4 കാര്യങ്ങൾ ഉണ്ടാകണം. സ്വന്തം പങ്കാളിയോട് അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനും ആ അഭിപ്രായ വ്യത്യാസം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമുള്ള അവകാശമാണ് ഒരു ബന്ധത്തിലെ ജനാധിപത്യം. ഈ ആത്മാനുരാഗിയുമായുള്ള ബന്ധത്തിൽ ആ ജനാധിപത്യം ഉണ്ടാകില്ല. കാരണം അദ്ദേഹം നിങ്ങളെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കും, വൈകാരികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പറയുന്നതുപോലെ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം പിണങ്ങും, ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ദിവസങ്ങളോളം നിങ്ങളോട് ആശയവിനിമയം പോലും നടത്താതെ ഇരുന്ന് കളയും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു സങ്കേതവും ഇവർ ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സത്യവിരുദ്ധമായൊരു കാര്യം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പങ്കാളിയുടെ മുൻപിൽ അങ്ങ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ആത്മാനുരാഗി പറയുന്ന രീതിയുടെ ആത്മവിശ്വാസം കേട്ടിട്ട് മറുവശത്തുള്ള ഒരാളിന് ഒരാശയക്കുഴപ്പം വരും. ഇനി ഞാൻ കണ്ടത് തെറ്റാണോ, ഞാൻ ചിന്തിച്ചത് തെറ്റാണോ? ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തിയുമായി പ്രണയത്തിലായി കഴിയുന്ന ഈ ആത്മാനുരാഗിക്ക് ആ വ്യക്തി തനിക്ക് വിധേയയായി കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നതോടെ ആ ബന്ധത്തിൽ ഉള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ത്രില്ല് നഷ്ടപ്പെടുകയാണ്. അടുത്തായിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് മറ്റ് സ്ത്രീകളുമായി ഈ പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ വളരെ അടുത്ത് ഇടപഴകുക എന്നുള്ളതാണ്. അതുപോലെ മാനിപ്പുലേഷൻ, പലപ്പോഴും തന്നോട് പിണങ്ങിയിരിക്കുന്ന കാമുകിയെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ആത്മാനുരേഖകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച ബാല്യം, പട്ടിണി കടന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള രോഗാവസ്ഥകൾ, ഇവയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. ഈ പറച്ചിലിൽ വീണുപോകുന്ന കാമുകി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വീണ്ടും ഒരുമിച്ച് ചേരും. ഈ മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇവരിൽ നിന്ന് പണം ഈടാക്കുന്ന രീതി പോലും ആത്മാനുരാഗികൾ ചെയ്തേക്കും. തനിക്കുള്ള ഗൗരവ സ്വഭാവമുള്ള രോഗം ചികിത്സിക്കാൻ വളരെ അകലെയുള്ള ഒരു ആശുപത്രിയിൽ പോകണമെന്നും അതിന് ലക്ഷങ്ങൾ ചെലവ് വരുമെന്നും ഒക്കെ പറയുമ്പോൾ ഈ കണ്ണീർ കഥ വിശ്വസിച്ച് പല വ്യക്തികളും ഇദ്ദേഹത്തിന് പണം നൽകും. ആ പണം പലപ്പോഴും ഒരു തരത്തിലുള്ള തെളിവുമില്ലാതെയായിരിക്കും ഇവർ വാങ്ങുന്നത്. അത് മടക്കിക്കൊടുക്കണമെന്നില്ല എന്നുള്ളതും സത്യമാണ്. ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് സാമൂഹിക അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ്. അദ്ദേഹം വിമർശന വിധേയനാകുന്നു, അദ്ദേഹത്തിന്റെ തട്ടിപ്പുകളൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരത് പുറത്തു പറയുന്നു എന്ന് തോന്നുമ്പോൾ ഇദ്ദേഹം വളരെ അസ്വസ്ഥനാകും. അവിടെ സ്വന്തം പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോലും ഇവർ മടിച്ചു എന്ന് വരില്ല എന്നുള്ളതാണ് സത്യം. ഈ ആത്മാനുരാഗികളെക്കാൾ കൂടുതൽ മാനസിക പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത് ഈ ആത്മാനുരാഗികളുടെ വിക്ടിംസായി, അടിമകളായി മാറുന്ന അവസ്ഥയാണ്. നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോം എന്നാണ് ആ പ്രതിഭാസത്തിന്റെ പേര്. നിരന്തരമായി ഈ ആത്മാനുരാഗിയുമായി ബന്ധപ്പെട്ട് അവർ ഇടയ്ക്ക് അവഹേളിക്കും, വീണ്ടും തിരിച്ചു വിളിക്കും. ഇങ്ങനെ നിരവധി പ്രാവശ്യം ഇത് ആവർത്തിച്ചു കഴിയുമ്പോൾ വളരെ വേദനയോടുകൂടി ഈ ഇരയായ പെൺകുട്ടി മനസ്സിലാക്കുന്നു, താൻ മദ്യത്തിനടിമപ്പെട്ടതുപോലെ, മയക്കുമരുന്നിനടിമപ്പെട്ടതുപോലെ ഈ ആത്മാനുരാഗിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞുവെന്ന്. ആ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം സമ്പൂർണമായും തകരുന്ന ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ അവർ ചിലപ്പോൾ വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും വരെ പോകാനും സാധ്യതയുണ്ട്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ NPD യെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ പങ്കാളിയെ NPD ആയി അങ്ങ് മുദ്രകുത്തുന്ന ഒരു പ്രവണതയും സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായി ഒരു വ്യക്തി ഒരു വർഷമെങ്കിലും പ്രകടിപ്പിച്ചാലേ അതിനെ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമെന്ന് പറയാൻ പറ്റൂ. ആത്മാനുരാഗത്തിന്റെ ചെറിയ ഘടകങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ കാണാം. അതിനെ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് എന്നേ പറയൂ. ഒരു പരിധിവരെ സമൂഹത്തിലെ അവഹേളനങ്ങളെയും അവഗണനകളെയും അതിജീവിക്കാൻ ഈ ആത്മാനുരാഗ ലക്ഷണങ്ങൾ, നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് നമ്മളെ സഹായിച്ചെന്നിരിക്കും. മറ്റൊരു വ്യക്തി നമ്മളെ അങ്ങ് അവഹേളിച്ചാൽ പോലും സ്വന്തം കഴിവിനെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആ അവഹേളനത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കാനോ അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുവെങ്കിൽ അത് ഈ വ്യക്തിത്വ വൈകല്യമായി തന്നെ കരുതണം. ഇതിന്റെ പുറകിൽ ജനിതക ഘടകങ്ങളോടൊപ്പം ബാല്യകാലത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും പേരന്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കടുത്ത സ്വാധീനവും ഇതിനെ ഒരു പരിധിവരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഒരു പരിധിവരെ ആത്മാനുരാഗികളെ വളർത്തുന്നു എന്ന് പറയാം. അക്കാദമികമായ മികവുള്ള കുട്ടികളെ എല്ലാവരും പ്രശംസിക്കുന്നു. സ്വന്തം പരിമിതികൾ അറിയാതെ അയാൾ വളരുന്നു. തൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന കണക്കിന് 0 മാർക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു വണ്ടി റിപ്പയർ ചെയ്യാനോ ഒരു ബൾബ് മാറ്റിയിടാനോ ഉള്ള കഴിവുണ്ട്, തനിക്കതില്ല എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾ പ്രശംസിക്കുന്നതിനോടൊപ്പം മറ്റ് നല്ല കാര്യങ്ങളുള്ള കുട്ടികളെ അംഗീകരിക്കാൻ കൂടെ നമ്മൾ പരിശീലിപ്പിച്ചാൽ അവർ ആത്മാനുരാഗികളായി മാറുന്നത് ഒഴിവാക്കാൻ പറ്റും. ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം പരിഹരിക്കണമെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ സാധിക്കും. മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ വൈകാരിക ക്രമീകരണം സാധ്യമാക്കുക, ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലത്തെ മനഃശാസ്ത്ര ചികിത്സകൾ ചെയ്യുക എന്നൊക്കെയാണ് അതിനുള്ള പരിഹാരം. പക്ഷേ പലപ്പോഴും ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർ ചികിത്സയ്ക്ക് തയ്യാറാകില്ല. കാരണം ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാമെന്നുള്ള അഹംബോധം ചികിത്സയ്ക്ക് വലിയ വിഘാതമായി നിൽക്കും. പലപ്പോഴും ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ, ഒരു നിയമപ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലൊരു ശൈഥില്യം വരുമ്പോൾ മാത്രമാണ് ആത്മാനുരാഗികൾ ചികിത്സയ്ക്ക് തയ്യാറാകുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും സംയോജിപ്പിച്ചുള്ള ചികിത്സയിലൂടെ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും.
1: നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ലക്ഷണങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അരുൺ ബി നായർ.

0: കൂട്ടുകാരി.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാക്കക്കുയിൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചത്തേരി.

0: സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം രാവണപ്രഭു.
1: ഏതായി പിറന്നേ കോടി പറന്നേ

0: ഏതായി പിറന്നേ കൊടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ട
1: സട്ടക്ക് സട്ടക്ക്.

ഭീഷ മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. ശ്രേയാ ഘോഷാലും യാസിൻ നിസാറും ടിപ്പുവും പാടിയ ഗാനം ചിത്രം കസിൻസ്.

വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ വിധു പ്രതാപും ബിജു നാരായണനും രാധിക തിലകും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തുഞ്ചേരി. ചിത്രം പട്ടാളം.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള അധ്യാപകനായ ഷീജു കെ ആണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: സാറിന്റെ സ്വദേശം എവിടെയാണ്?
2: എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ട കോവളത്തിനടുത്ത്.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ, പിന്നീട് അവിടെ തന്നെ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പോയി, പിന്നെ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജ് BEd വന്നിട്ട് തൈക്കാട് BEd കോളേജ്.
1: സാറിന് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണോ മലയാളം തന്നെ എടുത്തത്?
2: അതെ അതെ, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. എന്നെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇൻസ്പിറേഷൻ ആണ്. അവര് പഠിപ്പിക്കുന്ന രീതി, അവരെന്നോട് കാണിച്ച സഹകരണം എല്ലാം അതിലുണ്ട്. അതായത് UP സ്കൂള് തൊട്ട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി, ഇതാണ് മലയാളത്തിലേക്ക് ഇൻട്രസ്റ്റ് വരാനൊരു കാരണം.
1: അതിൽ തന്നെ

0: സാറ് ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ അല്ലെങ്കിൽ കവിത ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടോ?
1: ഞാൻ കവിതാ മത്സരങ്ങളിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിന്റെ രസം ആദ്യമായിട്ട് തന്നത് യു പിയിലെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വിജി ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞമ്മ ടീച്ചർ. ടീച്ചർ മാത്സും മലയാളമാണ്. മലയാളത്തിന്റെ ആ ഒരു പഠിപ്പീരിന്റെ ഒരു രസം ടീച്ചറിൽ നിന്നാണ് തുടങ്ങി കിട്ടിയത്. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് അഞ്ജന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ശശികല ടീച്ചർ, ഐവി ടീച്ചർ, ഈ അഞ്ചരൻ ടീച്ചർ എന്നെ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ചു, പിന്നീട് ജയ ടീച്ചർ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു രീതിയൊക്കെയാണ് എന്നെ മലയാളത്തിലേക്ക് അടുപ്പിച്ചത്. അപ്പോഴേ ഹയർ സെക്കൻഡറി ആയപ്പോഴേ തീരുമാനിച്ചു ഒന്നേ മ്യൂസിക് പ്രൊഫഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മലയാളം, മറ്റൊരു സബ്ജക്റ്റും വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പ്ലസ് ടു ഫുള്ള് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി.
0: എങ്ങനെയാണ് ബ്രെയിലി തന്നെ ഉള്ള പുസ്തകങ്ങളാണ് പഠിച്ചിരുന്നത്?
1: ഞാൻ ബ്രെയിലിവിയിലാണ്. ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ഒരാള്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം അതായത് 7-ാം ക്ലാസ് വരെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ എഴുത്ത് ലിവി എന്ന് പറയുന്നത് ബ്രെയിലാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറോ മറ്റെന്ത് പഠിച്ചാലും നമ്മുടെ എഴുത്ത് വായന എന്ന് പറഞ്ഞാൽ ബ്രെയിൽ, അത് നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇനി എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം അവിടെ കിട്ടും. അതും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. എന്റെ ബിഎഡ് വരെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു പലയിടത്താണെങ്കിലും.
0: ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാ ഓർത്തിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ?
1: എനിക്ക് മലയാളം ഇഷ്ടമാണ്. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഓഡിയോ ആക്കിയതേ നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ബ്രെയിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ കുറെ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. അത് കൂടുതലും ഇപ്പോഴത്തെ ന്യൂജൻ എഴുത്തുകാരെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ആ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് മല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ബെഞ്ചിൽ റാമിന്റെയും മല്ലി എന്ന ആ ക്യാരക്ടറിന്റെയും പേരെഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെങ്കിലും നിന്നോടൊപ്പം ഞാനൊന്നും ഉണ്ടായിക്കോട്ടെ റാം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നമുക്കറിയാം അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ, ആ മല്ലി എന്ന് പറയുന്നത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊരു ന്യൂജൻ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മളിന്ന് എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾ മെനക്കെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ തലമുറയും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം.
0: വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പുസ്തകത്തിൽ?
1: അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
0: സാറ് പറഞ്ഞു പുസ്തകങ്ങൾ പോലെ തന്നെ ഏറ്റവും പാഷനുള്ള ഒരു കാര്യം മ്യൂസിക്. അത് പാട്ട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടോ സാറ്?
1: ആ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്, എങ്കിലും കിട്ടിയാ ചെയ്യാറുണ്ട്.
0: എങ്ങനെയുള്ള പാട്ടുകളാ പാടുക?
1: ഞാൻ ഫാസ്റ്റ് സോങ്സ് ആണ് കൂടുതലും എന്റെ ശബ്ദത്തിന് ചേരുന്നത്.
0: അപ്പൊ എനിക്ക് നമുക്കൊരു ഫാസ്റ്റ് പാട്ട് തന്നെ കേട്ടാല.
1: മച്ചൻ പേര് മധുര നീ നിന്ന് പാറ കെട്ടി പറന്തു വരൂ രണ്ട് കാലി കുതിര.

0: അടിപൊളിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഒന്നും വേണ്ട, നല്ല ഡാൻസ് ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. വേറെ പാട്ടുകൾ
1: പാടാറുണ്ട്, ഇപ്പോൾ ഉള്ള പാട്ട് അത്ര ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ പാടാറുണ്ട്. ഒരുപാട് ഗായകർ ഇഷ്ടമാണെങ്കിലും ശങ്കർ സാറിന് നല്ല ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ടിലാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് ഒരുവിധമെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാം.
0: എങ്കിൽ ആ പാട്ടൊന്ന് പാടുവോ?
1: ആൾത്തോട്ട ഭൂപതി നാനടാ, അന്ത അമർത്തോട്ട ഭൂപതിയും നാനടാ, ഒരു പാട്ട് നാം പാട പോരം കേളിടാ, അന്ത പാട്ടി സൊല്ലും സംഗതിയെ കേളിടാ, ശിവമുത്തമെല്ലാം ഒരു കുത്താരമ ഇവ മൂടി വച്ച വറു.

0: അടിപൊളിയാ. പിന്നെ പാട്ട് പാടുന്നതല്ലാതെ സംഗീതം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ?
1: അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ചില അമ്പലങ്ങളിൽ ഒരു പ്രോഗ്രാമിന് തരും. അപ്പം ഞാനും ഞങ്ങളുടെ ടീം മാനേജർ ഒരു ജെയിംസ് ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയും കൂടെ കേട്ട് പെട്ടെന്നൊരു സംഗീതം ചെയ്ത് പാടും. അത് പാടിക്കഴിയുമ്പോൾ മറന്നും
0: പോകും.
1: അതിൽ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തൊരു അമ്പലത്തിലൊരു പാട്ട് എഴുതി തന്നു. പുള്ളിക്ക് സമയം ഉണ്ടെങ്കിൽ പുള്ളി ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുള്ളി തന്നെയാണ് ഓടി നടക്കുന്നത്. പുള്ളി ഒരു വർഷയിൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇച്ചിരി ടൈം കുറവാണെന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു വിധത്തിൽ പാട്ട് സംഗീതം ചെയ്തു. പാട്ട് ആദ്യത്തെ ദിവസം ഓർക്കസ്ട്രേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പാട്ട് പാടി. എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇറക്കി വെച്ച സന്തോഷത്തിൽ ഞാൻ സ്റ്റേജിലങ്ങിരുന്നു. പിന്നെ മൊത്തം ഞാൻ കൂളായിരുന്നു. അപ്പൊ ഇച്ചിരി പഴയ പാട്ടുകൾ കൂടുതൽ ആ സ്റ്റേജിൽ ആവശ്യപ്പെട്ടിട്ട് രണ്ടു മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പഴയതും ഇച്ചിരി മെലഡീസ് ഒക്കെ എന്റെ ജെയിംസ് ഏട്ടന്റെ ഒക്കെ കൂഴുമായിരുന്നു. ഞാൻ ഇച്ചിരി ആശ്വാസമായിട്ട് ശകലം വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോ ജെയിംസ് ഏട്ടൻ ഒന്ന് തന്നെ തട്ടിയിട്ട് പറഞ്ഞു, അതെ ആ ആദ്യം പാടിയ അവിടെ ട്യൂൺ ചെയ്ത് പാടിയ പാട്ടില്ലേ, അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് പാടണം.
0: അയ്യോ,
1: ഞാൻ നോക്കിയപ്പോ സകലമാന ട്യൂണും എന്റെ ഒന്ന് പോയി, വരി മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം എന്റെ

0: മനസ്സുകൊണ്ട് ചെയ്ത ആദ്യം പാടിയ ആ ഭാഗം എനിക്കറിയായിരുന്നു. ആ രാഗത്തിൽ പിടിച്ചുകൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പാടി പാട്ട് തീർത്തു. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്കാകുമ്പോ ആ പാട്ട് രണ്ട് രീതിയിൽ ഇങ്ങനെയും പാടാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ പറയാം, അയാൾ രണ്ട് രീതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നന്നായി ഈ ഡയലോഗ് ഒന്നും വില പോവില്ല.
1: സാർ ഇപ്പൊ പറഞ്ഞു പല ടീച്ചേഴ്സും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതില് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സാർ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യാറ്?
0: കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം നമുക്ക് കിട്ടാറില്ല, പ്രത്യേകിച്ച് മലയാളമാണ്. ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് ചെന്നിട്ട് ഒരു ധർമ്മിഷ്ഠനായ രാധയൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് അത് മഹാഭാരതത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് രാവണന്റെ കഥയും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സമയം കിട്ടാറില്ല. അതുപോലത്തെ ചില ചില സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരാറുണ്ട്. ക്ലാസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നാലാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഒരിക്കലുമില്ല, അതിൻ്റെ ഇടയിൽ അവർ പല പരിപാടികളും കാണിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളോട് സംവദിക്കുന്നുണ്ടോ, നമ്മളൊരു വാക്ക് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ ഉത്തരം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, എങ്കിൽ അവർ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ വരും. നമ്മൾ ആദ്യം അവരോട് ചോദിക്കും പഠിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെന്നല്ല, അതവർക്ക് അങ്ങനെ രസം. അവര് നമ്മൾ എന്ത് ചോദിച്ചാലും അവരും അത് പറയാൻ ശ്രമിക്കും. കഥകളുടെ തുടർക്കഥയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നുണ്ട് കഴിഞ്ഞാൽ ആ എഴുതിയ ആള് തന്നെ ഈ ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോ. പക്ഷെ അവർ മനസ് വെച്ച് ചെയ്യണം,
1: അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ.
0: കുട്ടികൾ ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ അത് ശ്രമിക്കുന്നുമില്ല. അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ ഒറ്റ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
1: സാർ ഒരുപാട് വഴികളിലൂടെ കടന്ന് പോയ ശേഷമാണ് ഈ ഒരു ജോലി മലയാള അധ്യാപകൻ.
0: ഞാൻ 2006-2007 ബി എഡ് കഴിഞ്ഞ ആളാണ്. പിന്നെ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ലാതെ ഇരുന്ന ആളാണ്. 2023 നവംബർ 18 വരെ ലോട്ടറിയുടെ പരിപാടിയായിരുന്നു. 19 ജോലി കിട്ടിയ സ്കൂളിലേക്ക് യാത്ര ഞായറാഴ്ച, 20 പോയി 5 ക്ലാസ് എടുത്തു.
1: ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജോലി നേടണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതിനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു?
0: അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ, ഈ ഒരു ലെവലിലാണ് ഞാൻ ഏതാണ്ട് എൻ്റെ ഹയർ സെക്കൻഡറി ഉണ്ട് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിഷയം പോലും ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയില്ല
1: ഹയർ സെക്കൻഡറി.
0: കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഗൈഡൊക്കെ തപ്പിപ്പിടിക്കാനും പല കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ മേടിച്ച് എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഞങ്ങളെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റഡി ലീവിന് വിട്ടപ്പോൾ പോലും അവർ ഓരോരുത്തരും ഫ്രീ ആവുന്നതനുസരിച്ച് വന്നിരുന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം എഴുതിയെടുത്ത് എല്ലാ വിഷയവും നമ്മുടെ ഹൈസ്കൂള് പോലെയൊക്കെ തന്നെ ഫുൾ മലയാളത്തിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ജോലി വേണം. കാരണം ഇന്നത്തെ കാലത്തല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നപ്പോ അങ്ങോട്ട് പോവാൻ ശ്രമിച്ചു. എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഹയർസിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വരുമ്പോ എന്നോട് തപ്പഴ നീ അതിന് കൊടുക്കും. ഞാൻ പറയാം, അമ്മ അവിടെ നല്ല മ്യൂസിക് പഠിച്ചവർക്ക് പറ്റും, നമ്മളെ പോലെ സ്റ്റേജിൽ ഒന്ന് കസർത്ത് കാണിക്കുന്നവർക്ക് ഒന്നും വരില്ല, അപ്പൊ നിനക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ചിലതിനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറയും ജോലിക്കാണെങ്കിൽ പറയും, എപ്പോഴാ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ, എന്റെ വൈഫ്, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ
1: സപ്പോർട്ട്
0: എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനൊക്കെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളാണ് അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ കുഞ്ഞിലെ എന്റെ അപ്പൻ ചുമ്മ ഓരോ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുവായിരുന്നു, എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അതിലാണ് ഈ പാട്ടിന്റെ പരിപാടിയൊക്കെ തുടങ്ങി.
1: വളരെ രസകരമായ ഒരു അധ്യായമായിരുന്നു നേർവഴിയുടേത്. സാർ സ്കൂൾ തലത്തില് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞില്ലേ നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് ആണ് സ്റ്റേജ് കയ്യിലെടുക്കുന്നതെന്ന്. അതുപോലെ ഒരു പാട്ടുകൂടെ കേട്ട് ആ പാട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
0: ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിച്ചതുമായ ആൾക്കാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. പക്ഷെ പുള്ളിയുടെ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് കൂടെ നടന്നു പോയപ്പോൾ പുള്ളിക്കാരനെ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ലൈവായിട്ട് മണിച്ചേട്ടൻ പാടുന്നു എന്ന് കേട്ടത്. ആറ്റുകാല ഒരിക്കലൊരു പ്രോഗ്രാം ഇപ്പൊ ഞങ്ങൾ മിനി സ്റ്റേജിൽ ഗാനങ്ങൾ നടത്തുമ്പോ കണ്ണിമാങ്ങ പ്രായത്തിൽ അവിടെ പാടുന്ന ബോക്സിൽ കേൾക്കാം. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള
1: ലൈവ്.
0: പിന്നെ നമ്മൾ മൊത്തം കാസറ്റും ഓഡിയോയും ചാനലും അങ്ങനെയാണ്. പുള്ളിയുടെ പാട്ടിന്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് ഇങ്ങനെ പാടിയാലോ.

കൊരമമിക്കൊലൂതണ് ചന്ദ്രമാമിതാളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോത്താള് തൊച്ചണ തൊയ്യമ വയ്യപ്പൻ താര നീ അടി മുളടി കുഞ്ഞെ കുഞ്ഞടി കുഞ്ഞാഞ്ഞേ നത്തുൻ്റെ മൂത്ത മുളടിയെ നീ അടി കുഞ്ഞാഞ്ഞയ്യപ്പൻ താരോ നത്തുൻ്റെ മൂത്ത മുളടിയെ നീ അടി കുഞ്ഞാഞ്ഞയ്യപ്പൻ താര കൈകൊട്ടു വെണ്ണേ കൈകൊട്ടു വെണ്ണേ കൊഞ്ചും വെള്ളയിട്ട് കൈകൊട്ട് ഈ കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ.

0: ഉടപുഴാകെ അലഞ്ഞോനാണ്ടി.
1: വളരെ രസകരമായ ഒരു എപ്പിസോഡ്. ഒരു ആഘോഷ തിമിർപ്പിൽ കുറെ പാട്ടൊക്കെ കേട്ട് രസിച്ച് അടിപൊളിയായിട്ടാണ് ഇത്രയും നേരം കടന്നുപോയത്. സാറിന് ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൻ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ. ചിത്രപാടിയ ഗാനം.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി. ഇപ്പോൾ നിമിഷ ശശിധർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം പാലോട് വിജയൻ. വെള്ളാമ്പൽ പൊയ്കയിൽ എന്ന് തുടങ്ങുന്നു. രചന തിരുമല ശിവൻകുട്ടി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവ്വഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകത

0: നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷെഹനാസ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR.M എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ KSRTC ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: 13 കോടിയാണ് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടന്നത്. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. KSRTC അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി എന്ന് മാറിയിരിക്കുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ KSRTCയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
0: KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. 12th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അബ്കാരി കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രു അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രുവിക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേഷ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.

0: മോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാനൊരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൺ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ബൂട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ട് കെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപ്പോൾ അഞ്ചേരി, സി കെ വിനീത്, മുഹമ്മദ് റാഫി, NP പ്രദീപ്, MV നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12 സ്ഥാനത്താണ്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ 17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MICEMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവ്വഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി
3: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
4: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
3: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
5: ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആരോഗ്യമല്ല, അതൊരു കുടുംബത്തിന്റെ ആരോഗ്യത്തെയും അടുത്ത തലമുറയുടെ ആരോഗ്യത്തെയും സമൂഹത്തിന്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കൗമാരം മുതൽ ആദ്യാർത്തവം, ഗർഭധാരണം,

പ്രസവം, പ്രസവാനന്തര കാലഘട്ടം, ആർത്തവവിരാമം തുടങ്ങി നിരവധി ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങളുണ്ടാകുന്നു. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുകയും അനിവാര്യമായ ആരോഗ്യ പരിപാലനം നൽകുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. കൗമാരക്കാലഘട്ട വളർച്ചയിൽ അവൾ മറികടക്കേണ്ട ആദ്യത്തെ നാഴികക്കല്ലാണ് മെനാർക്കെ അഥവാ ആദ്യാർത്തവം. കൗമാരപ്രായത്തിൽ തന്നെ ആർത്തവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് പെൺകുട്ടികൾക്ക് നൽകേണ്ടതാണ്. ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നും പല കുടുംബങ്ങളിലും ഒരു മടിയുണ്ട്. ആർത്തവം ഒരു രോഗമല്ല, അത് സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ്. ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവം ഉണ്ടാകുമ്പോൾ അവൾക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മറിച്ച് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് നൽകേണ്ട സമയമാണ്. ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കുന്നതിനൊപ്പം മതിയായ പോഷകാഹാരം, വെള്ളം, ഉറക്കം, ലഘുവ്യായാമം എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ആർത്തവം വളരെ വേദനാജനകം ആവുകയോ അമിത രക്തസ്രാവം ഉണ്ടാവുകയോ മാസങ്ങൾ ക്രമരഹിതമാവുകയോ ചെയ്താൽ അത് സാധാരണയായി കരുതി അവഗണിക്കരുത്. ആർത്തവ സമയത്ത് വേദന സാധാരണമാണ്, സഹിച്ചാൽ മതിയെന്ന് പലരും പറയാറുണ്ട്. ചില സ്ത്രീകൾക്ക് നേരിയ വയറുവേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാം. എന്നാൽ വേദന വളരെ ശക്തമാകുകയും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് എല്ലായ്പ്പോഴും സാധാരണ ആർത്തവ വേദന എന്ന് കരുതരുത്. അതിനു പിന്നിൽ ചില ഗൈനക്കോളജിക്കൽ കാരണങ്ങൾ ഉണ്ടാകാം. ആയുർവേദ ശാസ്ത്രപ്രകാരം ആർത്തവ ദിനങ്ങളിൽ സ്ത്രീയെ രജസ്വല എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവകാലത്ത് ആദ്യ 3 ദിവസങ്ങൾ പ്രത്യേക ചര്യകൾ പാലിക്കാൻ ആണ് ശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കാനും അമിതമായ ശാരീരിക അധ്വാനം, ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കുകയും ലഘുവും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതുമാണ് ഉചിതം. ഇന്നത്തെ യുവതികളിൽ നാം സാധാരണയായി കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് PMOS എന്നറിയപ്പെടുന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ക്രമരഹിതമായ ആർത്തവം, അമിത രോമവളർച്ച, മുഖക്കുരു, ശരീരഭാരം കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലരിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ജീവിതശൈലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആയുർവേദ ചികിത്സാ പ്രകാരം ആഹാരം, വിഹാരം, ഔഷധം എന്നിവയിലൂടെ ഫലപ്രദമായ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നു. വിവാഹിതരായ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിനു മുമ്പുള്ള ആരോഗ്യ പരിപാലനം അഥവാ പ്രീ കൺസെപ്ഷണൽ കെയർ വളരെ പ്രധാനമാണ്. ശരിയായ ശരീരഭാരം, പോഷകാഹാരം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ പോലുള്ള അടിസ്ഥാന ആരോഗ്യ കാര്യങ്ങൾ, നിലവിലുള്ള രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ എന്നിവ വിലയിരുത്തുന്നത് സഹായകരമാണ്. ഗർഭകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ് പ്രധാന പരിഗണന. ഈ സമയത്ത് പോഷകസമൃദ്ധമായ ഭക്ഷണം, മതിയായ വിശ്രമം, ആവശ്യമായ പരിശോധനകൾ, സുരക്ഷിതമായ ശാരീരിക പ്രവർത്തനം, മാനസിക പിന്തുണ എന്നിവ പ്രധാനമാണ്. പ്രസവാനന്തരം പല സ്ത്രീകളിലും കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യത്തെ മറക്കാറുണ്ട്. കുഞ്ഞിനെ പരിചരിക്കുന്നതോടൊപ്പം അമ്മയുടെ പോഷണം, വിശ്രമം, മാനസികാരോഗ്യം, മുലയൂട്ടൽ, ശാരീരിക പുനരധിവാസം എന്നിവയും ശ്രദ്ധിക്കണം. പ്രസവശേഷം ക്ഷീണമുണ്ടാകാം. എന്നാൽ അമിതമായ ക്ഷീണം, തുടർച്ചയായ വിഷാദം, അസാധാരണമായ രക്തസ്രാവം, ശക്തമായ വേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ആയുർവേദത്തിൽ ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗർഭകാലത്ത് മാസാനുമാസിക ഗർഭിണി പരിചരണം നടത്തിവരുന്നു. ഇതിലൂടെ ഗർഭിണിക്ക് ആരോഗ്യകരമായ ഒരു ഗർഭകാലം സാധ്യമാകുന്നു. പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സൂതിക എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. പ്രസവശേഷം സൂതികയുടെ ഗർഭാശയം ശുദ്ധമാക്കുന്നതിനും അത് ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും കുഞ്ഞിന് ആവശ്യമുള്ളത്ര അളവിൽ മുലപ്പാലുണ്ടാകുന്നതിനും അമ്മയുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീണമകറ്റുന്നതിനും വേണ്ട ക്രിയകളാണ് പ്രസവരക്ഷാക്രമത്തിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ചികിത്സയും ഔഷധങ്ങളും വ്യക്തിയുടെ പ്രസവരീതി, ആരോഗ്യസ്ഥിതി, മുലയൂട്ടൽ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ആദ്യാർത്തവം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു നാഴികക്കല്ലാണ് ആർത്തവവിരാമം അഥവാ മെനോപോസ്. ആർത്തവവിരാമം എന്നത് സ്ത്രീ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. എന്നാൽ ഈ കാലയളവിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരത്തിന് അമിതമായ ചൂട് അനുഭവപ്പെടുക, ഉറക്കത്തിലെ മാറ്റങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത്

0: സഹായം നേടുകയും ചെയ്യണം. യോഗ, ശ്വസനക്രിയകൾ, ധ്യാനം, മതിയായ ഉറക്കം, ആരോഗ്യപരമായ ലൈംഗിക ബന്ധം, പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കൽ തുടങ്ങിയ ആരോഗ്യകരമായ ശീലങ്ങൾ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായകരമായേക്കാം. സ്ത്രീകൾക്ക് ദിവസേന പാലിക്കാവുന്ന ചില ലളിതമായ ആരോഗ്യശീലങ്ങൾ. ഒന്നാമതായി ഭക്ഷണം. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ആവശ്യമായ പ്രോട്ടീൻ തുടങ്ങിയവ ഉൾപ്പെടുത്തുന്ന സമതുലിതമായ ഭക്ഷണം കഴിക്കുക. രണ്ടാമതായി വ്യായാമം. സ്വന്തം ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ സ്ഥിരമായ ശാരീരിക പ്രവർത്തനം നടത്തുക. മൂന്നാമതായി ഉറക്കം. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. നാലാമതായി വെള്ളം. ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക. അഞ്ചാമതായി മാനസികാരോഗ്യം. മാനസിക ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ആറാമതായി ആരോഗ്യ പരിശോധനകൾ. പ്രായത്തിനും വ്യക്തിഗത അപകട സാധ്യതകൾക്കും അനുസരിച്ച് ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുക. ഏറ്റവും പ്രധാനമായി ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. ആയുർവേദത്തിന്റെ ഒരു പ്രധാന തത്വം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിലുപരി രോഗം വരാതിരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, സ്വന്തം ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ശരിയായ ഭക്ഷണം കഴിക്കുക. ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ശരീരത്തിനുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക. സ്വന്തം ആരോഗ്യത്തെ പരിചരിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വമാണ്. ആരോഗ്യമുള്ള സ്ത്രീ, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാം, ശരിയായ അറിവ് നേടാം, ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം തേടാം.
1: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: ഇനി വാർത്തകൾ.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷൈനാദ് ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ

0: 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: This shows the importance of water because the population is increasing, the urbanization is increasing, we have to produce more food grains, we need more water. Usage of water is increasing every day, so we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജലശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യു എൻ ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ, പീസ് ആൻഡ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് പിഴ ചുമത്തിയത്. 2018-ഉം 2020-ഉം ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം, സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കൽപ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
4: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപ്പാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്ക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 കിലോഗ്രാം എന്ന തോതിലാണ് വിളവ്. ബക്ക്വീറ്റിന് ഭൌമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവ കൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, ആഭാ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി.

0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൌദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൌദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗദിനം. അവശേഷിക്കുന്ന 5 ഇനം കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗദിനം ആചരിക്കുന്നത്. 5 ഇനങ്ങളെയും നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

മഞ്ഞനിപ്പൂനിലാവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിലൂടെ. ചിത്രം നിലയ്ക്കാത്ത ചലനങ്ങൾ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മഞ്ഞളിപ്പൊന്നിലാവിലിനി ശകുന്തള എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

യൂണിവേഴ്സിറ്റിയിൽ. അപ്പോ സാറ് ഇന്ന് ക്യാമ്പ് ഇന്നടത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അപ്പൊ ഞാനും എന്റെ കോളേജില് കുറച്ച് കുട്ടികളുണ്ട്, അവരെ കൂടെ കൂട്ടും. വളരെ അടുത്ത സുഹൃത്താണ് ശാലിനി. എന്നെയും എന്റെ കൂട്ടുകാരെയും കൂടെ എല്ലാരും പറഞ്ഞിരുന്നത് അതേ പോകുന്നു വിക്രമനും വേതാളോ, അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കലാലയ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുമ്പോ എടുത്തു പറയേണ്ട ഒരു സംഗതി

0: കൽപ്പന പുഷ്പരാജ കുമാരികളേ.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടിയും നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 4321. ഇനിയൊരു നമ്പർ 9

4 9 6 5 5 6 3 2 1 മറ്റൊരു നമ്പർ 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ആദ്യ കിരണങ്ങൾ. മഞ്ഞുണി പൊന്നിലാവിലെ അടുത്ത ഗാനത്തിലേക്ക്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

മഞ്ഞണി പൂനിലാവ് തുടരുന്നു. 1000 ജന്മങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച് MS വിശ്വനാഥൻ സംഗീതം നൽകി വാണിജ്യറാം പാടിയ ഗാനം.

മഞ്ഞണിപ്പൂനിലാവിലിനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. ചിത്രം ചുക്ക്.

മുറപ്പെണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനമാണിനി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മഞ്ഞണിപ്പൂനിലാവ് തുടരുന്നു. പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ആർ കെ ശേഖർ. ചിത്രം പട്ടാഭിഷേകം.

ജോളി എബ്രഹാമും വാണി ജയറാമും പാടിയ ഒരു ഗാനത്തിലേക്ക്. ചിത്രം കോളിളക്കം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

മഞ്ഞണിപ്പൂ നിലാവിൽ ഇനി കേൾക്കാം എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് കെ രാഘവൻ. ചിത്രം ശ്രീകൃഷ്ണപരന്ത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

യവനിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി മഞ്ഞണിപ്പൂനിലാവിൽ. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ബി ശ്രീനിവാസൻ.

യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ. ചിത്രം സിംഹാസനം.

പ്രിയ ശ്രോതാക്കളെ, മഞ്ഞണി പൂനിലാവ് പൂർണ്ണമാകുന്നു. മഞ്ഞണി പൂനിലാവിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. മഞ്ഞണി പൂനിലാവ് വീണ്ടും എത്തും അടുത്ത ചൊവ്വാഴ്ച 1 മണിക്ക്.

0: इस हैवी टू वेरी हैवी रेन इज लाइकली इन 17 डिस्ट्रिक्ट्स। जबलपुर, रीवा, शहडोल एंड सागर डिविजन्स विल बी अफेक्टेड द मोस्ट। भोपाल एंड नर्मदापुरम डिविजन्स आर ऑल्सो ऑन अलर्ट। द वेदर डिपार्टमेंट सेज अ लो प्रेशर एरिया इज बिहाइंड दिस। द स्टेट हैज रिसीव्ड एन एवरेज ऑफ 33.7 इंचेस ऑफ रेन सो फार। द साउथ वेस्ट मॉनसून विल स्टार्ट विदड्रॉइंग फ्रॉम द लास्ट वीक ऑफ सेप्टेम्बर, बट हैवी रेन इज एक्सपेक्टेड बिफोर दैट। अभिनव गोयल, आकाशवाणी समाचार, भोपाल।
1: In women's cricket, India thrashed Sri Lanka to win the first ever gold medal in the final in Asian Games 2026 at the Aichi Prefectural Korogi Sports Park, Japan. Sri Lanka were bowled out for just 69 in 15.4 overs as India completed a comprehensive victory by 147 runs. Batting first, India posted a commanding 216 for 3 in 20 overs. And India's women's opener, Smriti Mandhana, created history as she became the first cricketer in the world to score 11,000 runs in women's international cricket. Smriti made the record during the Asian Games final against Sri Lanka in Nishin. Mandhana smashed 3 sixes and 3 fours in the first 4 overs to get India off to a blistering start. She surpassed former Indian captain Mithali Raj's record of 10,868 runs across all formats. And now before we end the bulletin, the headlines once again. Vice President C.P. Radhakrishnan says India International Water Week is a significant platform to bring all stakeholders to deliberate upon challenges of water management. Union Home Minister Amit Shah inaugurates third National Conference of Anti-Narcotics Task Force Heads of States and UTs in New Delhi to deal with drug menace. Government urges bank employees to refrain from resorting to strikes, agrees to keep performance-linked incentive scheme in abeyance. And Indian women's team thrashes Sri Lanka to win gold medal in Asian Games. Opener Smriti Mandhana creates history and she becomes first woman cricketer to complete 11,000 runs in international cricket. With that, we end the midday news.
2: Akashavani. മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം അവസാന ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, കയ്യൂർ സത്യൻ, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേഠ്, ഇന്ദുലേഖ, മനോജ് പിള്ള, ദിലീപ് എം കെ, മിന്ന രഞ്ജിത്ത്, മൃദുൽ ജേക്കബ്, മുടവൺമുകൾ ശശി, പ്രദീപ് മാളവിക, സജി വെങ്ങാനൂർ, എസ് രാജേന്ദ്രൻ പൂജപുര, ജെ പി മുതുകുളം, ശ്രീജിത്ത് പാല, ഡോക്ടർ പ്രിയ, ഹസിം അമരവിള, മനോജ് സുനി, അശ്വിനി അമ്പിളിക്കുട്ടൻ, ശിവരാമ അയ്യപ്പചന്ദ്രൻ, എസ് രാജേന്ദ്രൻ കെ പി എ സി, അനീഷ് നായർ. മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി.
3: ഞാൻ ഒന്നു തീരുമാനിച്ചു, കരുണയെ ഇനി എന്റെ സ്വന്തമാക്കണം. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി, പൂജ. പേര് ഞങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. എനിക്കെന്റെ മോളെ കാണാൻ തിടുക്കമായി. കരുണയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞുമായുള്ള അവളുടെ മടങ്ങുവരവിനായി ഞാൻ അക്ഷമയോടെ കാത്തിരുന്നു. ഇതിനിടയിൽ എനിക്ക് പോലീസിൽ സെലക്ഷനായി. എസ് ഐ ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് എന്നെ തേടിയെത്തി. അവളെ അറിയിക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു. ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ഉടൻ പോവുകയും വേണം. വേദനിക്കുന്ന മനസ്സോടെ ഞാൻ പുറപ്പെട്ടു. കരുണയുടെ കാര്യം പറഞ്ഞ് ഞാൻ അപ്പന് കത്തെഴുതി. ആത്മഹത്യാ ഭീഷണിയായിരുന്നു അപ്പൻ്റെ മറുപടി. ട്രെയിനിങ് തുടങ്ങി. കരുണ തിരിച്ചെത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ച സമയത്ത് ഞാൻ അവൾക്കൊരു കത്തെഴുതി. ജോലിയെക്കുറിച്ച് മാത്രമേ ഞാൻ അവളോടതിൽ പറഞ്ഞുള്ളൂ. അപ്പൻ്റെ പ്രതികരണത്തെക്കുറിച്ചൊന്നും ഞാൻ എഴുതിയില്ല. പക്ഷെ അവളെനിക്ക് ഒരുപാട് എഴുതി. ഞങ്ങളുടെ പൂജയെക്കുറിച്ച്, എൻ്റെ മടങ്ങിവരവിനായുള്ള അവളുടെ കാത്തിരിപ്പിനെക്കുറിച്ച്, ഞങ്ങളൊന്നാകുന്ന മുഹൂർത്തത്തെക്കുറിച്ച്. എന്നിലെ ഭീരു അവളോട് സത്യങ്ങൾ പറഞ്ഞില്ല. പിന്നെ അവളുടെ കത്തുകൾ വരാതെയായി. ട്രെയിനിങ് പൂർത്തിയാക്കി തിരികെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏകദേശം ഒരു മാസം മുമ്പ് ഒരു രാത്രി കരുണ കൊല്ലപ്പെട്ടു. അവളുടെ ഭർത്താവ് അവളെ കൊന്നു, കത്തിച്ചു കൊന്നു. മോളെയും കൊല്ലാൻ ശ്രമിച്ചു. കാരണം എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. കരുണ എല്ലാം അയാളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ തകർന്നുപോയി ശോഭ. ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ. എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. കാലം കടന്നുപോയി, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഗതകാലവും കരുണയും പൂജയും വിസ്മൃതിയിലാണ്. നിന്നോടൊപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തീരെ അപ്രതീക്ഷിതമായി പൂജ എനിക്ക് വീണ്ടും ഒരു യാഥാർത്ഥ്യമായി.
4: അവൾക്ക് റാങ്ക് കിട്ടിയ വാർത്തയും അവളുടെ പടവും വിവരങ്ങളും ഒക്കെ പത്രത്തിൽ വന്നപ്പോൾ, ജനിച്ച് 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മകളെ ആദ്യമായി കണ്ടു. ആ ഫോട്ടോയിലൂടെ എൻ്റെ മനസ്സിൽ ആദ്യമെത്തിയ ചിന്ത അവൾക്ക് കരുണയുടെ തന്നെ മുഖഛായയാണല്ലോ എന്നായിരുന്നു. അവൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞതോടെ അവളെ നേരിട്ട് കാണാനുള്ള മോഹം എന്നെ കീഴടക്കി. എൻ്റെ മകൾ വളർന്ന് മിടുക്കിയായിരിക്കുന്നു. അവളെ മതിയാവോളം ഒന്ന് കാണാനാണ്, ഒരു വട്ടമെങ്കിലും ഒന്ന് മിണ്ടാനാണ് ഞാൻ ഈ സർക്കിളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നത്. ഞാനിവിടെ എൻ്റെ മകളുള്ള ദേശത്തെത്തി, കൃഷ്ണകരയിൽ. എൻ്റെ ഒന്നാം റാങ്കുകാരി പൊന്നുമോളെ ഞാൻ ആദ്യമായി അടുത്തു കണ്ടു. കഴിഞ്ഞതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു എന്നാണ് അവളോടും ലോകത്തോടും അവളുടെ മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പക്ഷേ ഞാൻ കരുതിയതുപോലെ യാദൃശ്ചികമായിരുന്നില്ല. അവളെപ്പറ്റി പത്രത്തിൽ കാണാനും അതിൻ്റെ ഫലമായി ഞാനിവിടെ വരാനും ഇടയായത് ഒരു നിയോഗമായിരുന്നു. അവളെ തേടി ഞാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരാളും എത്തിയിരുന്നു. അയാളിൽ നിന്ന്, അയാളുടെ വിദ്വേഷത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ ഞാൻ നിയോഗിക്കപ്പെടുകയായിരുന്നു.
3: ഞാൻ കണ്ടതുപോലെ പൂജ അവളുടെ അമ്മയോടൊപ്പം മരിച്ചു എന്ന വിശ്വാസത്തിൽ ലോകത്തിൻ്റെ ഏതോ ഇരുണ്ട കോണിൽ ഒരു മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ദേവൻമേനോൻ എന്ന കാർക്കോടക സർപ്പവും ആ പത്രവാർത്തയും ഫോട്ടോയും കണ്ടിരുന്നു. പൂർത്തിയാകാത്ത കർമ്മം മുഴുവിപ്പിക്കാനായി അവളെ കൊല്ലാനുള്ള നിശ്ചയത്തോടെ ആ മഹാപാപിയും അവളെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരുന്നു. അടിമുടി രൂപവും ഭാവവും മാറി. നമ്പ്യാർക്ക് പോലും അവനെ തിരിച്ചറിയാനായില്ല. പക്ഷേ ഏതോ അജ്ഞാത നിയോഗത്തിൻ്റെ ശക്തിയിൽ ഞാൻ അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. അന്നമ്പലത്തിൽ മോഷണം നടന്ന ദിവസം നിനക്ക് ഓർമ്മയില്ല ശോഭ? അന്ന് ഞാനും അവിടെ പോയിരുന്നല്ലോ. ഞാൻ അവൻ്റെ മുറി പരിശോധിച്ചിരുന്നു, അവൻ്റെ ഡയറി കണ്ടു. അതോടുകൂടി എനിക്കെല്ലാം വ്യക്തമായി, അവൻ്റെ വരവിൻ്റെ ഉദ്ദേശമുൾപ്പെടെ. ഞാനൊന്നും മനസ്സിലുറപ്പിച്ചു, അവനുയർത്തുന്ന ഭീഷണിയിൽ നിന്നും എൻ്റെ മോളെ എന്നേക്കുമായി മോചിപ്പിക്കണം. ആ നിമിഷം എനിക്ക് മനസ്സിലായി ശോഭയെ, എന്തിനായിരുന്നു വിധി എന്നെ കൃഷ്ണകരയിലെത്തിച്ചത് എന്ന്. ആരും ഒന്നും അറിയാതെ, പൂർവകാല സത്യങ്ങൾ പുറത്തു വരാതെ അവനെ ഇല്ലാതാക്കാൻ, എൻ്റെ മോളെ മോചിപ്പിക്കാൻ. അവൻ എന്തു ചെയ്യും എന്നെനിക്കറിയില്ലായിരുന്നു. അവിടെയും വിധിയാണ് എന്നെ ഉത്സവപ്പറമ്പിലെത്തിച്ചത്. എല്ലാം നിമിത്തങ്ങൾ, നിയോഗങ്ങൾ മാത്രം. എൻ്റെ മോളെ ഒരു നോക്ക് വീണ്ടും കാണാൻ, അവൾ നൃത്തം ചെയ്യുന്നത് കാണാൻ, അതിനാണ് ഞാൻ ഉത്സവരാത്രി കൃഷ്ണകര അമ്പലത്തിൽ പോയത്. അന്നെല്ലാം സംഭവിച്ചു.

ഞാൻ അവനെ കൊന്നു ശോഭേ. തലയ്ക്കടിച്ചു കൊന്ന്, അവന്റെ ശരീരം കത്തിച്ചു. എന്റെ മകൾക്കായി അവൻ ഒരുക്കുകയായിരുന്ന ചിതയിൽ അവനെ തന്നെ ഞാൻ ഭസ്മമാക്കി. ഭാഗ്യമുണ്ടെങ്കിൽ അതൊരാത്മഹത്യയായി കണക്കാക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ കേരള പോലീസ് മിടുക്കന്മാരാണ്. ഇനി ഞാൻ കുറ്റം ഏറ്റെടുത്തില്ല എങ്കിൽ നിരപരാധിയായ നമ്പ്യാർ മാഷാവ് ശിക്ഷിക്കപ്പെടുക. പൂജയുടെ ജീവിതം പിന്നെ എന്താകും? ഇപ്പോഴെങ്കിലും ഞാൻ ധൈര്യം കാട്ടണ്ടേ? പണ്ട് കരുണയെ രക്ഷിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ഇത്തവണ ഞങ്ങളുടെ മോളെയെങ്കിലും. എന്റെ മോളെ ആദ്യമായി ഞാൻ അടുത്ത് കണ്ടത് എപ്പോഴാണെന്ന് എനിക്കറിയുമോ ശോഭേ? റാങ്ക് വാങ്ങിയതിന് അവളെ അനുമോദിക്കാൻ നാട്ടുകാർ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച്. അന്നെന്റെ കുട്ടിക്ക് ഞാനൊരു പേന സമ്മാനിച്ചു. അവളുടെ മുഖത്ത് അന്നേരം വിടർന്ന പുഞ്ചിരി ഞാൻ കണ്ടു. അവളുടെ നുണക്കുഴികളിൽ ഞാൻ കരുണയെ വീണ്ടും വീണ്ടും കണ്ടു.

അയാളെ ഞാൻ കരുതിക്കൂട്ടി കൊന്നതാണോ? ഐ തിങ്ക് ഇറ്റ് വാസ് മോർ ഓഫ് എ ക്രൈം ഓഫ് പാഷൻ. ഇനി എന്തു പറയാനാണ്? ഒന്നും ബാക്കിയില്ല. ഞാൻ പൊക്കോട്ടെ. ഞാനില്ലാതെ നീ ജീവിക്കണം. നിനക്കതിന് കഴിയും. നീയില്ലാതെ ഞാനും ജീവിക്കണം. മിന്നാമിന്നുകൾ വെളിച്ചം കാട്ടുന്ന ജീവിത വഴിയിലൂടെ എനിക്കിനി ഒറ്റയ്ക്ക് നടക്കണം. ശോഭേ, നീ എന്നും എന്റെ മനസ്സിലും ശ്വാസത്തിലും ഉണ്ടാവും. സ്നേഹത്തോടെ നിന്റെ ജോയിച്ചായേ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സി ഐ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, ദേവൻ മേനോൻ, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേട്ട്, കരുണ, ഇന്ദുലേഖ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ, ദിലീപ് എം കെ, പൂജ, മിന്ന രഞ്ജിത്, ദേവൻ മേനോന്റെ ചെറുപ്പം മൃദുൽ ജേക്കബ്, ക്ഷേത്രം പൂജാരി മുടവൻ മുഗൾ ശശി, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, DYSP ദാസ്, സജി വെങ്ങാനൂർ, ജോണി, ശ്രീജിത് പാല, ശിവദാസൻ, JP മുതുകുളം, ശോഭ ജോയ്, ഡോക്ടർ പ്രിയ, അബു, ഹസിം അമരവിള, കവി കോൺസ്റ്റബിൾ അജിത്, മനോജ് സുനി, ഭാസ്കരൻ നായർ, എസ് രാജേന്ദ്രൻ പൂജപുര, പത്രലേഖിക അശ്വിനി അമ്പിളിക്കുട്ടൻ, പെരുമാൾ പിള്ള, ശിവരാമയ്യപ്പചന്ദ്രൻ, നാട്ടുകാരൻ എസ് രാജേന്ദ്രൻ KPAC, ശ്രീകൃഷ്ണൻ, അനീഷ് നായർ. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, VN ദീപ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st 30 crore rupees, 2nd 40 crore rupees.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9495565321. മറ്റൊരു നമ്പർ 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാമത് മഹാപരിനിർവാണ ദിനാചരണം ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ട്. ശ്രീനാരായണ ഗുരുദേവൻ മഹാപരിനിർവാണം പ്രാപിച്ചതിന്റെ 99-ാമത് പുണ്യദിനമാണ് സെപ്റ്റംബർ 21. 2027 സെപ്റ്റംബർ 21 100-ാമത് മഹാസമാധി ദിനമാണ്. ഗുരുദേവ മഹാപരിനിർവാണത്തിന്റെ ശതാബ്ദി വാർഷിക ദിനാചരണത്തിലേക്ക് കടക്കുകയാണ് ഈ വർഷം. ശതാബ്ദി ആചരണം 3 വർഷങ്ങളിലായി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു സമാധി ശതാബ്ദി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ തുടർച്ചയായി ശതാബ്ദി ആചരണ പരിപാടികൾ നാടെങ്ങും സംഘടിപ്പിക്കുന്നു. ഇന്നലെ വർക്കല ശിവഗിരിയിൽ നടന്ന മഹാപരിനിർവാണ ദിനാചരണത്തിൽ ശ്രീമത് പരാനന്ദസ്വാമികൾ ഭദ്രദീപം തെളിച്ചു.

0: മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ:
1: ഗുരുദേവൻ കേരളത്തിന്റെ മനസ്സിൽ പതിപ്പിച്ച ഒരുപാട് ആശയങ്ങൾ അത് കാലാതിവർത്തിയായി നിലകൊള്ളുകയാണ്. ആ ഗുരുദേവ ദർശനങ്ങൾ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞവയാണ്. ആർക്കും അത് മായ്ച്ചു കളയാൻ പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു കാലത്ത് നൂറ്റാണ്ടുകളോളം പിന്നിലേക്ക് നടന്നിരുന്ന ഒരു ജനതയെ കൈപിടിച്ച് നിങ്ങൾ നടക്കേണ്ടത് പിന്നിലേക്കല്ല മുന്നിലേക്കാണ് നടക്കേണ്ടത് എന്ന് പറയുന്ന നവോത്ഥാന നായകന്റെ ശബ്ദമാണ് ഈ കേരളത്തെ ഇതുപോലെ മാറ്റിയെടുക്കാൻ കാരണമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ശ്രീനാരായണീയനാണ് ഞാൻ. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇനിയും പിന്നിലേക്ക് നടക്കുമായിരുന്നു. ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം, ഇരുട്ടിലായിരുന്നു കേരളം, അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി, വെളിച്ചമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും നമ്മൾ മുന്നിലേക്കാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ അഭിമാന ബോധത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്. ഒരു സംശയം, സൗമ്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയുന്ന സൗമ്യതയാണ് ഗുരുദേവന്റെ സവിശേഷത. പ്രമുഖ എഴുത്തുകാരനും നോവലിസ്റ്റുമായ പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഗുരുദേവനെ കുറിച്ചുള്ള പുസ്തകത്തിൽ മന്നത്ത് പത്മരാമൻ വളരെ രസകരമായി പറയുന്നുണ്ട് ഗുരുവിനെ. സൗമ്യമാണ് എല്ലാ കാര്യങ്ങളും, പക്ഷേ

0: സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും അധസ്ഥിതർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും പതിതർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും വരുമ്പോൾ ഹൃദയം വജ്ര സമാനമാകുന്നു എന്നാണ് പറയുന്നത്. മനോഹരമായ വാക്കുകളാണ്. അവിടെ കോംപ്രമൈസ് ഇല്ല, അവിടെ സൗമ്യതയല്ല, കഠിനമായ നിലപാടാണ്. ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളതൊരു മതമായി തന്നെ മാറി കേരളത്തിൽ. മഹാഭൂരിപക്ഷം ആളുകളുടെ ഈ ഹൃദയത്തിൽ, കുറച്ചു പേർക്ക് ഇപ്പോഴും കയറിയിട്ടില്ല, അത് നിന്നോട്ടെ. പക്ഷേ കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ഒരു ജാതിയും വേണ്ട, ഒരു മതവും വേണ്ട, ദൈവവും വേണ്ട എന്ന് ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞപ്പോൾ ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞത് അത് അയാൾക്ക് പറയാനുള്ള അവകാശമുണ്ടെന്ന്. ഇതിന്റെ എല്ലാം മൂല്യത എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് പറയാനുള്ള അവരുടെ അവകാശത്തെ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നത് അവിടെയാണ്. ലോകം മുഴുവൻ പടരാൻ വേണ്ടിയിട്ടുള്ള ആ ജനാധിപത്യ മൂല്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ, അനുകമ്പയുടെ, ചേർത്ത് നിർത്തലിന്റെ എല്ലാത്തിന്റെയും വിത്താണ് പാകിയത് ഗുരു പാകിയത്. ഞാൻ അതിനപ്പുറം കാണുന്ന ഒന്ന് നമ്മൾ നമ്മളിലേക്ക് അന്വേഷിക്കാൻ ഗുരു നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ, നമ്മുടെ ഉള്ളിലെ ആന്തരിക സത്തയെ അല്ലെങ്കിൽ സ്വത്വത്തെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അതിലേക്ക് തിരിച്ചറിയണമെന്നുള്ളതാണ് എല്ലാ മഹാവിജയത്തിന്റെയും പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. നമ്മളിലുള്ള നമ്മുടെ ആന്തരികമായ ആ സ്വത്വത്തെ തിരിച്ചറിയുമ്പോഴാണ്. അവിടെയാണ് പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ജോലിയിലും കർമ്മരംഗത്തും എല്ലാം ഒരാൾക്ക് തിളങ്ങാൻ കഴിയുന്നത്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള നമ്മുടെ അന്വേഷണത്തിൽ, ആ അന്വേഷണത്തിൽ നമ്മൾ നമ്മളെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിജയിയായി മാറുന്നത്. നമ്മൾ തളർന്നു പോകാതെ, പിന്തിരിഞ്ഞോടാതെ, പ്രതിസന്ധികളിൽ തളരാതെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ആ ആന്തരികമായ സ്വത്വത്തെ തിരിച്ചറിയുമ്പോഴാണ്. ശരിക്കും നമ്മളോട് എല്ലാവരോടും ഗുരുദേവൻ പറയുന്നുണ്ട്, നിങ്ങളത് അന്വേഷിക്കണം, നിങ്ങളത് തിരിച്ചറിയണം, അപ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ അന്വേഷണം പല രീതിയിലുണ്ട്. ഭക്തിമാർഗത്തിലുണ്ട്, കർമ്മമാർഗത്തിലുണ്ട്, ജ്ഞാനമാർഗത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ആ പൊരുളു തേടിയുള്ള അന്വേഷണം നമ്മുടെ ആന്തരിക സ്വത്വത്തെ, അത് നീ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കൂടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ്. നമുക്ക് വ്യക്തിപരമായി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ചുറ്റുപാടുകളുമുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടിന്, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന തിരിച്ചറിവ് നമുക്ക് അതിലൂടെ ഉണ്ടാകാൻ, ആ ചിന്തയുടെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടി ഗുരുദേവൻ പരിശ്രമിച്ചു. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പൈതൃകത്തെ സംബന്ധിച്ച ഗുരുദേവന്റെ ചിന്തകളും ഗുരുദർശനവുമെല്ലാം എല്ലാ മലയാളിയും അവരുടെ പൈതൃകമായി ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ലോകത്തിന്റെ മുന്നിൽ ഒരു മലയാളിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു പൈതൃകത്തിന്റെ പിന്തുടർച്ചാവകാശികളാണ്. എന്റെ ഉള്ളിൽ ആ ബോധ്യമുണ്ട്. രാഷ്ട്രീയമായ പൊതുരംഗത്തെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എന്റെ ശക്തിയായി, എന്റെ ചൈതന്യമായി ആ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച ആത്മവിശ്വാസമായി അത് എന്നിൽ നിറയുന്നുണ്ട്. ആ ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ഗവൺമെന്റ് കാഴ്ചവെക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു. ഈ മഹാസമാധി ദിനം അവിടെ വെള്ളം ചേർക്കില്ല, വെള്ളം ചേർക്കാൻ കഴിയില്ല. ജാതിയുടെയും മതത്തിന്റെയും പിടിവള്ളികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് തുടരും എന്ന വാക്കു മാത്രം പറഞ്ഞുകൊണ്ട് ഈ 99-ാമത് മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും.
1: ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
2: ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുന്നു. ഈശ്വര വിശ്വാസി എന്നല്ല, ഈശ്വര സ്വരൂപമായി നിന്നുകൊണ്ട് കൃതികൾ എഴുതുകയും പ്രതിഷ്ഠകൾ നടത്തുകയും ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പണം ചെയ്ത് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ മാറി നിന്ന് പറയുകയാണ്, ദൈവം വേണ്ട മനുഷ്യന്, അതാണ് ഗുരുവിൻ്റെ സന്ദേശം. അതെങ്ങനെ ശരിയാകും? ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെ നാം എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാം നാനാലോകാനുരൂപന്മാരാണ്. ദൈവവിശ്വാസമുള്ളവരും ദൈവവിശ്വാസമില്ലാത്തവരും, മതവിശ്വാസമുള്ളവരും മത

0: ആത്മവിശ്വാസമില്ലാത്തവരും ദാർശനികന്മാരും കവികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും വിപ്ലവകാരികളും യോഗികളും കർമ്മയോഗികളും ഭക്തന്മാരും എന്ന് വേണ്ട ജീവിതത്തിൽ ഏതെല്ലാം തുറകളുണ്ടോ ആ തുറകളിലുള്ള ആളുകളെല്ലാം ഗുരുവിന് ശിഷ്യന്മാരായിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ? തണുപ്പും ചൂടും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ? ശീതവും ഉഷ്ണവും തമ്മിൽ? അതുപോലെ പരസ്പര വിഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്ന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതചര്യകളും ഗുരുവിൻ്റെ തൃച്ചേവടികളിൽ വണങ്ങി നിൽക്കുന്നു. ദൈവം വിശ്വാസിക്കും, ദൈവം നിഷേധിക്കും, മതവിശ്വാസിക്കും, മതം നിഷേധിക്കും, ആസ്തികനും നാസ്തികനും, യോഗിക്കും വിപ്ലവകാരികൾക്കും കർമ്മയോഗികൾക്കും ദാർശനികന്മാർക്കും എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പൊതു ഇടമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗുരുദേവൻ ആ ധർമ്മത്തെ സ്വരൂപിക്കുവാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, ഗുരുദേവൻ നമുക്ക് എഴുതി തന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവദശകം പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ അവസാനത്തെ പദ്യത്തിൽ ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം വാഴണം വാഴണം സുഖമെന്ന് പറയുന്നതിൽ ദൈവമഹസ് ആഴം ഏറിയതാണ്. ദൈവമഹസ്സിന്റെ അഗാധതയിലേക്ക് ആഴ്ന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഭേദവ്യത്യാസമില്ല. ആ അഗാധതയെ പ്രാപിച്ച ഒരു ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച് ഗ്രാഹ്യമായോ ത്യാജ്യമായോ ഒന്നുമില്ല, എല്ലാറ്റിനെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ആധ്യാത്മികതയുടെ ഉന്നതിയെ പ്രാപിക്കുന്ന ഒരവസ്ഥയാണത്. ദൈവനിഷേധിയെയും ദൈവവിശ്വാസിയെയും മതനിഷേധിയെയും മതവിശ്വാസിയെയും എല്ലാം ഒരേപോലെ സ്വീകരിക്കുവാൻ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് സാധിക്കും.
1: വിശിഷ്ട അതിഥിയായിരുന്ന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
2: ഈ മഹാസമാധി ദിനം ശരീരം നമ്മിൽ നിന്നും വേർപ്പെട്ടു പോയെങ്കിലും കാലാതീതമായി മനുഷ്യന് ജീവിക്കാൻ വേണ്ടതായിരിക്കുന്ന പ്രകീർത്തിതമായിട്ടുള്ള ചിന്തകൾ മുഴുവൻ തന്നുകൊണ്ടാണ് ഗുരുദേവൻ നമ്മിൽ നിന്നും അകന്നുപോയത്. ജീവിച്ചതായിരിക്കുന്ന കാലത്ത് എത്രത്തോളം അന്ധകാരത്തിൽ അധിഷ്ഠിതമായിരുന്നു കേരളം എന്നുള്ളത് അനുഭവിച്ചറിയാത്തതായിരിക്കുന്ന ഒരു തലമുറയോടാണ് അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം ഒരു സമൂഹത്തിന് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗനിർഭരമായി ജീവിതത്തെ മുഴുവൻ സമരോത്സവമാക്കി സമരോത്സവം ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മികമാക്കി ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുദേവൻ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയാത്തവരാണ് നമ്മൾ, അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയാത്തവരാണ് നമ്മൾ. അസ്വാതന്ത്ര്യം എന്നുള്ളതായിരിക്കുന്ന വാക്ക് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ഞാൻ ഉൾപ്പെടെ അന്നത്തെ കാലഘട്ടത്തിൽ തീണ്ടലും തൊട്ടുകൂടായ്മയും കുടിയായ്മ ഉൾപ്പെടെ ജാതീയമായിട്ടുള്ള ചിന്തകൾ മുഴുവൻ കൊടുമ്പിരിക്കൊണ്ടതായിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം. ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇഷ്ടദേവനെ ആരാധിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം, ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം, വിദ്യ അഭ്യസിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്താനും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം, അന്ധകാരത്തിന്റെ നെർച്ചയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു സാമൂഹ്യ മണ്ഡലത്തെ ഒഴുതുമറിക്കാൻ നേതൃത്വം കൊടുത്ത് ഇന്നത്തെ കേരളത്തിന്റെ മാനവികത എന്ന് പറയുന്ന വലിയ സൃഷ്ടിപ്പിന്റെ അടിത്തറ പാകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്ക് നിങ്ങൾക്കും പറയാൻ സാധിക്കും, അത് പ്രിയപ്പെട്ട ഗുരുദേവൻ ഒരാൾ മാത്രമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയും ആണിക്കല്ലും. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒഴുതുമറിക്കാൻ ഗുരുദേവന്റെ കൂടെ ആത്മചിന്തകൾക്ക് നേതൃത്വം കൊടുത്ത നിരവധിയായിട്ടുള്ള മഹാന്മാർ പല മേഖലകളിൽ നിന്ന് പിന്നീട് കടന്നു വന്നു, അതിനു മുമ്പേയും ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട്. 603 ദിവസമാണ് വൈക്കം ക്ഷേത്രത്തെ സമരം നടന്നത്. ക്ഷേത്രത്തിന്റെ 3 വഴികളിലൂടെ നടക്കാൻ അവകാശമില്ല, ഗുരുദേവനെയും തടയുന്നു. അവിടെ നിന്ന് ആ വലിയ സമരത്തെ ഉഴുതുമറിക്കാൻ ആ സമരത്തെ രൂപപ്പെടുത്താൻ നമ്മൾ ആലോചിച്ചു നോക്കണം, എത്രത്തോളം കഠിനമായിരുന്നു സാമൂഹ്യ അന്തരീക്ഷം. പച്ച ചുണ്ണാമ്പ് കൊണ്ട് കണ്ണിൽ തേച്ച് കണ്ണു പൊട്ടിപ്പോയതായിരിക്കുന്ന ഹതഭാഗ്യന്മാർ പ്രളയം വന്ന സമയത്ത് ആ സന്ദർഭത്തിൽ വൈക്കം ക്ഷേത്രത്തിന്റെ സമരം നടക്കുമ്പോൾ ആ പ്രളയത്തിൽ കഴുത്തറ്റം മുകൾ തലത്തിൽ വരെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകൾ, അമജാടി തേവനെപ്പോലെയുള്ള ആളുകൾ, ഗുരുദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ച ആ സമരത്തിന്റെ ഭാഗമായി വന്നപ്പോ എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം എന്നാണ് ഗാന്ധി ഗുരുദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ്

0: കുറിച്ച് ഗുരുദേവൻ പറഞ്ഞ മറ്റൊരു മനോഹരമായിട്ടുള്ള വാചകമുണ്ട്. എല്ലാവരെയും അറിയാൻ, മനസ്സിലാക്കാൻ, മതത്തെ മനസ്സിലാക്കാൻ, ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ, മനുഷ്യനെ മനസ്സിലാക്കാൻ ഗുരുദേവന് സാധിച്ചു എന്നുള്ളതാണ് കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ. അത്രയത്ര മനോഹരമായിട്ടുള്ള വാചകങ്ങൾ. അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്ത് കോറിയിട്ടതായിരിക്കുന്നു ഗുരുദേവനോട്. എന്തുകൊണ്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തി എന്നുള്ളതായിരിക്കുന്നു ചോദ്യത്തിന് മനോഹരമായിട്ടുള്ളൊരു ഇതിവൃത്തം തീർത്ത മറുപടിയുണ്ട്. ഞാൻ അവിടെ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറയുന്ന മറുപടി. ചോദ്യം ചെയ്യാൻ പിന്നെ അവകാശമുണ്ടോ? അവകാശമില്ല. ശിവഭഗവാൻ എങ്ങനെയാണ് വരേണ്യനും കീഴ്ജാതിക്കാരനുമാകുന്നത്? ആക്കിയവരോട് ശിവൻ എന്റേതു കൂടിയാണ്, ഞങ്ങളുടേത് കൂടിയാണ്, ദൈവത്തെ വിവേചനത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അരുവിപ്പുറത്തുയർന്നത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം ഉൾപ്പെടെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന മേഖലകളെ മുഴുവൻ ഉഴുതുമറിക്കാൻ നേതൃത്വം കൊടുത്ത, മാനവികതയിലേക്കുള്ളതായിരിക്കുന്ന ചുവടുവെപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതായ ചിന്തയുടെ ഏറ്റവും വലിയ പ്രതലം ഈ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ അടിത്തറ തീർത്തത് ഗുരുദേവ ദർശനമാണ് എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തം.
1: അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീമത് സൂക്ഷ്മാനന്ദ സ്വാമികൾ.
2: ഗുരുദേവനാണ് സമാധിയായത്. ഗുരുദർശനം ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വരുംകാലങ്ങളിൽ കൂടുതൽ അർത്ഥവത്താകാൻ, വരുംകാലങ്ങളിൽ ഇതിൻ്റെ ജീവൻ കൂടുതൽ തുടിപ്പുള്ളതാകാൻ നമുക്കൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഗുരുദർശനത്തെ കൂടുതൽ ജീവനുള്ളതാക്കാൻ നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ദർശനത്തിനും നിലനിൽക്കാനാവില്ല. അങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധമില്ലാത്ത നിരവധി ദർശനങ്ങൾ ഇവിടെ നശിക്കുകയും അവസാനം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ഗതികേട് ഒരിക്കലും ഗുരുദർശനത്തിനുണ്ടാകില്ല. സത്യം അറിഞ്ഞ മഹത്തുക്കളുടെ ശരീരത്യാഗത്തെയാണ് നമ്മൾ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വാസ്തവത്തില് മരണത്തിനാണ് പ്രധാന പരിഗണന നൽകുന്നത്. മരണം, മരണാനന്തര ജീവിതം, പുനർജന്മം, ഇതൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതലേ മനുഷ്യനെ അലട്ടിയിരുന്ന ഒരു വലിയ ചോദ്യമാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനുഷ്യനുണ്ടായ കാലം മുതലേ ചോദിച്ചു തുടങ്ങിയ ചോദ്യമാണ്.
1: ശിവഗിരി മാസിക ചീഫ് എഡിറ്റർ ശ്രീമത് അവ്വയാനന്ദ സ്വാമികൾ.
3: ആരെ അനുഗ്രഹിക്കണം എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പ്രപഞ്ചശക്തിയിൽ നിന്നും നമ്മുടെ മനസ്സ് മുഖം തിരിച്ചു നിന്നാൽ ആർക്ക് ആരെയും അനുഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ തത്വം അതാണ്. ഇവിടെ ശിവഗിരിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഗുരു അവശേഷിപ്പിച്ച് പോയിട്ടുള്ളത് ഇന്നും ഒരിക്കലും അസ്തമിക്കാത്ത ഈ ശിവഗിരിയുടെ ശാലീനതയാണ്. ശിവഗിരി തീർത്ഥഘട്ടമായത് എങ്ങനെയാണെന്ന് ആലോചിക്കുവാൻ ചിന്ത. സിന്ധു, ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഇവയും നദികളാണ്. അവിടെ മുങ്ങി കുളിക്കുന്നത് ഒരു സുഖമാണ്. അതുപോലെ ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, സരസ്വതി നദി, അദൃശ്യമാണത്. എൻ്റെ അനുഭവത്തിൽ പറയുമ്പോൾ ഈ ശിവഗിരിയുടെ അടിയിൽ കൂടി, ഭൂമിയുടെ അടിയിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് ശാരദ എന്നാണ്. സരയു പോലെ, യമുന പോലെ ഇത് ഈ ഭൂമിയുടെ അടിയിൽ കൂടി അങ്ങ് ഒഴുകുകയാണ്. അതുകൊണ്ട് ഗുരുദേവൻ തീർത്ഥാടനത്തെക്കുറിച്ച് ചോദിച്ചോ പറഞ്ഞു, നല്ല കാര്യം, ശിവഗിരിയിൽ വരിക, നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം, ശാരദയെ വന്ദിക്കുകയും ആകാം. ഈ കുഴൽവെള്ളം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഭൂമിയുടെ അടിയിൽ നിന്നാണ്. അത് അദൃശ്യ ഒഴുകുന്ന ശാരദയുടെ നദിയാണ്. തൃപ്പാദങ്ങൾ ഇവിടെ ആദ്യം എത്തുമ്പോൾ തന്നെ ഈ പെടുപ്പുകളൊന്നും വന്ന് നമുക്ക് മനക്കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. വനമായിരുന്നു, വനവും മലയും, ഭീകരമായ അവസ്ഥ. ഗുരു കുളിക്കുന്നത് പറങ്കിമാവൽക്കിടയിലുള്ള ചെറിയ സ്വച്ഛമായ ഇടത്ത് നിന്ന്. തലയിൽ വെള്ളം കോരി പതുക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഗുരു അറിയാതെ പാടിപ്പോവുകയാണ്, ഒന്നായ മാമതിയിൽ നിന്നായിരം തിരുപുടി ഒന്നാശു തന്നുമതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന നാടലാം കടൽ. വല്ലാത്തൊരു കടലാണ് കേട്ടോ, അന്നാദിയിൽ പ്രിയമുയർന്ന നാടലാവുന്ന കടൽ. ദുഃഖത്തിൽ ഭക്ഷണത്തിൽ പ്രിയത്തിൽ അന്നാദിയിൽ പ്രിയമുണ്ടാകുന്ന ഒരു കടൽ ഇങ്ങനെ പറയാൻ ഗുരുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതങ്ങനെ തോന്നിക്കുന്നത് ഈ ഭൂമിയാണ്. ഈ ഭൂമിയുടെ, ഈ ശിവഗിരിയാകുന്ന ഈ ഭൂമിയുടെ അടിയിലുള്ള ഒഴുകുന്ന ശിവഗിരീശ്വരിയുടെ വല്ലാത്തൊരു സ്പർശം ഗുരുണ്ടാകും.
1: മുഖ്യപ്രഭാഷണം നടത്തിയ ഏലത്തൂർ MLA അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ.
4: ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും

0: അറിയാവുന്നതാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർ എന്നാണ്. ആ നിലയിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു സമയത്ത് ഏറ്റവും വലിയ അന്ധകാരമായിരുന്നു മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ. ആളുകൾക്ക് പരസ്പരം കാണാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ പരസ്പരം സാഹോദര്യത്തിൻ്റെ ഒരു ജീവിത ശൈലിയിലേക്ക് ഈ നാടിനെ കൊണ്ടുവരാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുതന്നെയാണ് ഇന്ന് കേരളത്തെ ഇന്ത്യയിലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇന്നും നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ആളുകളുടെ ഇടയിലുള്ള വലിയ പ്രതിസന്ധിയും, ആളുകൾ കൊല ചെയ്യപ്പെടുന്ന അടക്കം പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ വേദനാജനകമായിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട ആത്മബന്ധുക്കളോടും ശ്രീനാരായണീയരായ ആളുകളോടൊക്കെ പറയാനുള്ളത്, ഗുരുദേവൻ്റെ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റു പ്രദേശത്തേക്കും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാരകരായിട്ട് നിങ്ങൾ മുഴുവൻ ആളുകളും മാറണമെന്നാണ്. ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്.
1: ചടങ്ങിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ രചിച്ച് ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ, ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ശ്രീമദ് അവ്യാനന്ദ സ്വാമികൾ തയ്യാറാക്കിയ പ്രസംഗവും പ്രാർത്ഥനയും എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന 40-ലധികം വർഷം ഗുരുദേവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ശിഷ്യൻ സ്വാമി ധർമാനന്ദജി രചിച്ച ലുബ്ധപ്രചാരമാർന്ന കൃതി ശ്രീനാരായണ പരമഹംസദേവൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, അഡ്വക്കേറ്റ് വി ജോയ് MLA, വർക്കല നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഗീതാ ഹേമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷികളായി. ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ സ്വാഗതവും ശ്രീമദ് വിരജാനന്ദഗിരി സ്വാമികൾ നന്ദിയും പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ 99th മഹാപരിനിർവാണ ദിനാചരണം ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി A.

ഏവർക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
5: ഗാനോപഹാരം തുടരുന്നു. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം ചിത്രം അധിപൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്ത കുതിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട സുമൃത്തി ക്കിടി നാട്ടിളി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി

ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി കണ്ടെ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് R മറുപടി നൽകുന്നു. വിളിക്കേണ്ട

നമ്പറുകൾ 9495946321. ഇനിയൊരു നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496569321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: നേർമൊഴി. ഇന്നത്തെ നേർമൊഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയാണ്. എസ് കെ മിനിയുമായി സംസാരിക്കുന്നത് സിവിൽ ജിഹാൻ.
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: ഓരോരുത്തർക്കും ഓരോ മേഖലയാണ് താല്പര്യം. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ മേഖലയിലേക്ക് കടക്കുന്നതിന് പലപ്പോഴും പലരും പ്രചോദനമാകാറുണ്ട്. മാധ്യമ രംഗത്തേക്ക് വരാൻ അതിന് പ്രചോദനമായത് ആര് ആണ്?
3: ഞാനൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായിരുന്നു. മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ നിന്നും വ്യത്യാസമുള്ള ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഞാനൊരു എഴുത്തുകാരിയൊക്കെ ആകാൻ ആയിരുന്നു കൊച്ചുനാളിലെ എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ എത്തപ്പെട്ടത് മാധ്യമ രംഗത്താണ്. തുടക്കത്തിൽ എഴുതേണ്ടി വന്നത് എഴുത്തിന്റെ വഴികാട്ടി അല്ലെങ്കിൽ ഭാഷയോടുള്ള ഒരു സ്നേഹം തന്നത് തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും എൻ്റെ ഭാഷാധ്യാപകരുമാണ്. അച്ഛൻ എന്നെ കുട്ടിക്കാലം മുതൽ ചിത്രതിരുന്നാൾ ഗ്രന്ഥശാല വഞ്ചിയൂരുണ്ട്, അതുപോലെ പബ്ലിക് ലൈബ്രറി ഉണ്ട്. ഇവിടെ രണ്ടിടത്തും കുട്ടികളുടെ വിഭാഗമുണ്ട്. എന്നെ ഒരു 5 വയസ്സുമുതൽ അച്ഛൻ ഈ 2 വായനശാലകളിലും കൊണ്ടുപോവുകയും നിരന്തരം വായിക്കാൻ പ്രേരിപ്പിക്കുകയും ആ വായിക്കുന്നതിൻ്റെ ആഹ്ലാദം എനിക്ക് അനുഭവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ച് കുറിച്ചു വെക്കുക, അത് അച്ഛനെ കാണിക്കുക, ഇതൊക്കെ കൊച്ചുനാളിലെ എൻ്റെ ശീലമായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകർ ഇടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ, ശ്രീദേവി ടീച്ചർ, അവരെയൊക്കെ ഞാൻ എപ്പോഴും ആദരവോടെ ഓർക്കും. അവരൊക്കെ ഈ ഭാഷയോട് പ്രത്യേക മമതയും ആഭിമുഖ്യവും എന്നിലുണ്ടാക്കിയ അധ്യാപകരാണ്. അപ്പോൾ കോളേജിൽ പ്രസംഗ മത്സരത്തിന് ചേരുക, ലേഖനം എഴുതുക, കവിത എഴുതുക, കഥ എഴുതുക, അങ്ങനെ ഭാഷാപരമായിട്ട് ക്രിയേറ്റീവായിട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളിലും ഈ അധ്യാപികമാരുടെയും അച്ഛൻ്റെയും പിന്തുണ എനിക്കുണ്ടായിരുന്നു.
2: അഭിനയിക്കാൻ, പ്രസന്റ് ചെയ്യാൻ, അല്ലെ ആങ്കറിങ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ, അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴായിരുന്നു?
3: അത് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ബാലകലോത്സവമാണ്. ഞാൻ 7-ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ആ സ്കൂളിലെ അധ്യാപകരൊക്കെ അന്നത്തെ കാലത്ത് ചെറിയൊരു ടാലന്റ് ഉള്ള കുട്ടിയെ പോലും വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ സ്കൂളില് ഒരു നൃത്തം, സംഗീതം, എഴുത്ത് ഇതിന് 3 തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. അന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ്, പ്രസംഗമൊക്കെ അന്നൊരു വിഷയം തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നമ്മളെ പരുവപ്പെടുത്തി എടുത്തിരുന്നു. അങ്ങനെ ഒരു ശീലം കൊച്ചുനാളിലെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം എനിക്കിത് ഭാഷ എനിക്ക് വഴങ്ങുന്ന ഒന്നാണ്. പിന്നെ നൃത്തം ചെയ്യാൻ വല്ലാത്ത താല്പര്യമാണ്. അന്നൊക്കെ ഈ സ്കൂൾ ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ബാലകലോത്സവം ഒക്കെ വരുമ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളിൽ നൃത്തത്തിലും ഞാനുണ്ട്, ചെറിയ സ്കിറ്റുകളിൽ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് അന്നേ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്, പ്രസംഗിക്കാൻ പറ്റും. ഒരുപക്ഷെ പഠിത്തത്തെക്കാൾ ഞാൻ അന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കലാപരമായ കാര്യങ്ങളെയായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു.
2: ഇപ്പൊ പറഞ്ഞല്ലോ ഓരോ സ്കിറ്റ് അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസിലും ഇന്ന് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ രൂപത്തിൽ അന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ആക്ച്വലി ഒരു സപ്പോർട്ട് അങ്ങനെ ത്രൂ ഔട്ട് ഈ അച്ഛൻ തന്നെയായിരുന്നു.
3: അല്ല, ഇന്നത് ചെയ്യണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ മിസ്സാവാതെ നോക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം ഇന്ന ഒരു സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സരമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതണം എന്നുള്ളതാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരും. അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മയും അതിനൊക്കെ ഒപ്പം നിൽക്കുമായിരുന്നു, പിന്തുണ ഇവിടെ നൃത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മത്സരത്തിന് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ. പഠനത്തിന് അധ്യാപകരുടെ മക്കളാകുമ്പം പ്രത്യേകിച്ച് ഒരു നിഷ്കർഷമാണല്ലോ, നൃത്തത്തിൻ്റെ 1-ാം സ്ഥാനം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. പക്ഷെ അച്ഛൻ എന്നെ മറ്റു കാര്യങ്ങളും കൂടി കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
2: ദൂരദർശനിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്?
3: ഞാൻ PG ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ

0: ാണ് ദൂരദർശനിലെ ന്യൂസ് റീഡർമാരുടെ അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് വന്ന് പറയുന്നത്, മുംതാസ്. അപ്പൊ ഞാൻ കോളേജിൽ ഇതുപോലെ ഡിബേറ്റുകൾക്കൊക്കെ നല്ല സജീവമായിട്ടിരിക്കുന്ന സമയമാണ്. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു ഞാൻ വിമൻസ് കോളേജിൽ, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അന്നേരം ഈ കൂട്ടുകാരി എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. മുംതാസ് ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാനും കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. നിർഭാഗ്യവശാൽ മുംതാസിന് അത് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ പോവുകയും ചെയ്തു. ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ന്യൂസ് റീഡറായിട്ടാണ് ദൂരദർശനിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്നത്.
1: ദൂരദർശനിലെ ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ തുടക്കകാലം മുതൽ?
0: അത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. അന്നത്തെ ന്യൂസ് റീഡർ ന്യൂസ് കാസ്റ്റേഴ്സ് ഇല്ല, ന്യൂസ് റീഡേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് വരും, അത് നോക്കി വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ന്യൂസ് വരുന്നത്, അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിൽ അങ്ങ് വായിക്കണം. അങ്ങനെ വായിക്കുക, അതിനു മുമ്പ് പ്രിപ്പറേഷൻ ഉണ്ട്. അതിനകത്തൊരു ചലഞ്ചിങ് എക്സ്പീരിയൻസ്, വായന തെറ്റാതെ വായിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ന്യൂസ് കാസ്റ്റിംഗിന്റെ ഒരു സ്പിരിറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഭംഗിയായിട്ട് വായിക്കുക, തെറ്റാതെ വായിക്കുക. പക്ഷെ ഞാൻ പിന്നീട് ഈ ചാനലുകളൊക്കെ വന്നപ്പോൾ കണ്ട ആ ഒരു വായനയോടാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും സാഹചര്യം ഉണ്ടായില്ല. പിന്നെ പ്രധാന വാർത്തയിൽ നിന്ന് നിയമസഭാ വാർത്ത, അസംബ്ലി വാർത്ത, തൊഴിൽ വാർത്ത, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടല്ലോ ദൂരദർശനിൽ. അപ്പൊ അതിലേക്കൊക്കെ വരികയും പിന്നെ തുടർന്ന് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് സ്ത്രീകളുടെ പരിപാടികൾ, അതിന് സ്ഥിരമായി ഡോക്യുമെന്ററികൾ, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്, അതിനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ വഴിമാറി വഴിമാറി ഞാൻ വന്നുകൊണ്ടേയിരുന്നു.
1: പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റ് എല്ലാം വേറൊരാൾ തരും, നമ്മൾ പോയി അത് പ്രസന്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കാര്യമാണ്. റൈറ്റിംഗ് എന്ന് വരുമ്പോൾ നമ്മൾ തന്നെ അതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചുമ്മാ എഴുതിയാ ഒന്നും വർക്ക്ഔട്ട്
0: ആവില്ലല്ലോ. നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടേ അന്ന് പോവുള്ളായിരുന്നു. ഇപ്പൊ ഒരു ചർച്ച വേണം മോഡറേറ്റ് ചെയ്യാൻ. നമുക്ക് കാണുമ്പോൾ തോന്നി ഈസി ആയിട്ട് ഒരാൾ ഇരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് തോന്നുന്നു, ഒരിക്കലല്ല. നമ്മളൊരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റു വശങ്ങളെല്ലാം വളരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരോടും ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചർച്ചകളെ വിജയിച്ചിട്ടുള്ളൂ. പറയാനുള്ളവരെ കൊണ്ട് എന്ത് പറയിക്കാം എന്നുള്ള ഒരു നല്ല ധാരണയുണ്ടെങ്കിൽ ആ ചർച്ച വിജയിക്കുള്ളൂ. അപ്പൊ ദൂരദർശൻ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ആ രീതിയിൽ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ പെക്സ് ആയിരുന്ന കെ ആർ ബീന വളരെയധികം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്.
1: അന്ന് പല ചർച്ചകളും മോഡറേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, പല പല ടോപ്പിക്സ് ഉണ്ടാവും ചർച്ചകൾക്ക്. അതിന് ഇന്നും ഓർത്തിരിക്കുന്ന വളരെയധികം ആത്മസംതൃപ്തി നൽകിയ ഒരു ചർച്ച അല്ലെങ്കിൽ വിഷയം ഏതാണ്?
0: പലപ്പോഴും നമ്മുടെ മുന്നിൽ സാമൂഹികമായ വിഷയങ്ങൾ വരാറുണ്ട്, കുടുംബ സംബന്ധിയായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൈക്യാട്രിയായിട്ട് ബന്ധപ്പെട്ട. ഞാൻ കുറച്ച് ഉത്സാഹത്തോടെ അവതരിപ്പിക്കുന്ന ജെൻഡർ ഇഷ്യൂസ് വരുമ്പോഴാണ്. സാമൂഹികമായിട്ട് സ്ത്രീക്കും പുരുഷനുമുള്ള തുല്യ പദവി എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത്, ചില പ്രത്യേക ഇഷ്യൂസ് ഒക്കെ വരുന്ന സന്ദർഭങ്ങളിലുള്ള ചർച്ചകളൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്തിട്ടുള്ളതാണ്.
1: അതുപോലെ ധാരാളം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ?
0: ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് എല്ലാം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്തെന്ന് വെച്ചാല്, സുധീര എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. അത് പെട്ടെന്നാണ് എനിക്ക് ഈ ആളെ ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ കാര്യമായിട്ട് സുധീരയുടെ വായിച്ചിട്ടൊന്നുമില്ല, ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ കാര്യങ്ങളൊന്നും മറിച്ച് നോക്കി പോവുകയായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ ഭയങ്കര നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. അഴീക്കോട് സാറ് ഇവരെ അഭിനന്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ പറഞ്ഞതൊക്കെ ഇവരിങ്ങനെ ഷെയർ ചെയ്തു, പേഴ്സണലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇത്രയും ഉള്ളു തുറന്ന് ആരോടും സംസാരിച്ചില്ല, എന്റെ മനസ്സിൽ ഇത്രയും ലാഘവം ഉണ്ടാക്കി തന്നതിന് എനിക്ക് സന്തോഷമുണ്ടെന്ന്. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഈ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വികാരഭരിതയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഒരാളിനെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ ഒരുപാടൊന്നും പഠിക്കണമെന്നൊന്നുമില്ല, സംസാരിക്കുമ്പോൾ ശരി. നമ്മൾ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ എന്താണ് നിറഞ്ഞ് കവിയുന്നതെന്ന് നമുക്കൊരു സാധനം കിട്ടും. അപ്പൊ അത് വളരെ സൂക്ഷ്മമായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരും വളരെ ഹാപ്പി ആവും, കേട്ടോണ്ടിരിക്കുന്നവരും ഹാപ്പി ആവും. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ചന്ദ്രമതി ടീച്ചർ, ടീച്ചറിന്റെ വർക്കുകളെ കുറിച്ചൊക്കെ ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഓർക്കുന്നത് സാറാ തോമസ്. സാറാ തോമസ് ടീച്ചറിനെ ഇന്റർവ്യൂ ചെയ്ത കൃതികളെ കുറിച്ചും, അന്ന് ഒരു ഡോക്ടറുടെ വൈഫായിരുന്നിട്ടും അവരെഴുതാൻ എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായി മാറിയത്, ഡോക്ടർ അതിനെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ കൃതികൾ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട നോവൽ, നാർമണി പുടവ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന നോവൽ, അങ്ങനെ കുറേ നോവലുകൾ. അപ്പൊ ടീച്ചറിന്റെ ആ പേഴ്സണൽ ലൈഫും കൃതികളും അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സുഗതകുമാർ ടീച്ചർ, ടീച്ചറിനെ ഞാൻ പലപ്പോഴും അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്നെ ഓർത്തു വെക്കുന്നത്.
1: വായനയ്ക്കും ടൈം കണ്ടെത്തുന്നത് ഏത് സമയത്തായിരുന്നു ഈ ജോലിക്കിടയിൽ?
0: ഇങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി നമ്മളൊരു പരിപാടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് എ സഡൻ പോയിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ കൃതികളിലൂടെ എല്ലാം ഒന്ന് ഓടിച്ചെങ്കിൽ എല്ലാം വായിച്ചു തീർക്കാനും പറ്റില്ല. കാരണം ഇതിങ്ങനെ ഓരോ ആഴ്ചയും വരുന്നതാണ്. പെട്ടെന്ന് ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് നടക്കണമെന്നില്ല, വേറൊരാളെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ധാരണ എന്തായാലും ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
1: പിന്നെ നാടകവേദികളിൽ സജീവമായിട്ട് ആ നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്?
0: അത് വളരെ നല്ലൊരു ഓർമ്മയാണ്. കാരണം ഞാൻ ഒരു ഫെമിനിസ്റ്റ് നാടകവേദിയാണ് ആദ്യം അടുത്ത് പരിചയിക്കുന്നത്. അതിലെ രണ്ട് പ്രവർത്തകരാണ് സുധീ ദേവയാനിയും രാജരാജേശ്വരിയും. ആകാശവാണിയിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ സുധിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ സുധി ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് രാജരാജേശ്വരിയും സുധിയുമായിട്ട് ഇങ്ങനെ നാടക പരീക്ഷണങ്ങളിലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ക്രമേണ അവരുടെ വർക്കുകൾ, അവരുടെ ഒരു എയിം എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നി. ഇപ്പൊ രണ്ട് സ്ത്രീകൾ കുടുംബം വേണ്ടാന്ന് വെക്കുകയും നാടകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അന്നേരം എനിക്ക് എന്റെ കുടുംബമൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു കുടുംബ അന്തരീക്ഷം വിട്ടിട്ട് എന്നെ അങ്ങ് അതിൽ നിന്നൊക്കെ പൂർണ്ണമാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എന്താണോ അതിലേക്ക് നയിക്കാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ചിലപ്പോഴൊക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ കാലം കഴിയുമ്പോഴേക്കും കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയോ സമയം എന്നുള്ള ഒരു ചെറിയൊരു സങ്കടവും തോന്നാറുണ്ട്. അപ്പൊ അന്ന് എനിക്കിത് കാണുമ്പോൾ രണ്ടുപേരും ഇതിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ഒരു കമ്മ്യൂണിറ്റി തിയേറ്ററിന് വേണ്ടി നിൽക്കുന്ന ആ അവരുടെ ഒരു നിലപാടിനോട് എനിക്ക് ഭയങ്കര ആകർഷണം. അതാണ് ആദ്യം എനിക്ക് നാടകത്തിലേക്കൊരു ശ്രദ്ധ നൽകുന്നത്. പിന്നെ അവരുടെ വർക്കുകൾ അവർ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ മാറി നിന്ന് കണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഭാഗമാകുകയാണ്. അവരോടൊപ്പം സഞ്ചരിക്കുകയും എന്റെ കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ അതിനകത്ത് പങ്കെടുപ്പിക്കുകയും വേനൽ അവധിക്ക് ഒന്ന് രണ്ട് മാസത്തെ വർക്ക്ഷോപ്പൊക്കെ വരും. അന്ന് കോട്ടയം ആർട്ടിസ്റ്റ് സുജാതൻ മാഷിന്റെ ഓഡിറ്റോറിയത്തിൽ അതിന്റെ പരിസരത്തും ഒക്കെ താമസിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നര മാസത്തെ വർക്ക്ഷോപ്പൊക്കെ സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അത് എന്റെ കുഞ്ഞുങ്ങൾക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നാടകം എന്ന് പറയുന്ന ജീവിതം തന്നെയാണ്. ജീവിതം ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല വ്യക്തി പരുവപ്പെട്ട് വരുന്നത് പോലെയാണ് ഒരു നാടകം രൂപപ്പെട്ടു വരുന്നത്. അതിനകത്ത് ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്, അധ്വാനമുണ്ട്, ചർച്ചകളിലൂടെ രൂപപ്പെടുന്ന ഒരു കലയുടെ സമ്പൂർണതയുണ്ട്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള അവർ അത് കണ്ടു. അതൊരു ഗ്രേറ്റ് ആർട്ടാണ് എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് പരിമിതികളുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് എന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. എങ്കിലും ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നാടകം ഒരു നല്ല കലയാണ്, സമ്പൂർണമായ ഒരു കലയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി.
1: അന്ന് ചെയ്ത നാടകങ്ങൾ ഓർമ്മയുണ്ടോ?
0: ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് വയലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ കുടിയൊഴിക്കൽ എന്നുള്ള കവിത നാടകമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കവിയുടെ ഭാര്യയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. മൂന്ന് സ്റ്റേജിലോ മറ്റോ അത് കളിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഞാൻ ഓരോ ക്യാരക്ടർ, ആദ്യം കവിയുടെ ഭാര്യയായിട്ടാണ്, പിന്നെ ഒരു ചരിത്രം പറയുന്ന സൂത്രധാര എന്ന് നമ്മള് നാടകത്തിൽ പറയുന്ന പോലെ സൂത്രധാരന്റെ ഒരു ഭാഗം, അതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് ചരിത്രത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കഥാപാത്രം, അതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ആദ്യത്തെ സ്റ്റേജ് നാടകം എന്ന് പറയാം. പിന്നെ നിഴലുകളുടെ മണം എന്ന് പറയുന്ന ഒരു അമ്മയും മകളും മാത്രമായിട്ടുള്ള ഒരു നാടകമുണ്ട്. അത് അന്ന് പെൺകുട്ടികളെ ലൈംഗികമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന സമയത്തെടുത്ത ഒരു നാടകമാണ്. അതിന് ഒരു അവയർനെസ്സിന് വേണ്ടി എടുത്ത ഒരു ഇതാണ്. അപ്പൊ ഒരു പെൺകുഞ്ഞും അമ്മയും മാത്രമുള്ള ഒരു നാടകമാണ്. അതിന് നല്ല സ്ക്രിപ്റ്റിന് അവാർഡൊക്കെ കിട്ടി. അത് രാജരാജേശ്വരിക്കാണ് കിട്ടിയത്. അതിലെ ഈ കഥാപാത്രം പ്രധാനപ്പെട്ട വേഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ നാടകം ചെയ്തു. അതാണ് കുറെക്കൂടെ കൂടുതലായിട്ട് ഞാൻ ഈ സ്റ്റേജിലേക്ക് വന്ന ഒരു നാടകം എന്ന് പറയുന്നത്. പിന്നെ ബിയോണ്ട് ദ ഷാഡോസ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തിരുന്നു. ഒരു ആറേഴ് നാടകങ്ങൾ ചെറുത് ചെറുതാണെങ്കിലും ചെയ്തിരുന്നു.
1: ആ സമയത്തും എഴുത്ത്
0: എഴുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീഡിയയ്ക്ക് വേണ്ടി എഴുതുക, അല്ലെങ്കിൽ ഒരു മാഗസീൻ പറയുമ്പോഴത്തേക്കും ഫീച്ചർ എഴുതുക, ആകാശവാണി ചോദിക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക, അത് ഒരു തരത്തിലുള്ള എഴുത്താണ്. അതിനകത്ത് നമുക്ക് ജേർണലിസം കൂടി കടന്നു വരും. അതിന്റെ ഭാഷ വേറെയാണ്. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വിഷയം തന്നെ ആവണമെന്നില്ല, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. അതേസമയം ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് അത് വേറൊന്നല്ലേ. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് കവിതയായാലും കഥയായാലും ഒരു ലേഖനമായാലും നമുക്കൊരു വിഷയമുണ്ട്, നമ്മളത് അവതരിപ്പിക്കുന്നു. അതെപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര അലസയാണ് ഞാൻ. അപ്പൊ അതിന് ഒരു നല്ല എഴുത്തുകാരിയാവണമെന്നുണ്ടെങ്കിൽ അഗാധമായ അറിവ് വേണം, നിരന്തരമായ പരിശ്രമം വേണം, പിന്നെ ഏകാഗ്രമായ മനസ്സ് വേണം. ഇത് മൂന്നും എനിക്കുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വെരികിനെ പോലെ അസ്വസ്ഥയായിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണ്. ഒരു കാര്യം വായിക്കാൻ തുടങ്ങിയാൽ തന്നെ ഞാൻ പകുതി വഴി നിർത്തിയിട്ട് മറ്റൊരെണ്ണം എടുക്കും. ഇങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരു മനസ്സിന്റെ ഒരു ഉടമയാണ് ഞാൻ. അതുകൊണ്ട് ഒരു നല്ല എഴുത്തുകാരി എനിക്ക് ഒരിക്കലും ആവാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഈ ഉള്ളിൽ നമുക്കൊരു ഒരു വാസന കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എഴുത്ത് വരുന്ന സമയത്ത് മാത്രം ഞാൻ എഴുതി പോവും. അല്ലാതെ ഒരു നിരന്തരമായ ഒരു തപസ്യ എന്നോണം ചെയ്യുന്ന ഒരാളെ അല്ല. അഭിനയിക്കുന്നതും ഒക്കെ ആണെങ്കിൽ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ചെറിയ കളിയല്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടേതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് പേര് വായിക്കും,

0: ക്കേണ്ട ഒരു സാധനത്തിന് അത്രയും അലസതയോടെ സമീപിച്ചാൽ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും നമ്മൾ അറിവ് നേടാനുള്ള പരിശ്രമവും വേണം, അതുപോലെ നമ്മൾ നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ടിരിക്കുകയും വേണം, ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണ്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ സമീപിക്കുന്ന കുറെ ആൾക്കാരെ അടുത്ത് കാണാൻ പറ്റിയത് വിനിമയ എന്ന് പറയുന്ന ഒരു എഴുത്തുകൂട്ടായ്മയുടെ ഭാഗമായപ്പോഴാണ്. സ്ത്രീകളുടെ എഴുത്തുകൂട്ടായ്മയാണ്.
1: എങ്ങനെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ പരിചയപ്പെടുന്നത്?
0: അതിനകത്ത് തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള ഐറിസ് എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്, ട്രാൻസ്ലേറ്ററാണ്, റിട്ടയർഡ് കോളേജ് അധ്യാപികയാണ്. ഐറിസ് ടീച്ചറാണ് എന്നെ ക്ഷണിക്കുന്നത്. ടീച്ചറാണ് അതിന്റെ സംഘാടനമൊക്കെ ചെയ്യുന്ന ആള്. തുടക്കം കുറിച്ചതും ടീച്ചറാണ്. അപ്പൊ പോയപ്പോ എനിക്ക് പരിചിതരായ ഒരുപാട് എഴുത്തുകാരുണ്ട്. അതൊരു നല്ല സങ്കേതമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കും. ആഴ്ചയിൽ ഒരിക്കൽ ആരെങ്കിലും ഒക്കെ വന്ന് വിഷയങ്ങൾ സംസാരിക്കും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വായിക്കും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ വീട് എന്നുള്ള സാധനത്തിന് പതുക്കെ പതുക്കെ പതുക്കെ പിന്നിലോട്ട് നിർത്താൻ തുടങ്ങി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ഈ ഒരുപാട് കാലം ഇങ്ങനെ കടന്നുപോയി എന്നുള്ള ഒരു തിരിച്ചറിവ് വരും. ഇനിയിപ്പോ തിരിച്ചു നടക്കാൻ സമയമില്ലല്ലോ, മുന്നോട്ട് പോകാൻ കുറച്ചേ സമയമുള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ച് പിന്നിലോട്ട് വെക്കാൻ പറ്റുന്നത് നമ്മൾ ഇതുവരെ കൂട്ടിച്ചേർത്ത് വെച്ച കുറെ അനാവശ്യമായ ചങ്ങലകളെയാണ് നമ്മൾ കുറച്ച് മാറ്റി നിർത്തേണ്ടത്. ഫാമിലിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് നീക്കി നിർത്തിയിട്ട് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു.
1: ഇപ്പോ എഴുത്തിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ പല പല ഇമോഷൻസ് നമുക്ക് വരാറുണ്ട് ത്രൂ ഔട്ട് ലൈഫിൽ. കവിതകൾ ധാരാളം എഴുതാറുണ്ടല്ലോ, ഏത് ഇമോഷനിലാണ് അങ്ങനെ വളരെ ഇതായിട്ട് ഒരു കവിത എഴുതിയിട്ടുള്ളത്? അല്ലെങ്കിൽ ആ കവിതയുടെ ഒരു രണ്ട് മൂന്ന് വരി ചൊല്ലാമോ?
0: ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ പോയട്രി ഈസ് എൻ ഓവർ ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് എന്നെ പോലെ അലസമായിട്ടിരിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ എഴുതാൻ എന്തുകൊണ്ടെങ്കിലും ഈ തടസ്സം അനുഭവിക്കുന്ന ഒരാളിന് ഒരു പ്രവാഹം പോലെ എന്തെങ്കിലും മനസ്സിനൊരു സമ്മർദ്ദം വരുമ്പോൾ എഴുതി പോവാതെ വയ്യ എന്ന് പറഞ്ഞ് വരുന്ന സന്ദർഭങ്ങൾ. ഞാനങ്ങനെ ഒരുപാട് കവിതയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, വളരെ കുറച്ച്. പക്ഷേ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായ ഒരു കവിതയുണ്ട്. അത് കോവിഡ് കാലത്ത് എൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് കിടന്ന ഒരു പീരീഡ്, ഫസ്റ്റ് വേവ് ആണ്. അമ്മ രക്ഷപ്പെട്ടു വന്നു, പക്ഷെ അമ്മ ഇപ്പൊ വേണോ പോകാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ ആ അമ്മയുടെ കൂട്ടിരിപ്പ് മുറിയിലിരുന്ന് എഴുതിയ ഒരു കവിതയാണ് അത്. ഞാൻ കലാകൗമുദിക്ക് അയച്ചു കൊടുത്തു, അത് പ്രസിദ്ധീകരിച്ചു വന്നു. അതിനൊരുപാട് പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് നമ്മുടെ വിനിമയുടെ ആന്തോളജി ഉണ്ട്, അതിലും പ്രസിദ്ധീകരിച്ചു. അന്ന് എഴുതിയ കവിത വേണമെങ്കിൽ ഞാൻ. തുഴയുന്ന പെൺപറവ മേഘപാളികളിൽ നീന്തി തുടിക്കുമ്പോഴാണ് ആരോ വിരലിൽ തൊട്ടത്. ഒന്ന് തിരിഞ്ഞാൽ കണ്ണുകളിൽ മുത്തമിട്ട് നിൽക്കുന്ന മഞ്ഞിൻ തുണ്ട് പിണങ്ങി അകന്നാലോ? കൗമാരക്കാരിയെപ്പോലെ പാദസരം കിലുക്കി ഒരൊറ്റ കുതിപ്പ്. തൊടാനാഞ്ഞ വിരലുകൾ ആരുടേതാവാം? കുടപിടിച്ച് തണലിൻ്റെ ഇത്തിരി വട്ടത്തിനുള്ളിൽ മണിച്ചിലങ്കയിൽ തളച്ചിട്ട നല്ല പാതി. വിശന്നപ്പോൾ മാത്രം തൊടിയിലാകെ അമ്മയെ തിരഞ്ഞ പൊന്നുമക്കൾ ഒരിക്കൽ പോലും കൂടെ വന്നില്ലല്ലോ എന്ന് പുഴയിൽ തുടിച്ചു മടങ്ങവേ പരിഭവം പറഞ്ഞ കൂട്ടുകാർ. അവസാന വണ്ടിയും പോകും മുമ്പ് ഓടിയെത്താൻ പിടയ്ക്കുമ്പോൾ വരമ്പിൽ വഴുക്കാതെ പതുവുപോലെ താങ്ങിപ്പിടിച്ച അയലത്തെ ചങ്ങാതി. ആരായാൽ ഇനി എന്ത്? പ്രിയരെ, എൻ്റെ പുഞ്ചിരിയുടെ ഓളങ്ങൾ നിങ്ങൾക്ക് ചുറ്റും മായിക വലയം പണിയും. നിങ്ങളുടെ പാദങ്ങളെ ചുംബിച്ച് അവ മുങ്ങി നിവരും. പുകച്ചുരുളുകളുടെ പൂങ്കാവനത്തിൽ നിന്ന് എനിക്കിനി മടക്കമില്ല. മുന്നിലേക്കായാൻ നിങ്ങൾക്കുമാകില്ല. അകലം പാലിക്കണം. ഏതു ദൂരവും ഒറ്റയ്ക്ക് തന്നെ താണ്ടണം. നോക്കൂ, ഇവരെന്നെ വിലക്കുകയാണ്. ഒന്നും പറയരുതെന്ന്. പഞ്ഞിക്കെട്ടുപോലെ പതുപതുത്ത മഞ്ഞിൻ തുണ്ടുകൾ ഞാനിനി അവർക്ക് സ്വന്തം. ഒന്നോർത്താൽ കാലം കനിഞ്ഞേകിയ വിടവാണിത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരിക്കലും ഞാൻ എനിക്ക് സ്വന്തമായിരുന്നില്ലല്ലോ. ഇതിത്തിരി കടുത്തുപോയെന്നും ഇങ്ങനെയല്ല വേണ്ടിയിരുന്നതെന്നും നിങ്ങൾ പെറുപെറുക്കുന്നത് എനിക്ക് കേൾക്കാം. സമയമായി. കട്ടുറുമ്പുകൾ കൂട്ടമായി ഇഴഞ്ഞെത്തി നെഞ്ചിനുള്ളിൽ ചേക്കേറിയിരിക്കുന്നു. വൻമരത്തിലെന്ന പോലെ എൻ്റെ ഉടലിൽ അവർ കൂടുകെട്ടുകയാണ്. മയക്കത്തിൽ എപ്പോഴോ ആവണം ഒരു സ്വപ്നാടകയെപ്പോലെ ഞാനിങ്ങു പോകുന്നത്. ഇവിടെ കണ്ണുപൊത്തിക്കളിക്കാൻ ആയിരമായിരം കയ്യുകൾ. അവ പ്രണയത്താൽ എന്നെ വരിഞ്ഞു മുറുക്കുന്നു. കിളിത്തട്ടു കളിച്ചും മുങ്ങാങ്കുഴിയിട്ടും ഞാൻ മതിച്ചു പുളയുകയാണ്. ഇവിടെ തണലുണ്ട്, കുളിരുണ്ട്, ഉറങ്ങുകയേ വേണ്ട. ചിലപ്പോൾ ഉണരുകയും ഓളപ്പാത്തിയിൽ ആലോലമാടി അങ്ങനെ ഇങ്ങനെ.
1: വളരെ മനോഹരമായ ഒരു കവിതയാണ്. പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്നാണ് ഇത് എഴുതുന്നത്. ഇപ്പോ ഇത് വായിക്കുമ്പോൾ ഇമോഷൻ എന്താണ്?
0: റിക്കവേർഡ് ആയിട്ട് വന്നു.

0: എങ്കിലും ആ ഇമോഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു മനസ്സ് എന്തായിരിക്കും ചിന്തിക്കുക. ബോധത്തിലായാലും അബോധത്തിലായാലും അറിയാൻ പറ്റുമെങ്കിൽ മരണത്തിലേക്ക് അടുക്കുന്ന നിമിഷം പോലും ബോധം എന്ന് പറയുന്ന ഒരു സംഗതി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു മരണത്തിലേക്ക് അടുക്കുന്ന ഒരു ആളുടെ സഞ്ചാരത്തിന്റെ വഴികൾ അവിടെ എന്താണ്? തണുപ്പാണോ, മഞ്ഞുപാളികളാണോ, ഓർമ്മകളാണോ, അല്ലെങ്കിൽ പിന്നാക്കം പിടിച്ചു വലിക്കലാണോ, പോകണ്ട എന്നുള്ള വിലക്കാണോ, പോകാമെന്ന വാഞ്ചയാണോ, എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയല്ലേ? ആ ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട്.
1: നാടകം പല സ്റ്റേജുകളിൽ കളിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തു, അതിനുശേഷം സിനിമയിലേക്ക് വരുമ്പോ അത് അങ്ങനെ ആഗ്രഹിച്ച് സംഭവിച്ചതാണോ അതോ യാദൃശ്ചികമാണ്?
0: ഒരിക്കലും ആഗ്രഹിച്ചതല്ല, അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല, വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജീവ് രവി ഒരു സിനിമ ചെയ്യുന്നുണ്ട്, രാജീവ് എന്നോട് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ആവശ്യമുണ്ട്, കുറവ് 10-40 സ്ത്രീകളെ രാജീവ് ഇതിനകം കണ്ടു കഴിഞ്ഞു, ഇങ്ങനെ ഒരാളെയാണ് വേണ്ടത്. രാജീവിന്റെ കസിൻ ആയിരുന്നു എന്റെ കൂട്ടുകാരി. അപ്പം പറഞ്ഞു, ചേച്ചിക്ക് ആരെങ്കിലും കൂട്ടുകാരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് ചോദിച്ചു. സുനിത എന്നാണ് പേര്, സുനിത ബാലകൃഷ്ണൻ റൈറ്ററാണ്. അപ്പൊ സുനിതയാണ് പറയുന്നത്, എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പക്ഷെ അവളെ സിനിമയിൽ അഭിനയിക്കുമെന്നൊന്നും അറിയില്ല, കോളേജിലും സ്കൂളിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നാടകവും ഡാൻസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ വിളിക്കാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി പറയൂ. എനിക്ക് അപ്പൊ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ ഉടനെ തന്നെ രാജീവ് വിളിക്കുന്നു, വീട്ടിലെ ഇന്ന സമയത്ത് വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. വരുന്നു, കണ്ട ഉടനെ ഞാനൊരു ഗ്ലാസ് പായസം, അന്ന് പായസം ഒക്കെ വെച്ച ദിവസമായിരുന്നു, പായസം കൊടുക്കുന്നു. എന്നോട് പറയാം, ചേച്ചി എന്റെ ക്യാരക്ടർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. അതാണ് എന്റെ ആദ്യത്തെ സിനിമ. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്നാണ് സിനിമയുടെ പേര്. ഫറാൻ ഫാസിലിന്റെ അമ്മയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്.
1: നാടകം സ്റ്റേജിൽ ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീല്?
0: ക്യാമറയുടെ ഒരു സംഭ്രമം എനിക്കില്ല, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ ക്യാമറ എനിക്ക് പേടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അഭിനയിക്കുന്നത് എങ്ങനെ, കൂടെ അലൻ സീറൊക്കെയാണ് എന്റെ ഹസ്ബൻഡായിട്ട്, അപ്പൊ വളരെ മിടുക്കരായ അഭിനേതാക്കളുടെ കൂടെ അഭിനയിക്കണ്ടേ, അപ്പൊ അതെനിക്ക് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ, ഞാൻ പക്ഷെ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാമറയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈമിംഗ് ശരിയാക്കുന്നത്, ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ചെറുതായിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഒരു ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും.
1: പിന്നെ ധാരാളം സിനിമകളിൽ അഭിനയിച്ചു, പല റോൾസ് ചെയ്തതിൽ പേഴ്സണലി ഉള്ള ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
0: എന്റെ സ്വഭാവമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ എനിക്കിപ്പോ ഈ പ്രായത്തിൽ അഭിനയിക്കാൻ കിട്ടുന്നത് ബോണസ് ആയിട്ട് വേണം കണക്കാക്കാൻ. കാരണം ഈ പ്രായത്തിൽ കിട്ടാനുള്ള റോൾ എന്ന് പറഞ്ഞാൽ അമ്മ വേഷം തന്നെയാണ്. 10-60 വയസ്സോട് അടുക്കുന്ന ഒരാളിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ സിനിമയിൽ പഴയതുപോലെ ഇല്ല, പിന്നെ ഒരു അമ്മയോ അമ്മുമ്മയോ ഒക്കെ ആയിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് അമ്മ വേഷമാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തു, രാജീവ് നാഥ് സാറാണ് ഡയറക്ടർ. അപ്പോൾ റൂബിന്റെ പൊതിച്ചോറ് എന്നുള്ള കഥയെ സിനിമയാക്കിയതാണ്. അതിലൊരു അധ്യാപികയുടെ വേഷമാണ്, വളരെ സട്ടിലായിട്ടുള്ള, വളരെ സൗമ്യമായ ഒരു അധ്യാപിക. അതൊരു വ്യത്യസ്തമായ വേഷമായിരുന്നു. ബാക്കിയൊക്കെ അമ്മയാണ്. പിന്നെ എന്റെ സ്വഭാവത്തിനോട് തീരെ ചേരാത്ത ഒരു അമ്മയാണ് ഞാൻ തൊണ്ടിമുതിലും ദൃക്സാക്ഷിയിലും ചെയ്തത്. മകളെ നല്ലവണ്ണം അടിച്ച് അവളുടെ പ്രേമത്തിന് ചോദ്യം ചെയ്യുന്ന ഒരു അമ്മ. ഞാൻ അങ്ങനെ ഒരു അമ്മയേ അല്ല, ഒരു ഒരു തൂവലും കൊണ്ടുപോലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാത്ത ഒരു അമ്മയാണ്. അപ്പൊ ആ ക്യാരക്ടർ എനിക്കൊരു ചലഞ്ചിങ് ക്യാരക്ടർ ആയിരുന്നു. ആ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ചെറിയൊരു സീനായിരുന്നെങ്കിലും. അപ്പൊ അത് എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ തന്ന സിനിമയാണ്. പിന്നെ ഓരോന്ന് ചെയ്യുന്നതിനോടും എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ തന്നെ സ്വയം ശ്രദ്ധിച്ചത് ആ ക്യാരക്ടറാണ്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു അതിശയം എനിക്ക്.
1: ഞാനല്ലാത്ത അമ്മ,
0: ഞാനല്ലാത്ത അമ്മ, ആ അമ്മ ഞാനല്ല.
1: ഒരുപാട് കാര്യങ്ങൾ സജീവമാണ്. ആക്ച്വലി ഫാമിലി എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ മാനേജ് ചെയ്തോണ്ട് പോകുന്നത്?
0: ആ ഒരു വല്ലാത്ത കാലം ഇപ്പൊ കടന്നുപോയി കേട്ടോ. കാരണം കുട്ടികളെ, രണ്ട് കുട്ടികള് പഠിക്കുന്നു, രണ്ടുപേരെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെയും കൊണ്ട് നടക്കണം അവരുടെ പഠനങ്ങൾ. എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിനും ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്, ആർട്ടിസ്റ്റാണ്, വരയ്ക്കും, പൊളിറ്റിക്കൽ കാർട്ടൂണൊക്കെ ചെയ്യുന്ന ആളാണ്, അസാധ്യമായി പാട്ടുപാടും. പുള്ളിയുടെ മനസ്സ് ഒരു സാധാരണ മനസ്സല്ല, എപ്പോഴും കുറച്ച് വ്യത്യസ്തരായ മനുഷ്യരുടെ ഒരു അസംതൃപ്ത സ്വഭാവം ഉണ്ടല്ലോ, അത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ട് സ്പേസ് കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സമയം ആവശ്യമുണ്ടെങ്കിൽ ഞാനും കൂടി മുഴുവൻ ആ സമയം എടുത്താൽ ഫാമിലി ബാലൻസ്ഡ് ആയിട്ട് പോകത്തില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിവെക്കും. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഇത് കുട്ടികളാണെന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് അന്നത്തെ എന്റെ പ്രയോറിറ്റി. അപ്പൊ അവരെ, അവരുടെ പഠന കാര്യങ്ങൾ നോക്കുക, അവരെ പാട്ട് പഠിക്കാൻ കൊണ്ടുപോവുക, അങ്ങനെ അങ്ങനെ അവരുടെ ടാലന്റുകൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക. സന്തോഷിന്റെ കാര്യങ്ങളിൽ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. ഇന്നത്തെ സ്ത്രീപക്ഷവാദികൾ, ഞാൻ സ്ത്രീ

0: പക്ഷപാതി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ അവിടെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഗുണമുണ്ടാക്കി തീർച്ചയായിട്ടും. ഞാൻ മോശമായില്ല, പക്ഷെ കുറച്ചുകൂടി ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തത് എന്റെ കുറ്റമാണ്. ഇനി സമയം ഉണ്ട് കുറച്ചുകൂടി.
1: തുടക്കം മുതൽ നമ്മളിപ്പോ സംസാരിച്ചതിനിടയിൽ തന്നെ പറഞ്ഞല്ലോ, പലപ്പോഴും കുറെ കാര്യങ്ങൾ ഇതുപോലെ സമയം കൊടുത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് അത് സക്സസ്ഫുൾ ആയി. സോ ഐ ആം ഹാപ്പി. അത് കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി ഇത് ഫോക്കസ്ഡ് ആയിട്ടാണ് നീങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവരവരെ മാറ്റിവെച്ചിട്ടുള്ള ഒരു കാര്യമില്ല. അവർക്കറിയാം നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അവനവന് നിൽക്കണമെങ്കിൽ കടുത്ത മത്സരമാണ് എല്ലായിടത്തും ഉള്ളത്. ഒരു ടാലന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കഴിവ് കൊണ്ടോ മാത്രം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളിനെ മാത്രമേ ഇന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ സൊസൈറ്റി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. AIയുടെ കാലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ തലമുറ എന്ന് അനുഭവിച്ചതിനേക്കാൾ എത്രയോ എത്രയോ എത്രയോ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടാണ് നമ്മുടെ യുവതലമുറയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അവര് ജയിച്ചു മുന്നേറാൻ വേണ്ടി ജനിക്കുന്നവരും ജീവിക്കുന്നവരുമാണ്. അപ്പോൾ ഇനി അതിന്റെ തൊട്ട് പിന്നാലെ നിൽക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ തലമുറ ഇനി അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലെ, പഴയ കാലത്തിനോ അതിൽ തന്നെ ചുവട് പിടിച്ചോണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളും കുറെ കൂടെ അപ്ഡേറ്റഡ് ആവണം.
1: പല ക്യാരക്ടേഴ്സും സ്ക്രീനിൽ കാണുമ്പോൾ തോന്നാം ഈ ക്യാരക്ടർ നല്ല രസമുണ്ട്, അങ്ങനെ തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളത്.
0: വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടി എന്ന് പറയുന്നത് ഉർവശിയാണ്. ഉർവശി ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ ഞാൻ കാണും. അപ്പൊ ആ പ്രായത്തിൽ അവരെന്തെല്ലാം തരത്തിലുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരേ സ്വഭാവം ഇല്ലാത്ത, ഇപ്പൊ അമ്മ തന്നെ ഒരു 60 വയസ്സുള്ള അല്ലെങ്കിൽ 60 കഴിഞ്ഞ ഒരു അമ്മയ്ക്ക് അമ്മയല്ലാതെ തന്നെയുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റും. അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടായി വന്നാലേ അതിനുള്ള ഒരു അവസരമുള്ളൂ. എപ്പോഴും ദോശ ചൂടുകയും പുട്ടുകുറ്റി തള്ളുകയും വസ്ത്രം അലക്കുകയും ചെയ്യുന്ന അമ്മയല്ലാതെ ഒരു ക്യാരക്ടറുള്ള ഒരു അമ്മ ആയാൽ നല്ലതായിരിക്കും. ഇപ്പൊ ഒരു കലാകാരിയായ അമ്മ പണ്ടൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പൊ ശ്രീവിദ്യയൊക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ പലതും പേരെടുത്ത് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ സംഗീതത്തോട് താല്പര്യം, നൃത്തം ചെയ്യുന്ന എന്താ പ്രായമുള്ള അമ്മയ്ക്ക് നൃത്തം ചെയ്തുകൂടെ, നൃത്തം ചെയ്യാമല്ലോ, അഭിനയിക്കാമല്ലോ, പിന്നെ എഴുത്തുകാരിയാവാലോ, അതൊക്കെ അവതരിപ്പിച്ചുകൂടെ, ഒന്നും വേണ്ട, നല്ലൊരു കുറ്റവാളിയാകാമല്ലോ. ഭയങ്കര അസാധ്യമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലില്ലേ? അത് ക്യാരക്ടറായ എങ്ങനെ ഇരിക്കും? അതൊക്കെ ഈ അഭിനയത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെ ചലഞ്ച് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമായിരിക്കും.
1: സ്ക്രിപ്റ്റ് റൈറ്റിംഗും ചെയ്യുന്ന ഒരാളാണല്ലോ. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് അതിൽ തന്നെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അതോ അത് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും?
0: സിനിമ എന്ന് പറയുമ്പോ അത് വേറൊരു സാമ്രാജ്യമാണല്ലോ. അത് പൂർണ്ണമായിട്ടും കൊമേഴ്സ്യലാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റില് ഞാൻ ആപ്റ്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഞാൻ എന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് എന്നെക്കാൾ മെച്ചപ്പെട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ആ ആളിന് പോകും. സിനിമ അല്ലെങ്കിൽ ആ കഥാപാത്രം വിജയിക്കുക എന്നുള്ളതാണല്ലോ അത്യന്തികമായ ലക്ഷ്യം.
1: അപ്പൊ പല പല മേഖലകളിൽ കൈവച്ചു. ഇനി അങ്ങനെ താല്പര്യമുള്ള ഏതെങ്കിലും ഇതുണ്ടോ?
0: സത്യം പറഞ്ഞ ഇനിയുള്ള ആഗ്രഹം എന്ന് കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എഴുതാനൊന്നും എനിക്ക് ഇനി താല്പര്യമേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ധാരാളം എഴുത്തുകാരുണ്ട്. പേന എടുക്കുന്നവരെല്ലാം എഴുത്തുകാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എഴുതുന്നെങ്കിൽ ഈ എഴുത്തിനെ എല്ലാം മീതെ നിൽക്കുന്ന ഒരു സാധനം എഴുതിയിട്ടേ കാര്യമുള്ളൂ. താങ്ങാവുന്നതിനപ്പുറം എഴുത്തുകാരെ കൊണ്ടും എഴുത്തുകളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് എഴുതാതെ പറ്റില്ല എന്ന് തോന്നിയാൽ നമുക്ക് എഴുതാം, അത് വേറെ കാര്യം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സമയങ്ങളുണ്ട്. നല്ല എഴുത്തുകാരെ വായിക്കുക എന്നുള്ളതിലായിരിക്കും എനിക്ക് കൂടുതൽ സന്തോഷമെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വായിക്കുക, അഭിനയത്തിനോടാണ് കുറച്ച് കൂടുതൽ തോന്നുന്നത്. അഭിനയിക്കാൻ പറ്റിയാൽ അഭിനയിക്കുക, തന്നെ തന്നെ ഒന്ന് പാട്ട് പാടുക, നൃത്തം ചെയ്യുക, ഇതൊക്കെ സന്തോഷം ആയിട്ട് അങ്ങ് പോവുക.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയും സമയം വളരെ രസകരമായിട്ട് ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയം മുതല് ഇപ്പൊ ഇന്ന് ഇരിക്കുന്ന ഈ കുറച്ച് സമയം ഇനി ബാക്കിയുള്ളപ്പോ കൂടുതൽ വായിച്ച് അല്പം നൃത്തം ചെയ്ത് ചെറുതായി ഒന്ന് പാടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം എന്നുള്ള ആ ഒരു ഫേസ് വരെ നമ്മൾ എത്തി. തീർച്ചയായിട്ടും അതെല്ലാം സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി.
0: വളരെ സന്തോഷം.
2: അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

മഴവില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. മഴവില്ലിൽ ആദ്യം ഒരു തമിഴ് ഗാനമാണ്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് ദേവസംഗീതം നൽകി ഹരിണിയും സംഘവും പാടിയ ഗാനം ചിത്രം ഖുഷി.

എസ് എ രാജ്കുമാറിന്റെ സംഗീതത്തിൽ ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയ ഗാനം. ഗാനരചന വാലി. മഴവില്ലിൽ ഇനി പ്രിയമാനവളെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം.

0: ആകാശവാണി സമയം 5 മണി.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി കാര്യക്രമ മേ ആയി ആപ് സുൻതേ ഹേ അച്ചാമ എബ്രഹാം കി വാർത്ത സൂചന പ്രൗദ്യോഗികി മേ നഗരി ലിപി കി ഉപസ്ഥിതി.

അഭിത കബ് സുൻ രഹേ ഥേ അച്ഛാമ എബ്രഹാം കി വാർത്ത. സൂചന പ്രൗദ്യോഗികി മേ നഗരി ലിപി കി ഉപസ്ഥിതി. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പ്രസാരൺ യഹി സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.

തുടിതാളത്തിൽ ചെണ്ടകേളി അവതരിപ്പിച്ചത് കലാമണ്ഡലം വേണുമോഹനും സംഘവും. പങ്കെടുത്തവർ കലാമണ്ഡലം ഗണേഷ്, കൊട്ടാരക്കര ഗണേഷ് മുരളി.

0: ആകാശവാണി
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ജോനാസ്ബർഗിൽ പ്രാക്ടീസ് തുടങ്ങിയതോടുകൂടി ഗാന്ധിക്ക് നല്ല വരുമാനമുണ്ടായി. ആപീസിൽ ജോലിക്ക് കൂടുതൽ ആളെ നിശ്ചയിക്കേണ്ടതായും വന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു വെള്ളക്കാരിയെ ടൈപ്പിസ്റ്റായി നിശ്ചയിച്ചു. മിസ് ഡിക്ക് എന്നായിരുന്നു അവരുടെ പേര്. വെള്ളക്കാരൻ ഇന്ത്യക്കാരുടെ കീഴിൽ ജോലി ചെയ്യുകയെന്നത് അവിടെ പതിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ യുവതി തന്റെ ആപീസിൽ ജോലി ചെയ്യുമോ എന്ന് ഗാന്ധിക്ക് സംശയമുണ്ടായിരുന്നു. വിവരമറിയിച്ചപ്പോൾ എവിടെയായാലും മാനത്തോടുകൂടി ജോലി ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് മിസ് ഡിക്ക് പറഞ്ഞു. മാസത്തിൽ 17.5 pounds ആ യുവതിക്ക് ശമ്പളം നിശ്ചയിച്ചത്. തന്റെ ആപീസിൽ ജോലി ചെയ്യുന്ന വെറും ഒരു ടൈപ്പിസ്റ്റ് എന്ന നിലയിലല്ല ഗാന്ധി മിസ് ഡിക്കിനെ കരുതി വന്നത്. തന്റെ ഒരു സഹോദരിയെപ്പോലെയോ പുത്രിയോ പോലെയാണ്. ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല, ആപീസിലെ പണം സൂക്ഷിക്കലും അതുപോലെ ഉത്തരവാദിത്തമുള്ള മറ്റു പല പ്രവൃത്തികളും മിസ് ഡിക്കിനെ ഗാന്ധി ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അധികകാലം അവിടെ ജോലി ചെയ്യുന്നതിന് മിസ് ഡിക്കിന് തരമായില്ല. അവർ വിവാഹിതയായി. ആ കാരണത്താൽ ഗാന്ധിയുടെ ആപീസിലെ ജോലി വിട്ടു. അതിനുശേഷവും പ്രത്യേക വല്ല പണിയുമുണ്ടെങ്കിൽ അവിടെ പോയി അത് ചെയ്തു കൊടുക്കുക അവരുടെ പതിവായിരുന്നു. മനുഷ്യനെ മനുഷ്യനെന്ന നിലയിൽ കരുതി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഗാന്ധിക്ക് സഹജമായിരുന്നു. അതാണ് ഇന്ത്യക്കാരെ പോലെ തന്നെ വെള്ളക്കാർക്കും ഗാന്ധിയുടെ പേരിൽ ബഹുമാനവും വിശ്വാസവും തോന്നുവാൻ കാരണം. പൊതുപ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിന് ഒരു പത്രം ആവശ്യമാണെന്ന് ഗാന്ധിക്ക് തോന്നി. ഈ കാര്യത്തിന് മദൻജിത്ത് എന്നുപേരായ ഒരു കച്ചവടക്കാരനുമായി കൂടിയാലോചന നടത്തി. അദ്ദേഹം ഒരു പ്രസിന്റെ ഉടമസ്ഥനായിരുന്നു. അവർ തമ്മിൽ നടന്ന ആലോചനയുടെ ഫലമായിട്ടാണ് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയത്. മൻസുഖലാൽ നാസർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ. അദ്ദേഹമായിരുന്നു പത്രാധിപരെങ്കിലും പത്രസംബന്ധമായ ജോലി മിക്കതും ഗാന്ധി തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. പത്രപ്രവർത്തനത്തിൽ കേവലം അപരിചിതനായിരുന്നില്ല മൻസുഖലാൽ. ഇന്ത്യയിൽ കുറേക്കാലം ആ ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. എന്നാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു പ്രതിവാര പത്രമായിട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്. ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും തമിഴിലും ഹിന്ദിയിലും വാർത്തകളും ലേഖനങ്ങളും അതിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. തമിഴിലും ഹിന്ദിയിലുള്ള ലേഖനങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. പത്രത്തിൽ എഴുതുക മാത്രമല്ല ഗാന്ധി ചെയ്തിരുന്നത്. അതിന്റെ ചെലവിലേക്കുള്ള നല്ലൊരു സംഖ്യ മാസം തോറും കൊടുക്കുകയും ചെയ്തു. ഇത് ഗാന്ധിക്ക് വലിയൊരു ഭാരമായി തീർന്നു. എന്നാൽ പത്രം തുടങ്ങിയ സ്ഥിതിക്ക് എന്തു തന്നെയായാലും അത് നടത്തുവാൻ തന്നെ ഗാന്ധി തീർച്ചപ്പെടുത്തി. പത്രത്തിന്റെ പിന്നിലുള്ള ശക്തി ഗാന്ധിയാണെന്ന് വെള്ളക്കാർക്കും ഇന്ത്യക്കാർക്കും അറിയാമായിരുന്നു. ഗാന്ധിയുടെ തെക്കേ ആഫ്രിക്കയിലെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിയുടെ ആ കാലത്തെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ആ പത്രപംക്തികളിൽ തെളിഞ്ഞു കാണാം. തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം നടത്തുന്നതിൽ സ്തുത്യർഹമായ പങ്കാണ് ഇന്ത്യൻ ഒപ്പീനിയൻ വഹിച്ചിരുന്നത്. പത്രപ്രവർത്തനത്തിൽ തനിക്കുണ്ടായ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഗാന്ധി ഇങ്ങനെ പറയുന്നു. വർത്തമാനപത്രം സേവനത്തിനുള്ള മഹത്തായ ഒരു ഉപകരണമാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എങ്ങനെ കൃഷിപ്രദേശങ്ങളെ നശിപ്പിക്കുന്നുവോ അതുപോലെ നിയന്ത്രണമില്ലാത്ത തൂലികയും നാശത്തിന് വഴിവെക്കും. ഈ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗാന്ധി തന്റെ പത്രപ്രവർത്തനം നടത്തി വന്നിരുന്നത്.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇടവ ബഷീർ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം സർവലോകനായക സുബഹാനെ എന്നാരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടവ ബഷീർ ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികളുടെ ജനനന്മയ്ക്ക് ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കും ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35

0: യുവവാണി സ്റ്റാർട്ടപ്പ് കേരളം യുവത്വത്തിന്റെ നാളെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അസിസ്റ്റന്റ് മാനേജരായ കൃഷ്ണകുമാറുമായി അഭിമുഖം. 8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ കല്ലറ അജയൻ, അരുൺകുമാർ അന്നൂർ എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ. തുടർന്ന് എൻ്റെ വായന, സി എസ് മീനാക്ഷി സംസാരിക്കുന്നു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്നു കഥ കുന്തി ദുഃഖം. 10 മണിക്ക് കഥകളി പദങ്ങൾ. കലാമണ്ഡലം സുരേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാഗം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:00 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 11:25 മുതൽ FM ഗോൾഡ് ഡെല്ലി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ എം എ കരീം അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി, ബാലാമണി അമ്മയുടെ സൃഷ്ടി എന്ന കവിത ആലാപനം ഐവർകാല സുരേഷ് കുമാർ. 6:15 ഉദയഗീതം ശ്രീലക്ഷ്മി വെങ്കടേശൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 149. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. SR മഹാദേവ ശർമ്മ, SR രാജശ്രീ എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ദേശീയ ആയുർവേദ ദിനം ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ ഭാഗം 1. 2:30 ഉമംഗ് CIT സ്പോൺസർ പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 4:30 മഴവില്ല്. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. വാഴയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ചിത്ര ആർ നായരുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ. 8 മണിക്ക് ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം. 10:50 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡെല്ലി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ ആവർത്തിച്ചു വരുന്ന വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അതിതീവ്ര മഴ, വരൾച്ച തുടങ്ങിയ ദുരന്തങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി പോസ്റ്റ് ഡിസാസ്റ്റർ റെസീലിയൻസ് പ്ലാൻ തയ്യാറാക്കാൻ ജില്ലാ ഭരണകൂടം. പൈലറ്റ് പ്രോജക്റ്റായി പദ്ധതി പത്തനംതിട്ടയിൽ നടപ്പാക്കുമെന്ന് ജില്ലയിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം ജില്ലാ കളക്ടർ എ നിസാമുദ്ദീന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്നു. എല്ലാ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ജനപ്രതിനിധികളുമായി കൂടി ചർച്ച നടത്തി ശില്പശാല സംഘടിപ്പിച്ച ശേഷം സമഗ്ര പദ്ധതി തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ ബി നായസ് ഹനീഫ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ പൊതുശൌചാലയങ്ങളുടെ നടത്തിപ്പിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആന്റോ ആന്റണി എം പി ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകി. കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാ ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല തീർത്ഥാടനകാലം അടുത്തുവരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി കുറ്റക്കാർക്ക് പിഴ ചുമർത്തണം. എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി തുക ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ശൌചാലയങ്ങളുടെ പരിപാലനം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകണം. ടേക്ക് എ ബ്രേക്ക് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും എം പി നിർദ്ദേശിച്ചു. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട പ്രകാരം പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തൽ. ആശുപത്രി സൂപ്രണ്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കൌണ്ടറിലെ ജീവനക്കാർക്ക് തെറ്റുപറ്റിയതായി തെളിഞ്ഞു. ഇവർ എക്സ്റേ മാറി നൽകിയതായാണ് തെളിഞ്ഞത്. ഡോക്ടറോടും വിശദീകരണം തേടിയിട്ടുണ്ട്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛത ഹി സേവ 2026 കൈയോട് കൈ ക്യാമ്പയിന് പത്തനംതിട്ട ജില്ലയിൽ തുടക്കമായി. ക്യാമ്പയിന്റെ ജില്ലാതല ലോഗോ പ്രകാശനം കളക്ടറേറ്റ് ഗവി ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റോ ആന്റണി എം പി ജില്ലാ കളക്ടർ എ നിസാമുദ്ദീന് നൽകി നിർവഹിച്ചു. മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഗാന്ധിജയന്തി ദിവസം വരെ വിപുലമായ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്യാമ്പയിനാണിത്. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഒന്നാംഘട്ട ഭവന പട്ടികപ്പെടുത്തലും വിവരശേഖരണത്തിലും സംസ്ഥാന തലത്തിൽ പത്തനംതിട്ട ജില്ല 2-ാം സ്ഥാനം നേടി. സെൻസസ് 2027 ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിന് ബന്ധപ്പെട്ട ചാർജ് ഓഫീസർമാർ, മാസ്റ്റർ ട്രെയിനർ, ഫീൽഡ് ട്രെയിനർമാർ, വിദ്യാർത്ഥി കേഡറ്റുകൾ തുടങ്ങിയവർക്ക് ജില്ലാ ഭരണകൂടം ആദരവ് നൽകി. ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പരിശ്രമ ഫലമായാണ് സെൻസസ് പ്രവർത്തനം ജില്ലയിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് കളക്ടർ പറഞ്ഞു. എന്യൂമറേറ്റർമാർ, സൂപ്പർവൈസർ ജില്ലാതല ഉദ്യോഗസ്ഥർ, സ്റ്റുഡന്റ് കേഡറ്റുകൾ ഉൾപ്പെടെ വലിയ സംഘത്തിന്റെ ആത്മാർത്ഥ പരിശ്രമത്തിലൂടെ വലിയ നേട്ടം കൈവരിച്ചതായും കളക്ടർ പറഞ്ഞു. സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിൽ ശതമാന കണക്കിൽ സംസ്ഥാനത്ത് 2-ാം സ്ഥാനമാണ് ജില്ലയ്ക്ക്. ഓരോ ചാർജുകളിലും ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ രൂപീകരിച്ചു പൂർത്തിയാക്കുന്നതിൽ ജില്ല 1-ാം സ്ഥാനത്തെത്തി. സെൻസസ് 2-ാം ഘട്ടവും വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും കളക്ടർ പറഞ്ഞു. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നലെ രാത്രി 10-ന് അടച്ചു. അരവണ പ്രതിസന്ധി രൂക്ഷമായതും പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും ഭക്തരെ വലച്ചു. സന്നിധാനത്ത് നട തുറന്നതു മുതൽ അരവണക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. അന്യസംസ്ഥാനക്കാരായ തീർത്ഥാടകർ കേസ് കണക്കിന് അരവണ പ്രസാദം വാങ്ങുന്ന സ്ഥാനത്ത് ഒരു തീർത്ഥാടകന് 1-ോ 2-ോ ടിൻ അരവണ മാത്രമാണ് നൽകിയത്. അതും വലിയ ക്യൂവിൽ മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ അരവണ വാങ്ങിയത്. ഭക്തർ പ്രതിഷേധം നടത്തിയതോടെ തീർത്ഥാടകരെ പോലീസ് ഇടപെട്ടാണ് ശാന്തരാക്കിയിരുന്നത്. പ്രസാദം കിട്ടാതെ നിരാശരായി ഒട്ടേറെ പേർ മലയിറങ്ങി. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തികളുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ B. സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9496556321 അതുമല്ലെങ്കിൽ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. കേവഡിയാരയാഃ

0: आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। केन्द्रीय सूचना तथा प्रसारण मंत्री अश्विनी वैष्णवः अद्य अहमदाबाद विमानपत्तनं संप्राप्य महतीं नीतिगत घोषणाम् अकरोत्। तेन प्रोदीरितं यत् प्रधानमन्त्रिणः नरेन्द्रमोदिनः प्रेरणया प्रभावितः सन्तः अग्रिमाः राष्ट्रिय चलच्चित्र पुरस्कार समारोहाः देशस्य श्रेष्ठ पर्यटनस्थलेषु आयोजयिष्यते। अहमदाबाद विमानपत्तने वार्ताहरान् आहूय तेन सर्वेभ्यः राज्येभ्यः स्वपर्यटनस्थलानां प्रस्तावाः आहूताः। यस्य राज्यस्य प्रस्तावः श्रेष्ठो भविष्यति तत्राज्यम् अग्रिम पुरस्कार समारोहस्य आतिथ्यं विधास्यति।
1: हमारा प्रयास है कि नेशनल फिल्म अवार्ड को एक कॉन्फ्रेंस रूम से बाहर निकालकर इसको जनता के बीच में पहुंचाए और टूरिज्म के माध्यम से आगे बढ़ाए। तो मैं सभी राज्यों से भी निवेदन करूंगा, इस फिल्म अवार्ड के बाद में का जो नेशनल फिल्म अवार्ड हमें करना है उसके लिए सभी राज्य जो सबसे अच्छा टूरिज्म स्पॉट है उस टूरिज्म के डेस्टिनेशन को अपना प्रपोजल दे। हर तरह की चीज एक 360 डिग्री उसका डेवलपमेंट का प्लान बना के उसको एग्जीक्यूट करे तो जो राज्य का प्रपोजल सिलेक्ट अगला नेशनल फिल्म अवार्ड उस टूरिस्ट डेस्टिनेशन पे होगा।
0: केंद्रीय वित्त मंत्री निर्मला सीतारामन अद्य नवदिल्ल्यां अखिल भारतीय प्रबंधन संघस्य 53वें अधिवेशने प्राख्यापयत् यत् भारतस्य अग्रिम संवृद्धि गुणवत्ता प्रतिष्ठायाम् एव संभवेत्। सा सर्व उत्पादन शालाभ्य प्रबंधन मंडलेभ्यश्च उच्च मानदंड धारणम् अन्वशाषत्। वित्तमंत्री सीतारामन समदीदृशत् यद् वैश्विक व्यापार श्रृंखलायां अनिश्चिततायां सत्यां 53 अधः मंदकाले अपि भारतीय अर्थव्यवस्था 8% समीपम् अबाधित गत्या संवर्धते। कुआलालंपुरस्थेन भारतीय उच्चायोगेन पर्यटन वीजा पत्रेण मलेशिया देशं प्रति गच्छन्तः भारतीय नागरिकाः तत्र कार्यं न स्वीकर्तुं प्रबोधिताः। एकस्मिन् परामर्शे उच्च आयोगः अवदत् यत् 30 दिवसात्मकस्य वीजा मुक्त सौकर्यस्य उपयोगेन कार्यं प्राप्तुं मलेशिया देशं प्रति आगच्छतां भारतीय नागरिकाणां संख्या वर्धिता अस्ति। बहवः भारतीयाः नागरिकाः मिथ्या कार्य प्रतिज्ञायुक्तैः अविवेकी अभिकर्तृभिः भ्रमिताः भवन्ति येन अतिवासः अवैध स्थिति शोषणम विधिसम्मत कार्याचरणम च भवन्ति। उच्च आयोग अवदत् यत् वास्तविक पर्यटका वैधम सत्यापनीयम च प्रलेखम अवश्यम वहन्तु यथा प्रत्यागमन यात्रानुपति चीटिकाया पुष्टि आवासारक्षणम आगमन दिनांकस्य दिनत्रयानन्तरं मलेशियन डिजिटल आगमन पत्रस्य ऑनलाइन प्रस्तुतीकरणं षट्मासस्य वैधतायुत पासपोर्ट च। भारतीय वायुसेनादलेन जापान वायु आत्मरक्षादलेन च अद्य जोधपुर वायुसेनास्थले द्वैपाक्षिक वायु अभ्यासः वीर गार्डियन 20-26 इति सम्पन्नः। भारतीय ऋतु विज्ञान विभागेन दिवसे तटीय आंध्र प्रदेशे ओडिशायां विभिन्नेषु स्थानेषु अत्यधिक वृष्टि परं पूर्वानुमानं प्रकटितम्। पुरुष क्रिकेट क्रीडायां अद्य सनो अन्ताराष्ट्रिय क्रिकेट क्रीडांगणे वृष्ट्या बाधितायां पञ्चक्षेप चक्रीय 20-20 अन्ताराष्ट्रिय क्रीडायां आदित्ये जापान देशः 2 धावनांकाभ्यां पराजितः। एशियाई क्रीडासु भारतीय पुरुष बैडमिंटन दलेन अद्य जापान देशम आयोजिते उपांत्य पूर्वचक्रे आयोजक जापान देशम पराभूय भारताय पदकम प्रासाधि। इति वार्ताः।
2: इपुल प्रादेशिक वार्ताकल केल्काम।
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है.
3: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
5: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
6: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
7: Shri Mammootty ne ek avismaraniya abhinay ka pradarshan kiya is film mein.
5: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. എ ആർ എം എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്തു നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ

0: വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP യിലൂടെ ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
1: ഞാൻ ഇങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചണെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഒരെണ്ണത്തിന് തുടങ്ങി എണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കംബോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ KB മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്രബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3-ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529-ലും നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യം.

0: ബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും മാസ്റ്റർ ദേവദർശനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാരുണ്യം.

0: ഇന്നത്തെ സത്യന്ധ്യയോടുകൂടി ഇന്നത്തെ വയലിൻ വീടും ആരംഭിക്കാം. നമുക്കാദ്യം ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണെന്നല്ലേ, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ ഭക്ഷണത്തിലും കൃഷിയിലും ഒരുപോലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ചില വിളകളുണ്ട്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ളവയാണ് പയർവർഗ്ഗ വിളകൾ. നമ്മുടെ അടുക്കളയിൽ ദിവസവും പല രൂപത്തിലെത്തുന്ന ഈ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും രുചിക്കും പോഷകത്തിനും മാത്രമല്ല നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യമുള്ള മനുഷ്യന് പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആരോഗ്യമുള്ള കൃഷിക്ക് ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യമാണ്. ഈ രണ്ടിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വിളകളാണ് പയറുവർഗ്ഗങ്ങൾ. നമ്മുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും പയറുവർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
3: ഡോക്ടർ ശ്രീലക്ഷ്മി, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ആരോഗ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം പയറ് അല്ലെങ്കിൽ പൾസസ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി തീർച്ചയായും നല്ലതല്ലേ?
4: അതെ, തീർച്ചയായും പയറുവർഗം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം പയറുവർഗം എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ് അല്ലേ. അപ്പം ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഏകദേശം ഒരു 80 ഗ്രാം എങ്കിലും പയറുവർഗം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അരി എടുക്കുകയാണെങ്കിൽ അരിയിലുള്ള പ്രോട്ടീനിനെക്കാട്ടിലും 3 ഇരട്ടി കൂടുതൽ പ്രോട്ടീൻ ഈ പയറുവർഗ വിളകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പയറുവർഗ്ഗ വിളകൾ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലും തീർച്ചയായും ഉൾപ്പെടുത്തണം. ഇപ്പം എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ഇത്. അപ്പോൾ പയറുവർഗ്ഗ വിളകളിൽ അത് ലഭ്യമാണ്.
3: പിന്നെ സ്പെഷ്യലി വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പ്രോട്ടീനിൻ്റെ ഏക സോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
4: അതെ അതെ, തീർച്ചയായും
3: ഫിഷിലും പ്രോട്ടീൻ കിട്ടാറുണ്ട്.
4: അതെ അതെ,
3: നമ്മുടെ ആരോഗ്യത്തിന്റെ മാതിരി തന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടിയും പയറുവർഗ വിളകൾ ഇത്രയും തന്നെ പ്രധാനമാണല്ലേ?
4: തീർച്ചയായും പയറുവർഗ വിളകൾ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഒരു നല്ലൊരു ജൈവ സാന്നിധ്യമാണ് ഉറപ്പിക്കുന്നത്. കാരണം നല്ലൊരു നൈട്രജന്റെ ഒരു സോഴ്സാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കറിയാം ഈ ചെടികൾക്ക് നൈട്രജൻ എന്ന് പറയുന്നത് മണ്ണിൽ നിന്നല്ല ലഭ്യമാവുന്നത്, അന്തരീക്ഷത്തിൽ നിന്നാണ് അത് ലഭ്യമാവുന്നത്. അപ്പം ഈ പയറുവർഗ വിളകൾ ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഇവയുടെ വേരിൽ കുറച്ച് റൈസോബിയം എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. ഈ റൈസോബിയം സ്പീഷീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ യോഗീകരിച്ച് അത് ചെടികളിലേക്ക് മാറ്റി അത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ നൈട്രജൻ്റെ സോഴ്സ് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല അതൊരു നല്ലൊരു പുതയായിട്ട് മണ്ണിനെ ഒരു പുതപ്പായിട്ട് പുതച്ചതിന് ശേഷം അതിലെ മണ്ണിലെ ജലം അതുപോലെ വെള്ളം ഇവയെല്ലാം സംരക്ഷിക്കാനായിട്ടും കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള ജൈവാണുക്കൾ അല്ലെ, ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ഈ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കും തോറും മണ്ണിൻ്റെ ആരോഗ്യം പുഷ്ടിപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻ സോഴ്സ് എല്ലാം ചെടികൾക്കെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും ചെടികൾക്ക് വലിച്ചെടുക്കുന്ന പാകത്തിലാക്കാനും സഹായിക്കുന്നു.
3: നൈട്രജൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാന മൂലകം തന്നെയാണ്.
4: അതെ അതെ,
3: വായുവിലുണ്ട്. പക്ഷേ മറ്റു വിളകൾക്കൊന്നും ഇത് ഡയറക്റ്റ് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കാശ് ചെലവാക്കി അത് മണ്ണിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പയറുവർഗ വിളകൾ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് അത് സ്ഥിരീകരിക്കാൻ അവർക്കൊരു കഴിവുണ്ട്.
4: അതിനകത്ത്
3: നല്ല കാര്യം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്നത്തെ ഏറ്റവും വലിയൊരു റിയാലിറ്റിയാണ്. അത് കർഷകരായിട്ട് നമ്മളായിട്ട് എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പയറുവർഗ വിളകൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വേണ്ടിയും സഹായിക്കാനുള്ള കഴിവ് ഇതിനുണ്ടോ?
4: ഉണ്ട്. ഈ പയറുവർഗ വിളകൾ നമ്മൾ

0: പറയുകയാണെങ്കിൽ വളരെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഡ്രൗട്ട് ക്ലൈമറ്റ് സ്മാർട്ട് ക്രോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഇപ്പോൾ വരുന്ന മാറ്റത്തിൽ നമുക്കറിയാം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴ ഇങ്ങനെ നമുക്കറിയില്ല ഏത് സമയത്താണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും വരൾച്ച എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് അതെ അതെ ഇപ്പം പ്രതിസന്ധിയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വളർച്ച റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് പയറുവർഗ്ഗ വിളകൾ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നൈട്രജനെ നമ്മൾ യോഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നൈട്രജനെ നമ്മൾ യോഗീകരിക്കുമ്പോൾ മണ്ണിലേക്ക് നൈട്രജന്റെ സോഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികമായി ഉപയോഗിക്കുന്ന ഈ യൂറിയയുടെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല മണ്ണിൽ ഫോസ്ഫറസിന്റെ സോഴ്സ് ധാരാളമായിട്ടുണ്ടാവും, പക്ഷെ അത് ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അതും പയറുവർഗ്ഗ വിളകൾ ഈ മണ്ണിലുള്ള ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോസ്ഫറസിന്റെ വളം ത്തിനെ കൂടി നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന് പറ്റിയ ഒരു ക്രോപ്പാണ് പയറുവർഗ്ഗ വിളകൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം.
1: ഇതിനുവേണ്ടി നമ്മൾ ഈ റൈസോബിയം മേണം സൂചിപ്പിച്ചില്ല, റൈസോബിയം ആണല്ലോ ഈ നൈട്രോജൻ ഫിക്സേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ പയറുവർഗ്ഗ വിളകൾ നമ്മൾ നടുമ്പം റൈസോബിയം വെച്ച് ട്രീറ്റ് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ഇപ്പൊ റൈസോബിയം ആണ് ഈ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് ചെടികളിലേക്ക് എത്തിക്കുന്നത്. റൈസോബിയം സ്പീഷീസ് ഈ ചെടികളിലെ വേരുകളിലാണ് വസിക്കുന്നത്. അപ്പൊ അതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ വേരുകളിൽ ഈ നോഡ്യൂൾസ് കാണുമെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അതിനെ നമുക്ക് അതിന്റെ എണ്ണവും അതിന്റെ ആക്ടിവിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റൈസോബിയം സ്പീഷീസ്, അത് ഓരോ ക്രോപ്പിന് സ്പെസിഫിക് ആയിട്ടായിരിക്കും. അപ്പൊ ഈ റൈസോബിയം സ്പീഷീസ് നമുക്ക് വിത്തിലേക്ക്, ഇത് റൈസോബിയം എന്നുള്ളൊരു സ്പീഷീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുഖാന്തരം മാത്രമേ ഇതിനെ നമുക്ക് ചെടിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് റൈസോബിയം ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ തന്നെ റൈസോബിയം അവൈലബിൾ ആണ്. 250 ഗ്രാം മുതൽ 375 ഗ്രാം ഒരു
1: പൊടി
0: രൂപത്തിലായിരിക്കും. അത് നമ്മൾ ഒരു ഹെക്ടറിലേക്കുള്ള വിത്തിലേക്ക് മിക്സ് ആക്കിയ ശേഷം, മിക്സ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കുറച്ച് സ്റ്റിക്കിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത്, അതെ അതെ, കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയതിന് ശേഷം നമുക്കത് പാകാവുന്നതാണ്.
1: അപ്പൊ ഇങ്ങനെ റൈസോബിയം നമ്മൾ പുറത്തുനിന്ന് മണ്ണിലോട്ട് കൊടുക്കുന്നുണ്ട്.
0: അതെ അതെ, അത് ചെയ്തു കഴിയുമ്പോഴത്തേന് ഇതിന്റെ ആക്ടിവിറ്റി കൂടും, നോഡ്യൂൾസിന്റെ എണ്ണം കൂടും, അങ്ങനെ നൈട്രജന്റെ ഇതാക്കാനായിട്ട് നമുക്ക് പറ്റും.
1: ഈ ലൈം പെല്ലറ്റിങ്ങിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ഇത് എന്തുവാണ്?
0: ലൈം പെല്ലറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല അമ്ല രസമുള്ള മണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ള മണ്ണില് നമ്മൾ ലൈം, എന്തായാലും കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പൊ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലൈം പെല്ലറ്റിംഗിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസോബിയമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഈ വിത്തിനെ നമ്മൾ നന്നായി പൊടിച്ച കുമ്മായവും ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ഉണക്കിയ ശേഷം നടാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റീനെ കുറയ്ക്കുക മാത്രമല്ല മറ്റ് ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ റൈസോബിയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് എപ്പോഴും ഒരു പി എച്ച് എന്ന് പറയുന്നത്, അത് വളരാൻ അതിന് അനുയോജ്യമായ പി എച്ച് എന്ന് പറയുന്നത് 7 മുതൽ മുകളിലോട്ടാണ്. എന്നാൽ അപ്പം ഈ ആ ഒരു സാഹചര്യം നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നത് കൂട്ടത്തിൽ കിട്ടുന്നു.
1: അപ്പം റൈസോബിയം
0: നല്ലപോലെ വളരുന്നു. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം കുമ്മായം ഒന്നും ട്രീറ്റ് ചെയ്യാത്ത മണ്ണാണെങ്കിൽ നമ്മൾ വിത്ത് പാകി കഴിയുമ്പോൾ, വിത്ത് മുളച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ചെടിയുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും. ചിലപ്പോൾ അതിന് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിന്റെ അറ്റാക്ക് മൂലമായിരിക്കും, കുമ്പളിന്റെ അറ്റാക്ക് മൂലം. അപ്പൊ അത് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫംഗസ് കൂടുതലായിട്ടും ഈ പി എച്ച് കുറഞ്ഞ ഒരു ഇതിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നതോടുകൂടി ഈ കുമ്പളിന്റെ ആ ഒരു പോപ്പുലേഷൻ അവിടെ നമുക്ക് കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നു. അതുപോലെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ മുളച്ചു വരികയും ചെയ്യുന്നു.
1: ഇതിന്റെ പ്രയോഗ രീതി ഒന്ന് പറയാം. ഈ ലൈമെന്നും കുമ്മായത്തിന്റെ പൊടിയിൽ അങ്ങനെ അങ്ങ് വിത്തിനെ മിക്സ് ചെയ്യുവാണോ അതോ അതിന്റെ സ്പെസിഫിക് വല്ലതും മെത്തേഡ് ഉണ്ടോ?
0: ഇത് കുമ്മായം നന്നായിട്ട് തരിയായിട്ടുള്ള പൗഡറിലാണ് ഇത് സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശുപാർശയുണ്ട്. അതായത് ചെറിയ വിത്താണെങ്കിൽ 1 കിലോഗ്രാം 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ചും കൂടെ മീഡിയം സൈസിലുള്ള വിത്താണെങ്കിൽ 600 ഗ്രാം 10 കിലോഗ്രാം വിത്തിൽ ചേർക്കണം. പിന്നെ കുറച്ചും കൂടെ ചെറിയ വിത്താണെങ്കിൽ 500 ഗ്രാം ഒരു 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്.
1: കുമ്മായം
0: 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: അപ്പോൾ ഈ റൈസോബിയം നമ്മൾ മിക്സ് ചെയ്യുമ്പം മാഡം സൂചിപ്പിച്ചായിരുന്നു കഞ്ഞിവെള്ളത്തിൽ മുക്കി വന്നാൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കുമെന്ന്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി കുമ്മായത്തിലും ചേർത്ത് അതും അതിന്റെ മേളിലോട്ട് അങ്ങ് വരുമായിരിക്കും.
0: അതെ അതെ, റൈസോബിയം നമ്മൾ ട്രീറ്റ് ചെയ്തൊരു ഫ്രഷ്ലി കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഇച്ചിരി നനവുള്ള റൈസോബിയത്തിലെ നമ്മൾ ഈ കുമ്മായത്തിന്റെ മിശ്രിതം അല്ലെ കുമ്മായം പൊടിച്ച കുമ്മായം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത്

0: തണലത്ത് വെച്ച് നമ്മൾ നേരത്തെ റൈസ് യോഗത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തണലത്ത് വെച്ചതിന് ശേഷം നമുക്കത് നേരിട്ട് തന്നെ വിതയ്ക്കാവുന്നതാണ്.
1: ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ലാഭമാണ്, ഒന്ന് റൈസോബിയം നല്ലപോലെ വളരും, പിന്നെ കുമിളിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക്
0: പ്രതിരോധിക്കാനായിട്ട്
1: സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൽ നോക്കിയാൽ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ പയർവർഗ വിളകൾ ഏതൊക്കെയാണ്?
0: പയർവർഗ വിളകള് ഇന്ത്യയിൽ ഏകദേശം ഒരു 14 പയർവർഗ വിളകൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം മാത്രമേ പയർവർഗ വിളകൾ കൃഷി ചെയ്തു വരുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ളത് വൻപയറാണ്. അതുപോലെ തന്നെ ചെറിയ തോതിൽ തന്നെ ചെറുപയർ, ഉഴുന്ന്, തുവര, പിന്നെ മുതിര, ഇവ അഞ്ചുമാണ് കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൃഷി ചെയ്തു വരുന്നത്. വൻപയറാണ് അതിൽ തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ബാക്കിയെല്ലാം
1: ഈ ഉഴുന്നും ചെറുപയറും ഒക്കെ നല്ല ഡിമാൻഡാണല്ലോ മാർക്കറ്റിൽ. പക്ഷേ
0: ഡിമാൻഡാണ്. അപ്പം ഉഴുന്നിനും ഈ തുവരയ്ക്കും ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോസസ്സിംഗ് കോസ്റ്റ് കുറച്ചും കൂടെ കൂടും. വേറെ നമ്മൾ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം പിന്നെയും കുറച്ച് പ്രോസസ്സിംഗ് കൂടെ ഉണ്ട്. അപ്പം അതിനുള്ള സൗകര്യം കൂടെ വേണ്ടത്
1: കർഷകർക്ക്. ഇത് ചെയ്യുന്നത് നമ്മൾ മോണോക്രോപ്പ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ ഇടവിളയായിട്ടൊക്കെയാണോ ചെയ്യുന്നത്?
0: ഇത് തനിവിളയായിട്ട് ചെയ്യുന്നുണ്ട്. തനിവിളയായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ സീസൺ ലോങ്, അതായത് വർഷത്തിലുടനീളം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ പയറുവർഗ്ഗ വിളകൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മഴക്കാലത്ത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കുമിളിൻ്റെ എല്ലാം അറ്റാക്ക് കാരണം അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രം വാരമെടുത്ത് ചാല് കീറി അധികമുള്ള വെള്ളം ഒഴുക്കിവിടാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ മുണ്ടകന് ശേഷം കൃഷി ഇറക്കാൻ പറ്റാത്ത പുഞ്ച പാടങ്ങളിലൊക്കെ സമ്മർ ക്രോപ്പായിട്ട് നമുക്ക് പയർവർഗ്ഗ വിളകൾ ചെയ്യാം. അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളിൽ അധികം വളർച്ച വരാത്ത തെങ്ങിൻ തോപ്പുകളിലെല്ലാം നന്നായിട്ട് വരും. അപ്പം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പയറിൽ നിന്നുള്ള വിളവും എടുക്കാം, ഈ ബാക്കി വരുന്ന നമുക്ക് പച്ചില വിളമായിട്ട് നമുക്ക് തെങ്ങിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് മരച്ചീനി, വാഴ, ഇവയുടെ ഇടയിലെല്ലാം ഇടവേളയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾ ക്ലോപ്പ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെൽപ്പാടങ്ങളിലൊക്കെ വരമ്പുകളിലും മറ്റുമായിട്ട് പാലക്കാടും മറ്റുമെല്ലാം ഈ പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്ത് കാണുന്നുണ്ട്.
1: ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ച മാതിരി രണ്ട് അഡ്വാൻറ്റേജ്, ഒന്ന് വിള കിട്ടും, രണ്ടാമത് മണ്ണിന് നൈട്രജന്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും.
0: അതെ അതെ, ഒരു നല്ലൊരു ജൈവവളമാണ് ഈ പറയുകയാണെങ്കിൽ.
1: ഇപ്പം കർഷകർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശുപാർശ മാഡത്തിന് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അതായത് ഇപ്പൊ നമ്മള് പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായം, റൈസോബിയം, അതായത് ജൈവ വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ക്രോപ്പ് ഏകദേശം പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം മഴ കിട്ടാത്ത സ്ഥലങ്ങളാണ്, പൂവിടുമ്പോൾ നല്ലൊരു നനം നമ്മൾ ഉറപ്പാക്കുക തന്നെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇങ്ങനെ തല ഒടിച്ചു കളയുന്ന ഒരു രീതി വരുമ്പോഴത്തേനും ഈ പൂവും കായും നന്നായിട്ട് വരാനായിട്ടും കൂടുതൽ വിളവ് കിട്ടാനായിട്ടും കൂടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ രണ്ടാഴ്ച വിട്ട് നമ്മൾ ഇതുപോലെ ജൈവവളങ്ങളും പഞ്ചഗവ്യം, ജീവാമൃതം, അതുപോലെ മത്തിശർക്കല ലായനി ഇവയെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ലൊരു ഈൽഡ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: പയർവർഗ വിളകളിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്, ഇവിടെ പ്രശ്നമാണോ?
0: പ്രശ്നമാണ്. അതായത് മുഞ്ഞ ഒരു വളരെയധികം ഒരു പ്രശ്നം, വളപ്പിൽ ഏതാണ്ട് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ മുഞ്ഞ. അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് നീമാണ്, എന്തെങ്കിലും വേപ്പിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വലിയ തോതിൽ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തൈമെത്തക്സാം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: ഈ പയറുവർഗ്ഗ വിളകൾ നമ്മൾ തീറ്റപ്പുല്ലായിട്ടും കർഷകർ ചെയ്യാറുണ്ട്, പശുക്കൾക്ക് തീറ്റയായിട്ടും ഇത് നല്ലതാണ്?
0: നല്ലതാണ്, വളരെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീൻ്റെ സോഴ്സ് ആവശ്യമുള്ള പോലെ പശുക്കൾക്കും പ്രോട്ടീൻ്റെ സോഴ്സ് ആവശ്യമാണ്. അപ്പം നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഇപ്പം നമ്മൾ ഫാം യാർഡ് മാനുവറൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചാണകത്തിൻ്റെ കൂടെ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇതുപോലെ പയറുവർഗ്ഗ വിളകളും കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ചാണകത്തിനും ആ ഒരു ന്യൂട്രിയൻ സോഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പം അതും അവരുടെ പാലിലും പ്രതിഫലിക്കും.
1: നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഈ പയറുവർഗ്ഗ വിളകളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ കൃഷി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കേരള കാർഷിക സർവകലാശാലയിൽ നമുക്ക് ASRP സെന്റേഴ്സ് ഉണ്ട്. അപ്പം അവർ അവിടെ പട്ടാമ്പിയിലാണുള്ളത്. അവിടെ പുതിയ വിത്തിനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൾസ് ഹബ് എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അവിടെ കർഷകരുടെ കൂട്ടായ്മയിൽ നമ്മൾ കർഷകർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങുന്ന ഒരു പദ്ധതിയുണ്ട്. കൂടാതെ KVQകളിൽ കൂടെ ഈ നാഷണൽ പൾസ് മിഷൻ എന്നുള്ളൊരു പദ്ധതി പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെറുപയർ ഉഴുന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് വിത്ത് ഉൽപ്പാദനം ഉണ്ടാക്കുകയും അവരിൽ നിന്ന് തിരിച്ച് വിത്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടെ നടപ്പാക്കി വരുന്നുണ്ട്.
1: ഡോക്ടർ ശ്രീലക്ഷ്മി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലപുഷ്ടതയ്ക്ക് വേണ്ടിയും ഈ പയറുവർഗ വിളകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
2: ആരോഗ്യമുള്ള മനുഷ്യനും ഫലഭൂയിഷ്ഠമായ മണ്ണും രണ്ടും ഒരുപോലെ കരുത്തേകുന്ന പയറുവർഗ കൃഷിയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കൃഷിയിടങ്ങളിൽ പയറുവർഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാം, നമ്മുടെ ആരോഗ്യത്തിനും വരും തലമുറയുടെ മണ്ണിനും വേണ്ടി. പയറുവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,200 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,200 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,600 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണമെന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 gram 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 gram സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 gram വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 m താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും

0: ശക്തിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻതോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് ഒരു പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിന് ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? പാൽ, മുട്ട, മാംസം, ചാണകം, ഗോമൂത്രം, കാഷ്ടം എന്നിവയുടെ ഉൽപാദനം, അവയുടെ മൂല്യവർദ്ധനയും വിപണനവും, ഓമന മൃഗങ്ങളുടെയും അലങ്കാര പക്ഷികളുടെയും പ്രജനനം, വിപണനം, പക്ഷിമൃഗാദി പരിപാലനത്തിനുള്ള ഉപകരണങ്ങൾ, തീറ്റ എന്നിവയുടെ നിർമ്മാണം, വിപണനം, മൃഗചികിത്സ പോലുള്ള സേവനങ്ങൾ തുടങ്ങി ഒട്ടേറെ സംരംഭക സാധ്യതകൾ മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തിരുവല്ലം കെ അക്ടക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടക് ലോഞ്ച് പാഡിൽ വച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995 6248888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളം ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238092175 അല്ലെങ്കിൽ 0481235317 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,400 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കോട്ടയം 28,600 രൂപ, പാല 28,300 രൂപ, എറണാകുളം 25,700 രൂപ, കൊച്ചിറെഡി 25,400 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000-ന് നെയ്യാറ്റിൻകര 27,000 രൂപ, കായംകുളം 24,000 രൂപ, പുളിങ്കുന്ന് 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് നെയ്യാറ്റിൻകര 25,000 രൂപ, എറണാകുളം 31,000 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 3,200 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 67,000 രൂപ, പുത്തൂർ 69,300 രൂപ, പാല 69,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,000 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 26,000 രൂപ, പുത്തൂർ 26,000 രൂപ, കോട്ടയം 26,400 രൂപ, പാല 24,700 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹ്നാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ് വാനക്കോണിൽ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
1: जो फिल्म कलाकार बहुत लोकप्रिय होते हैं उनमें देशवासियों को विशेषकर युवाओं को प्रभावित करने की असीम क्षमता होती है। जो सफल फिल्म कलाकार डिसिप्लिन लाइफस्टाइल के फायदे के बारे में बताते हैं तो करोड़ों बच्चे और युवा उनका अनुकरण करते हैं। मैं ये अनुरोध करना चाहूंगी कि लोकप्रिय कलाकार स्वास्थ्य के लिए हानिकारक पदार्थों का एंडोर्समेंट ना करें। स्टार वही है जो रोशनी फैलाए।
0: മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെയും ആനിമേഷൻ ചിത്രം ടച്ച്ഡ് അസ് വാട്ടറിന്റെയും നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെയും അണിയർ പ്രവർത്തകർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതുവഴി ആഗോളതലത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ 53rd ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത പൊതുശീലമായി വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് വിദഗ്ധരും വ്യവസായികളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: We face a parallel shift in the architecture of the global trade and supply chains. In such an environment, resilience cannot mean retreating into economic isolationism. For India, resilience means deep domestic capacity, fiscal strength, and industrial scale so that global shocks are absorbed without interrupting national development.
0: ഉപരാഷ്ട്രപതി സിപി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ ഇവിടെ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി കോലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ഉപയോഗിച്ച് മലേഷ്യയിലെത്തി തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരുടെ കെണിയിൽ വീണാൽ ഇത് ചൂഷണത്തിനും നിയമ നടപടികൾക്കും കാരണമാകാം. വിനോദസഞ്ചാരികൾ സാധുവായ രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രയാസരഹിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ രംഗം വലിയ പരിവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ചരക്കുസേവന നികുതി. വിവിധ പരോക്ഷ നികുതികളെ ഏകീകൃത സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. 2014 ഈസ് ഓഫ്

0: ഡൂയിങ് ബിസിനസ് ലോക റാങ്കിംഗിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 63 സ്ഥാനത്തേക്ക് ഇത്തരം പരിഷ്കാരങ്ങളിലൂടെയാണ് മുന്നേറിയത്. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യോമയാന മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പുവച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
1: One of the most important objective for us through this MOUs is to go on a challenge mode for the construction of airports. The earlier average approximate was up to taking up to 3 years also for getting these airports done. We want to minimize it with a target of 18 months. So right from the day the project starts, within 18 months we want to finish it and give the public the opportunity to travel from there.
0: UPI ഇടപാടുകളിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ MDR നിരക്ക് ചെറുകിട വ്യാപാരികൾക്ക് ബാധ്യതയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്ക് മാത്രമാണ് MDR ബാധകമാകുകയെന്നും NPCI അറിയിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ വ്യാപാരി MDRI നൽകുന്ന തുക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST ബാധ്യതയിൽ പിന്നീട് ക്രമീകരിക്കാൻ സാധിക്കും. പ്രതിമാസം 1,00,000 രൂപ വരെ UPI വഴി സ്വീകരിക്കുന്ന വ്യാപാരികൾ MDR നൽകേണ്ടതില്ലെന്നും NPCI വ്യക്തമാക്കി. പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോകൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മെഡൽ നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വലമായ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ T20 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ ജയം. മഴ മൂലം 5 ഓവറാക്കി ചുരുക്കിയ കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെളിഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 30 പന്തിൽ 33 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജപ്പാന് 30 റൺസ് മാത്രമാണ് നേടാനായത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നറോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയം കുറിച്ചു. പുരുഷ സിംഗിൾസിലെ മറ്റൊരു കളിയിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: യുവവാണി.
4: ഇന്ന് യുവവാണിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റി അസിസ്റ്റന്റ് മാനേജറായ കൃഷ്ണകുമാർ എം ആയുള്ള അഭിമുഖം കേൾക്കാം.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ.
2: നമ്മുടെ യുവജനങ്ങൾ

0: പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അവരുടെ കയ്യിലൊരു ബിസിനസ് ആശയമുണ്ട്, എന്നാൽ ഈ ആശയത്തിൽ നിന്ന് എങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തുക എന്നതിനെപ്പറ്റി ചിലപ്പോൾ ധാരണയുണ്ടാവത്തില്ല. ഈ ധാരണക്കുറവ് കാരണം ഒരുപക്ഷെ വിജയിക്കേണ്ടിയിരുന്ന പല സംരംഭങ്ങളും ആശയത്തിൻ്റെ തലത്തിൽ തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടാകാം. ഇതിന് ഒരു മാറ്റം എന്ന നിലയിലാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അസിസ്റ്റന്റ് മാനേജറായിരിക്കുന്ന കൃഷ്ണകുമാറുമായിട്ടാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ ഇപ്പോഴത്തെ ഒരു നില, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ, ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്വാഗതം കൃഷ്ണകുമാർ പരിപാടിയിലേക്ക്.
1: താങ്ക് യു.
0: അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ച് ലഘുവായിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും എന്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ? സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു വിഷൻ എന്താണ്? ഒരു യുവ സംരംഭകൻ എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം?
1: ഓക്കെ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു നോഡൽ ഏജൻസിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാമുകളും വിവിധ സ്കീമുകളും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് നൽകി വരികയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലൊരു മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുവാനായിട്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരള ഗവൺമെൻറ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നടത്തി വരുന്നത്. ഇപ്പോൾ നമുക്ക് യുവാക്കൾ ഇതിനെ എങ്ങനെ ബന്ധപ്പെടണം, സ്റ്റാർട്ടപ്പ് മിഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെ നമുക്ക് വിവിധ സ്കീമുകളുടെ വിശദ വിവരങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റ് വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സ്, അപ്പോൾ അതായത് ഒരു പാഷനേറ്റഡായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വിവരങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റ് വഴി മനസ്സിലാക്കുന്നതിനും ഇപ്പോൾ അതിൽ തന്നെ പല സ്കീമുകളുടെയും പ്രോഗ്രാമുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ തന്നെ ഒരു ഗൈഡ്ലൈൻ ഡോക്യുമെൻറ്റ് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഓൺലൈനായിട്ട് പല വിവിധ സ്കീമുകളിലേക്കും വിവിധ പ്രോഗ്രാമുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. അതുകൂടാതെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓഫീസുകളിലേക്കും അവർക്ക് നേരിട്ട് വന്നും ഓഫീഷ്യൽസിനെ മീറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ടോൾ ഫ്രീ നമ്പറുണ്ട്, അപ്പോൾ അതുവഴി അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. ഒക്കെയാണ് മാർഗങ്ങൾ.
0: ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ആ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കത് കുറച്ചുകൂടി ഒന്ന് ഇതിനെ കൃത്യമായിട്ട് ഇതിൻ്റെ അതിർത്തികൾ ഒന്ന് വരയ്ക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു. കാര്യം ഇപ്പം ഞാനൊരു ഒരു പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുന്നു, അതിനെ അതിലൊരു ഒരു പക്ഷെ ഒരു ഇന്നോവേഷൻ്റെ ഒരു എലമെൻ്റ് വന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ എവിടെ നിന്ന് പേപ്പർ മേടിച്ച് അപ്പുറത്ത് കൊടുക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സപ്പോർട്ട് ഉണ്ടാവുമോ? അപ്പോൾ അതിനെ ഒന്ന് വ്യക്തമാക്കാവോ, എന്തുതരം സംരംഭങ്ങൾക്കാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്?
1: നമുക്ക് വിവിധ തരത്തിലുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പല പല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി സൊല്യൂഷൻസ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന എൻറ്റിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കി തന്നെ നമ്മുടെ സമൂഹത്തിൽ പരിഹരിക്കപ്പെടാത്ത ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യുമ്പോൾ, അത് പരിഹരിക്കുമ്പോഴത്തേക്കും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയം, ഒരു നൂതനമായിട്ടുള്ള ആശയം അവിടെ ജനിക്കുകയാണ്. അത് ഒരു ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു, അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നു. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് എത്തിക്കുമ്പോഴാണ് ഇതൊരു സ്റ്റാർട്ടപ്പായി മാറുന്നത്. ഇപ്പോൾ നമുക്ക് കൺവെൻഷൻ മെത്തേഡിലുള്ള ബിസിനസ്സുകൾ, അതായത് നമുക്ക് ഒരു പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് പല ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രം, അപ്പോൾ നമുക്ക് MSME യൂണിറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നൂതനമായിട്ടുള്ള ആശയം ഒരു ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി ഒരു മാർക്കറ്റിൽ എത്തിക്കുന്ന എൻറ്റിറ്റീസ്, അത്തരം ബിസിനസ്സുകൾ, അതായത് ഒരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷനെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന എൻറ്റിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിലകൊള്ളുന്നത്. അത് ഒരു തെറ്റിദ്ധാരണയുണ്ട്, യുവാക്കൾക്ക് മാത്രമാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുക എന്നൊരു ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയ നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് മുതൽ 10 വർഷം വരെ നമുക്ക് ആ ഒരു എൻറ്റിറ്റി, അതായത് ഇപ്പം നമുക്ക് പുതിയ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ 20 ഇയേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വ്യക്തിയുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തല്ല സ്റ്റാർട്ടപ്പ് ഇരിക്കുന്നത്, ഒരു കമ്പനിയുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ യുവാക്കൾക്ക് മാത്രമല്ല, ഇപ്പം ഒരു 25, 30, 40, 50, 60, 70, 80 വയസ്സുള്ളവർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്നുള്ളത് തന്നെയാണ്.
0: പക്ഷേ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം.
1: അതെ അതെ, ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം.
0: എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലോ,
1: അതോടൊപ്പം തന്നെ ഒരു ആനുവൽ ടേൺഓവർ 200 കോടിക്കുള്ളിലായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഡീപ് ടെക് സ്റ്റാർട്ടപ്പിനാണെന്നുണ്ടെങ്കിൽ 300 കോടി വരെ ഇപ്പം പുതിയ അമെൻമെൻറ്റ് പ്രകാരം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ കൂടെ വേണം. പിന്നെ നമുക്ക് ഇന്നോവേഷൻ, ടെക്നോളജി ഇൻ്റർവെൻഷൻ ഇതെല്ലാം അതിനകത്ത് വേണം.
0: ശരി, ഇതിപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ

0: ഒരു കോണ്ടെക്സ്റ്റിലാണല്ലോ സംസാരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയിട്ട് എനിക്കൊന്നൊരു 10 വർഷത്തോളം ആയിട്ടുണ്ട്.
1: അതെ അതെ അതെ.
0: എങ്ങനെ കാണുന്നു ഈ കേരളത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം എവിടെ എത്തി നിൽക്കുന്നു?
1: അപ്പോൾ നിലവിലെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ നമുക്കൊരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിന്ന് 10 ലക്ഷത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള ഇൻക്യുബേഷൻ സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. 8500 കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 35000 കൂടുതൽ ഇന്നോവേറ്റേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. ഒരു IDC സെൽസ്, ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെല്ല്, ഈ സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്, അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് IDC സെൽസ്. ഇത് കോളേജുകളിലാണ്, ക്യാമ്പസുകളിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ 63 കൂടുതൽ ഇൻക്യുബേറ്റേഴ്സ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 25 കൂടുതൽ കോവർക്കിംഗ് സ്പേസസ് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഓഫീസ് സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ്. പിന്നെ 4 ആക്സിലേറ്റർ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സൂപ്പർ ഫാബ് ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ 3 ഫാബ് ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ മിനി ഫാബ് ലാബ്സ്, 20 മിനി ഫാബ് ലാബ്സ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ച് വരികയാണ്. IoT ലാബ്സ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്നോവേഷൻ ഗ്രാൻഡ് സപ്പോർട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടൊരു 30 കോടിയിൽ കൂടുതൽ നൽകി കഴിഞ്ഞു. സീഡ് ഫണ്ടിങ് സപ്പോർട്ട് നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുകൂടാതെ നമ്മൾ സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെൻറ്റോട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്കീമിൻ അണ്ടറിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിലവിൽ നൽകി വരികയാണ്. ഇതുകൂടാതെ ഫണ്ട് ഓഫ് ഫണ്ട്സ് പോലുള്ള പ്രോഗ്രാം ത്രൂ 300 കോടിയിൽ കൂടുതൽ ഫണ്ട്സ് ഇന്ന് കേരള സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന് കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേൾഡ് ക്ലാസ് കോവർക്കിംഗ് സ്പേസസ് സ്റ്റാർട്ടപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെൻറ്റർഷിപ്പും ബിസിനസ് ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുകൂടാതെ ടെക്നോളജി സപ്പോർട്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആക്സസും, ഇപ്പോൾ ഒരു പിയർ ടു പിയർ മെൻറ്റർഷിപ്പ് സെഷൻസോ ഒക്കെ നമുക്ക് നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി കണക്റ്റുകളും ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് ഒക്കെ സ്റ്റാർട്ടപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: നേരത്തെ നമ്മൾ ഒരു IDC കാര്യം പറഞ്ഞത് അത് കോളേജുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെല്ലാണോ? കോളേജുകൾ?
1: അതെ അതെ.
0: പോയിട്ട് നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട്,
1: അതായത് പാഷനേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ഓണ്ടർപ്രണേഴ്സിന്, അതായത് ഇപ്പം നമുക്ക് നിർബന്ധിച്ച ഒരാളെ സ്റ്റാർട്ടപ്പ് ആക്കാനായിട്ട് പറ്റില്ല. അപ്പം അവർക്കൊരു പാഷൻ വേണം, ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം വേണം. അപ്പം എന്നാൽ മാത്രമേ ഇതിലേക്ക് വരാനായിട്ട് കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ നൂതനമായിട്ടുള്ള ആശയവും വേണം. ഓക്കെ. അപ്പം ഇത്തരം നൂതനമായിട്ടുള്ള ആശയം ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ, ഒരു സംരംഭത്വത്തിലേക്ക് താല്പര്യം ഉള്ള കുട്ടികൾക്ക്, അവർക്ക് ഇങ്ങനെ ഒരു ഒരു മെച്ചപ്പെട്ട രീതിയിൽ ബെസ്റ്റ് പ്രാക്ടീസിലൂടെ ഒരു ഓണ്ടർപ്രണർ ആവാം, അവർക്ക് വേണ്ടുന്ന പിന്തുണകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നൽകാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് IDC സെൽസ്. ഇപ്പോൾ ഇത് കോളേജുകളിലാണ്, എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ഇത് കൂടുതലായിട്ട് പ്രവർത്തിച്ച് വരുന്നത്.
0: അപ്പോൾ ഈ അങ്ങനെ സഹായങ്ങൾ എന്ന് പറയുമ്പോൾ IDC ഒരു ഭാഗമാണ്. നേരത്തെ നമ്മൾ ഈ വർക്കിംഗ് സ്പേസസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഫാബ് ലാബിനെ കുറിച്ച് പറഞ്ഞു, ആക്സിലറേറ്റേഴ്സിനൊക്കെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രധാന സഹായങ്ങൾ? ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പോൾ ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊരു മെന്റർഷിപ്പാണ്. ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയായിട്ട് അത്ര കണക്ഷനൊന്നുമില്ല. ഒരു പ്രോഡക്റ്റ് ഉണ്ടായി മാർക്കറ്റിലേക്ക് എത്തുന്നത്, പ്രോഡക്റ്റ് അങ്ങനെ വെറുതെ ഉണ്ടാവുകയല്ലല്ലോ. ഇതിന് പോകേണ്ട ചില രീതികളുണ്ട്, ചെയ്യേണ്ട പ്രാക്ടീസുകളുണ്ട്, നമ്മൾ നോക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മെന്റർഷിപ്പ് സഹായങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. ഇപ്പം ഇതിന് നമുക്ക് നമ്മളെപ്പോഴും ഒരു പുതുതായിട്ടൊരു പ്രോഡക്റ്റോ നമുക്കൊരു സർവീസോ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ മാർക്കറ്റ് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ്സ് ഇവർക്ക് വിശകലനം ചെയ്യാം, അപ്പോൾ അത്തരത്തിൽ ഇവർ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യൽ ഐഡിയ വാലിഡേഷൻ ഉൾപ്പെടെയുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ അതേ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള എക്സ്പെർട്സ് ഓർ മെൻറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു മെൻറ്റർ പൂൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൈൻഡ് എന്ന് പറയുന്ന പ്രോഗ്രാം, മെൻറ്റർ ഇൻസ്പയർഡ് നെറ്റ്വർക്കിംഗ് ഓൺ ഡിമാൻഡ് എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ മൈൻഡ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ ഈ മെൻറ്റേഴ്സ് ഇവർക്ക് മെൻറ്റർഷിപ്പ്, സ്റ്റാർട്ടപ്സിന് മെൻറ്റർഷിപ്പ് കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ആ ഒരു തരത്തിൽ ഉള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്.
0: ശരി, ഞാനപ്പോൾ വെറുതെ ഒരു ഹൈപ്പോതെറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാനിപ്പോൾ പെട്ടെന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മറ്റേ ബൾബ് കത്തി ഒരു ഐഡിയ വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഐഡിയേഷൻ സ്റ്റേജ് ആണല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബേസിക്കലി ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവിടെ ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, വേറെ സപ്പോർട്ടുകളൊന്നും എനിക്കില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും?
1: ഓക്കെ,
0: ഞാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്?
1: ഇപ്പം നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലൊരു ഐ ഡി

0: സെല്ലുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഫാക്കൽറ്റിക്ക് ട്രെയിനിങ് കൊടുത്ത് ഒരു നോഡൽ ഓഫീസറായിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം നോഡൽ ഓഫീസേഴ്സ് വഴി നിങ്ങൾക്ക് ഇനിഷ്യൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഫണ്ടിങ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഐഡിയ ഗ്രാൻഡ് ഒരു സ്കീമുണ്ട്. അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഇന്നോവേഷൻ ഗ്രാൻഡുണ്ട്. അതായത് ഇത് ഗവൺമെൻറ് തരുന്നൊരു ഫ്രീ മണിയാണ്. അതായത് നിങ്ങൾക്ക് ഈ കിട്ടുന്ന പൈസ സ്റ്റാർട്ടപ്പ് തിരിച്ചടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു ഐഡിയ ഗ്രാൻഡ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേറെ രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല. ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇതിനൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട് സ്റ്റാർട്ടപ്പ് മിഷന്. അവർ ഇതിനൊരു പ്രിലിമിനറി സ്ക്രീനിങ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി സ്കെഡ്യൂൾ ചെയ്യും. എന്നിട്ട് ആ എക്സ്പെർട്ട് കമ്മിറ്റിയിലേക്ക് ഈ ആപ്ലിക്കൻ്റിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഈ ആപ്ലിക്കൻറ്റിന് ഈ ഒരു എക്സ്പെർട്ട് പാനലിൻ്റെ ഫ്രണ്ടിൽ ഇവരുടെ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ എക്സ്പെർട്സ് ഇത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് ഇനിഷ്യൽ ഐഡിയ വാലിഡേഷൻ അവിടെ നടക്കും. എന്നിട്ട് ഇവരതിനൊരു ഒരു ഇവരുടെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇത് വർക്കാവും എന്ന് അപ്പോൾ അതിനുശേഷം ഇതിന് അത് വർക്കാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഇവർക്ക് മുന്നോട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ ഫണ്ട് സാങ്ഷൻ ചെയ്യണമെന്ന് ഇരിക്കട്ടെ, ഫണ്ട് സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ബാക്കി രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പായിട്ട് വന്നാൽ മതി. അപ്പോൾ ആ ഒരു രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പിൻ്റെ പേരിലായിരിക്കും ഫണ്ട് സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഫണ്ട് റിലീസ് ചെയ്യുക. ഇനിഷ്യൽ ഐഡിയ വാലിഡേഷനും അവിടെ നടക്കും. നമുക്ക് ഫണ്ട് സപ്പോർട്ടും കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത.
1: അപ്പോൾ ഈ ഫണ്ട് സപ്പോർട്ട്, ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പേടിയാണല്ലോ ഇത്. ഇപ്പോൾ ഫണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് എത്ര വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഫണ്ട് ഞാൻ ലോൺ എടുക്കണോ. അപ്പോൾ ഈ ഫണ്ട് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്കീംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ടോ, എങ്ങനെയാണ് അത് ഇപ്പോൾ നമ്മൾ എൻവിസേജ് ചെയ്യുക?
0: ഇപ്പോൾ നമുക്കൊരു ഐഡിയ ടു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വരെ വരുന്ന ഐഡിയ ഗ്രാൻഡ് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റാർട്ടപ്പ് ലൈഫ് സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് ഓരോ സ്റ്റേജ് വൈസായിട്ടും ഗ്രാൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റൈസേഷൻ സ്റ്റേജ്, സ്കെയിലപ്പ് സ്റ്റേജ്, അങ്ങനെ വരുന്ന സ്കീമുകൾക്ക് നമുക്ക് തുക കൂടുതലായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീഡ് ഫണ്ടിങ് സപ്പോർട്ടുണ്ട്. അതായത് നമുക്കൊരു സോഫ്റ്റ് ലോൺ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫണ്ടിങ് സപ്പോർട്ട് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന് ഒരു സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 15 ലക്ഷം രൂപ വരെ വരുന്ന ലോണ് നമുക്കൊരു സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് അവൈൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമുക്ക് ഇനിഷ്യൽ 1 ഇയർ മൊറട്ടോറിയം ഉണ്ട്. ഈ വനിതാ സംരംഭകർക്കാണെന്നുണ്ടെങ്കിൽ 2 വർഷം മൊറട്ടോറിയം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതി ഈ ഒരു ലോണ്. അപ്പോൾ ആ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ലാർജ് ടിക്കറ്റ് സൈസ് ഫണ്ട്സ് നോക്കുന്ന സ്റ്റാർട്ടപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ ഫണ്ടോ ഫണ്ട് പോലുള്ള സ്കീംസ് ഉണ്ട്. അപ്പോൾ അത് ഒരു VC ആയിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ഫണ്ട് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു VC യുടെ ഫണ്ട് കൂടെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഫണ്ട് ചെയ്യുന്നൊരു രീതി. അതല്ലാതെ നമുക്കിപ്പം ഇൻവെസ്റ്റേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ഫണ്ട്സ് റൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിവിധ ഇവൻറ്റുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്, ഇൻവെസ്റ്റർ കഫേ പോലുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫെസിലിറ്റേഷൻ സപ്പോർട്ടായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യുന്നതിനോ ഇപ്പം ഇൻവെസ്റ്റേഴ്സിനെ ഇൻട്രാക്ട് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഹഡിൽ ഗ്ലോബൽ പോലുള്ള ഇവൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വരുന്ന ഹഡിൽ ഗ്ലോബൽ 11, 12, 13 തീയതികളിൽ നമുക്ക് കോവളത്ത് വെച്ച് നടക്കുകയാണ്. തിരുവനന്തപുരം കോവളം ലീല ഹോട്ടൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പം ഇത്തരം ഇവൻറ്റുകൾ, ഇതൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവൻ്റാണ്. അപ്പം നമുക്ക് എറൗണ്ട് ദി ഗ്ലോബിൽ നിന്നുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും, നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പ്സ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രസൻസ് ഉണ്ടാകുന്നൊരു ഇവൻ്റാണ്. അപ്പോൾ ഇത്തരം ഇവൻറ്റിലൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം നെറ്റ്വർക്കിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, നമുക്ക് ഇവരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യുകയും നമുക്ക് ഇൻസ്പയറിംഗ് ആവാനായിട്ടുള്ള പല പല സ്റ്റോറീസ് നമുക്ക് കേൾക്കാനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഇവന്റുകളാണ്. ഇത്രയും ഇവന്റുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
1: അതെ അതെ, പലപ്പോഴും ആൾക്കാർ ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര നല്ല ഐഡിയ ഉണ്ടായിരുന്നാലും ശരി, നമ്മൾ ചില നെറ്റ്വർക്കുകളിലേക്കും ആക്സസും കൂടെ ഉണ്ടാവണം, എന്നാൽ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വളരെ നല്ല കാര്യം അങ്ങനെ ഒരു ഹഡിൽ ഇവന്റ് നടക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് 10 വർഷമായല്ലോ, 18 വർഷമായി, നമുക്ക് പറയാൻ പറ്റുന്ന സക്സസ് സ്റ്റോറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു റോഡ് മാപ്പ് ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2006 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് TBI ടെക്നോ പാർക്ക് ബിസിനസ് ഇൻക്യുബേറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള പേരിൽ റീബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് 2015 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു CM അവാർഡ്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ലഭിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ് ലോഞ്ചിൻ സ്റ്റാർട്ടപ്പ് പോളിസി. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതിന് നമുക്കൊരു ഓർഗനൈസേഷൻ നമുക്കവിടെ കിട്ടി. അപ്പോൾ അതിനുശേഷം DPIT അവാർഡ്സ്, ഇപ്പോൾ നമുക്ക് ടോപ്പ് പെർഫോമറായിട്ടും

0: സംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിലെ വിഷപ്പൂ ശ്വസിച്ച് മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുവഴി വന്നൊരു ഓട്ടോ ഡ്രൈവർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നൌഷാദ് എന്നാണ്, അപ്പോൾ അദ്ദേഹം ഈ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായി. അപ്പം പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടുപേരോടൊപ്പം ഈ മാൻഹോളിൽ വിഷപ്പൂ ശ്വസിച്ച് അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, മാൻഹോളിൽ വിഷപ്പൂ ശ്വസിച്ച് മനുഷ്യൻ മരിക്കാനിടയ സാഹചര്യം, അതാണ് അവിടുത്തെ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് MES കുറ്റിപ്പുറം കോളേജിൽ പഠിച്ചിരുന്ന 4 കുട്ടികൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹാരം കണ്ടെത്തിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ മനുഷ്യന് ഇതിനകത്തിറങ്ങി വൃത്തിയാക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യന് പകരം ഒരു റോബോട്ടിക് മെഷീൻ ഇവർ ഡെവലപ്പ് ചെയ്തു, ബാൻഡിക്യൂട്ട് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ ബാൻഡിക്യൂട്ട് മെഷീൻ ഇതിനകത്തിറങ്ങി മാൻഹോളിറങ്ങി വൃത്തിയാക്കും, മനുഷ്യന് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്താൽ മതി, മോണിറ്റർ ചെയ്യും കൺട്രോൾ ചെയ്യും ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവർക്ക് ഫണ്ട് ചെയ്തു, ഫണ്ടിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തു, അതുകൂടാതെ ഇവർക്ക് ഓഫീസ് സൗകര്യം ലഭ്യമാക്കി, അപ്പം മറ്റ് പല സപ്പോർട്ട്, ഇപ്പം ഫണ്ടിങ് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള സപ്പോർട്ട്സ് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർക്ക് സോഫ്റ്റ് ലോഞ്ചിങ്ങും പിന്നെ ഒരു നാഷണൽ ലോഞ്ചിങ് ഒക്കെ ഇവർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ഓർമ്മ ശരിയാണെങ്കിൽ 19 സ്റ്റേറ്റിൽ കൂടുതലാണ് ഈ ഒരു ബാൻഡിക്യൂട്ട് മെഷീൻ വെച്ചിട്ട് ഈ ഒരു മാൻഹോൾ ക്ലീനിങ് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ അന്ന് 4 പേര് തുടങ്ങിയ കമ്പനി 1000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇപ്പോൾ അത് നിലകൊള്ളുന്നത്. നമുക്കൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് നമുക്കൊരു സക്സസ് സ്റ്റോറി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റാർട്ടപ്പാണ്. നമുക്കൊരു കേരളത്തിൻ്റെ തന്നെ ഒരു പ്രൗഡായിട്ടുള്ള സ്റ്റാർട്ടപ്പ് തന്നെയാണ്.
1: അതെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്യാനായിട്ട് 4 പേര് ഇറങ്ങി തിരിച്ചു.
0: അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമുക്ക്, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ചുറ്റും ധാരാളം പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യുമ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയം ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ഈ ഒരു സ്റ്റോറി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രോബ്ലമാണ് അവർ ഐഡന്റിഫൈ ചെയ്തത്? മാൻഹോളിൽ വിഷപ്പൂ ശ്വസിച്ച് മനുഷ്യൻ മരിക്കാനിടയായ സാഹചര്യം. അപ്പം എന്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അവർ കൊണ്ടുവന്നത്? ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന മെഷീൻ. എന്തിൻ്റെ ഹെൽപ്പോട് കൂടി? ടെക്നോളജിയുടെ ഹെൽപ്പ്. ഒരു ഇവിടെ യൂസ് ചെയ്ത ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് ടെക്നോളജിയാണ്. അപ്പോൾ ഒരു പ്രശ്നം കണ്ടെത്തി, ഒരു റോബോട്ടിക് ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി അതിന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ അവർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് അവർ ഇപ്പോൾ ബിസിനസ്, അത് ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. ആ നമുക്ക് ആ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്നുള്ള നമുക്കിത് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയാണ്.
1: എന്ന് പറയുമ്പോഴേ എല്ലാ അതുപോലെ എല്ലാ ആശയങ്ങളും സ്റ്റാർട്ടപ്പായി മാറാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ടാകും പ്രപ്പോസലുകളായിട്ട്. ചിലപ്പോൾ ചിലത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നായത് അതിമനോഹരമായിട്ടുള്ള ആശയമാണല്ലോ. അപ്പോൾ എന്തു തോന്നുന്നു, ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ എല്ലാ ആശയങ്ങളും?
0: അല്ല, എല്ലാ ആശയങ്ങളും സ്റ്റാർട്ടപ്പായിട്ട് മാറാറില്ല. ചില ആശയങ്ങളിൽ ചിലപ്പോൾ ആശയം നന്നായിരിക്കും, ചിലപ്പോൾ അത് അതിന് വേണ്ടുന്ന മറ്റ് പിന്തുണകളോ അല്ലെങ്കിൽ ഇതൊരു ടെക്നിക്കലി ഫീസിബിൾ ആവാത്ത ചില ഐഡിയാസ് ഉണ്ടാവും. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അത് കൂടെ ചിലപ്പോൾ ചില കേസുകളിൽ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിനൊരു എന്താണ് ആവശ്യക്കാർ ഉണ്ടാവില്ല. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകളും ഉണ്ടാവാറുണ്ട്. പിന്നെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒത്തിരി സമയം എടുത്തേക്കാം. പക്ഷേ നമ്മൾ ആ ഒരു സമയം ഒത്തിരി എടുത്തു കഴിയുമ്പോഴത്തേക്കുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ അതിൻ്റെ ഒരു ആവശ്യം ഇത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കൃത്യം ആ ഒരു ടൈം ഫ്രെയിമിൽ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാനും കൂടെ നമുക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ്.
1: ഞാൻ അവിടെ ഒന്ന് ഹോൾഡ് ചോദിച്ചോട്ടെ. അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ബെറ്റർ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ സാധാരണയായി മിക്കവാറും ഇപ്പോൾ ഇത്രയും വർഷത്തെ സ്റ്റാർട്ടപ്പ് മിഷനിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആളുകൾ വരുത്തുന്ന ഒരു പ്രധാന മിസ്റ്റേക്സ് എന്താണ്? ഈ ഒരു ഐഡിയ ടു പ്രോഡക്റ്റ് ലോഞ്ച് എന്നൊരു ഫേസിൽ, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനായി ഇറങ്ങി പുറപ്പെട്ടിട്ട്, മിക്കവാറും നല്ല ആശയമായിരിക്കാം, ചിലപ്പോൾ ടീം നല്ലതായിരിക്കാം, എന്നാലും കോമൺ ആയി ഞാൻ ഈ മിസ്റ്റേക്സ് കാണാറുണ്ട് എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: അല്ല, നമുക്കിപ്പോൾ ഹയറിങ്ങിൽ ഒരു പ്രശ്നം കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ചിലരിപ്പോൾ അടുത്ത പരിചയക്കാരെയോ അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധുക്കളെയോ ഒക്കെ ആയിരിക്കും ഈ ടീമിലേക്ക് ചിലപ്പം ഹയർ ചെയ്യുന്നത്. ഇപ്പം ഇവരൊക്കെ ഈ ഒരു പ്രോജക്റ്റിന് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്കിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കടുത്തോട്ടായിട്ടൊന്നൊരു കാര്യം പറയാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പ്രോജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ ടീമിലേക്ക് ഹയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാക്ക് ഓഫ് ഫോക്കസ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഇതിനകത്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് എല്ലാം അതുപോലെ തന്നെ നടക്കണമെന്നില്ല. പക്ഷേ ഒരു പ്ലാൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പിന്നെ ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം വെച്ച് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാരലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാനും ഇതിൻ്റെ ഒരു സെയിൽസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ നമുക്ക് പാരലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട

0: ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രീ അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇതിനൊരു ഫിനാൻഷ്യൽ പ്ലാൻ നമുക്ക് വേണം. നമുക്കൊരു ഈ ബിസിനസ് തുടങ്ങുന്നതിന് എത്ര പൈസ ചിലവാകും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആദ്യം ഒരു ധാരണ വേണം. മന്ത്ലി എത്ര നമുക്ക് ചിലവ് വരും, നമുക്കൊരു ആവറേജ് മന്ത്ലി എത്ര റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ഫിനാൻഷ്യൽ പ്രൊജക്ഷനെങ്കിലും നമുക്ക് ഒരു പ്രീ അറേഞ്ച്മെൻ്റ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനുൾപ്പെടെയുള്ള ഒരു ഡോക്യുമെൻ്ററി വേണം. ഇതൊരു ഡോക്യുമെൻ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ആയിരിക്കരുത്, നമുക്ക് അത് ഫോളോ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെ ആവണം. പിന്നെയുള്ളൊരു പ്രശ്നം കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, പല ഓണ്ടർപ്രണേഴ്സിന് ഹെൽപ്പ് ആവശ്യമായിട്ട് വരും, പക്ഷേ അതിൽ ചോദിക്കാൻ മടിയുള്ള ആൾക്കാരായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ മടിയോ അല്ലെങ്കിൽ ഇത് ചോദിച്ചാൽ കിട്ടുമോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷൻസും. പക്ഷേ നമുക്ക് ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുക, ചോദിച്ചില്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള വിശ്വാസത്തിന് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കമ്പനിയിൽ 4-5 പേരായിരിക്കും അവർ ഉണ്ടാവുക. ഈ 4-5 പേർക്ക് വേണ്ടിയിട്ട് വലിയൊരു ഒരു ഓഫീസ് സ്പേസ് ഒക്കെ അവർ എടുത്തിട്ട് ഇത് റൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം അതിന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിന്നെ ഒരു ലയബിലിറ്റി ആയിട്ട്.
1: അതെ അതെ അതെ.
0: അപ്പം തന്നെ നമുക്ക് ഗവൺമെന്റിന് അണ്ടറിലും പ്രൈവറ്റ് ആയിട്ടൊക്കെ കോ വർക്കിംഗ് സ്പേസുകളുണ്ട്. ഇപ്പോൾ 5 പേര് ഉള്ളുന്നുണ്ടെങ്കിൽ 5 പേർക്കുള്ള ഫെസിലിറ്റി അവിടെ എടുത്താൽ മതി, അപ്പം അതിനുള്ള മിനിമം പ്രൈസ് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഗവൺമെന്റ് അണ്ടറിലുള്ള കോ വർക്കിംഗ് സ്പേസുകളിലാണെന്നുണ്ടെങ്കിൽ സബ്സിഡിയും കിട്ടും. മിനിമം ലൈസൻസ് ഫീ കൊടുത്തിട്ട് നമുക്കൊരു ഓഫീസിന് വേണ്ടുന്ന സൗകര്യം നമുക്കവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ ആദ്യം തന്നെ മിനിമലായിട്ട് കാശ് സ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു അവയർനെസ് ഒക്കെ കൊടുത്തിട്ട് പല സ്റ്റാർട്ടപ്പുകൾക്കും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള രീതിയിലുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്.
1: അത് അവിടെയാണ് ഈ മെന്റർഷിപ്പിന്റെ ഒരു
0: ഇമ്പോർട്ടൻസ്. അതെ അതെ, അവിടെയൊക്കെയാണ് മെന്റർഷിപ്പിന്റെ
1: ഇമ്പോർട്ടൻസ്. ശരി, അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതാണ് നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടോ?
0: നിങ്ങളൊരു ആവേശത്തിന് പുറത്ത് ഇതിന് വരുന്നതിന് പകരം നിങ്ങളത് പാഷനേറ്റഡ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളതിൽ പാഷനേറ്റഡ് ആണ്, നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് സമൂഹത്തിലുള്ളൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രശ്നം ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ച് ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ആശയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് വരാവുന്നതെന്ന് തന്നെയാണ്. നമുക്ക് ഗവൺമെൻറ്റേയും മറ്റ് എക്കോസിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ പിന്തുണ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും.
1: താങ്ക് യു. ഇത്രയും നേരം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതിന്, അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്, ഒരു ആശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഒരാശയമുണ്ടെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കുക. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇത്രയും നേരം ഈ ഐഡിയകൾ പറഞ്ഞു തന്നതിന് ആകാശവാണിയുടെ എല്ലാവിധ കൃതജ്ഞതയും കൃഷ്ണകുമാറിനെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.
0: താങ്ക് യു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റി കൃഷ്ണകുമാർ എം ആയി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ്. യുവവാണി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാക്കുകൾക്ക് ചിലപ്പോൾ നമ്മളേക്കാൾ പഴക്കമുണ്ടാകും, ചിലപ്പോൾ അവയ്ക്ക് നമ്മളേക്കാൾ ആഴവുമുണ്ടാവും. അക്ഷരങ്ങളിലൂടെ മനുഷ്യനെയും ജീവിതത്തെയും ചുറ്റുപാടുകളെയും വായിച്ചെടുക്കുന്ന സാഹിത്യലോകമായ സാഹിത്യരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിൻ്റെ ചുമരുകൾക്കപ്പുറം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകളും നശ്വരതകളും അന്വേഷിക്കുന്ന കവിതയാണ് ആത്മവിദ്യാലയം. വീടിൻ്റെ ഓരോ ഇടവും മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി മാറുമ്പോൾ ശരീരമെന്ന വാസസ്ഥലത്തെക്കുറിച്ചുള്ള വേറിട്ടൊരു കാവ്യസങ്കല്പത്തിലേക്ക് ആത്മവിദ്യാലയമെന്ന അരുൺകുമാർ അന്നൂറിൻ്റെ ഈ കവിത നമ്മെ ക്ഷണിക്കുന്നു.

0: ഈ കവിതയിൽ വീട് ഒരു രൂപകമായി മാറുന്നു. അത് ശരീരത്തിൻ്റെ പ്രതീകമാണ്, കവിതയിലെ തന്നെ പ്രാചീനമായ ഒരു ബിംബമാണ്. എവിടെ പോയാലും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന വഴി എല്ലാവരുടെയും തലയിലുണ്ട്. ഇതിനെയാണ് പഴമക്കാർ തലവര എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ദിനം പ്രതി നിക്ഷേപിക്കപ്പെടുന്ന ശ്മശാനമേ വീട്. അവിടെ ജീവിതത്തിൻ്റെ അന്നം വേവുമ്പോൾ തന്നെ പട്ടടയ്ക്കുള്ള വിറകുമെരിയുന്നു. പുലരിയിൽ അവിടെ നിന്നിറങ്ങുന്നവർ സന്ധ്യയിൽ വഴിതെറ്റാതെ അവിടേക്ക് തന്നെ മടങ്ങുന്നു. വീട്ടിലുള്ളവരോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ധരിക്കരുതേ. തന്നോടോ തൻ്റെ വീടിനോടോ ഉള്ള ഇഷ്ടം കൊണ്ടുപോലുമല്ലാതെ തൻ്റെ ജഡത്തോട്, തന്നിൽ നിന്ന് വിട്ടുപോയ തന്നോട്, തൻ്റെ ഭൂതകാലത്തോടുള്ള ഇഷ്ടം മാത്രമാണത്. അവശിഷ്ടങ്ങളടക്കിയ ഇടത്തോടുള്ള ഇഷ്ടം. തങ്ങളിൽ അവശേഷിക്കുന്നവയേക്കാൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് തങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവ. ഓരോ വീടിഷ്ടക്കാരനിലും നിഴലിപ്പത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത തന്നോടുള്ള മൃതരതി. ഭൂതകാലത്തെ ധ്യാനിച്ച് അവിടെ അവൻ വർത്തമാനത്തിൽ ലയിക്കുന്നു, ഭാവിയെ ചിന്തിക്കുന്നു. വീടെന്നാൽ ബന്ധനമായിത്തീരുന്ന ഒരു വാസം. അതിനെ നാം നരകമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും വെളിയിൽ സ്വർഗം എന്ന ബോർഡ് ഉണ്ടാകും. ഓഫീസിൽ, ടൗണിൽ വെളുക്കച്ചിരിച്ച് വീട്ടിലെത്തുന്ന നമ്മൾ ആ ചിരിയെല്ലാം ക്ലോസറ്റിൽ തള്ളും. വീടിന്, വീട്ടുകാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന പോലെ. ഒടുവിൽ മരിച്ച് തെക്കൊതുങ്ങിക്കിടക്കുമ്പോൾ അതുവരെയുള്ള പിണക്കങ്ങളെല്ലാം മറന്ന് വീട് നാമായി മാറും, നാം വീടായും.
1: വീടും ശരീരവും അതിലുള്ള രൂപകബന്ധത്തിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളിലേക്കും നശ്വരതയിലേക്കും വെളിച്ചം വീശിയ കവിതയായിരുന്നു അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച ആത്മവിദ്യാലയം എന്ന കവിത. നമ്മൾ വസിക്കുന്ന വീടിനേക്കാൾ പരിചിതവും അതേസമയം നിഗൂഢവുമായ മറ്റൊരു വീടാണ് സ്വന്തം ശരീരമെന്ന തിരിച്ചറിവ് ഈ കവിത ബാക്കി വയ്ക്കുന്നു.
2: എന്റെ വായന.
1: ഓരോ എഴുത്തുകാരുടെയും വായനാലോകത്ത് ചില പുസ്തകങ്ങൾ പ്രത്യേകമായ ഇടം നേടിയിട്ടുണ്ടാവും. അവർ സ്വന്തമാക്കിയ, ഹൃദയത്തോട് ചേർത്തു വച്ച അത്തരം പുസ്തകങ്ങളെയും അവ സമ്മാനിച്ച വായനാ അനുഭവത്തെയും പരിചയപ്പെടുത്തുന്ന ഇടമാണ് എന്റെ വായന. ഇന്ന് എന്റെ വായനയിൽ എഴുത്തുകാരിയും പ്രഭാഷകയും എഞ്ചിനീയറുമായ CS മീനാക്ഷി.
3: എന്റെ വായന രൂപപ്പെടുന്നത് പല പല ധാരകളിലൂടെയാണ്. അതിലൊന്ന് ഒരു കേൾവി അനുഭവമാണ്. അപ്പോൾ എൻ്റെ മുത്തശ്ശി, ഞങ്ങൾ പാട്ടി എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ അമ്മ, കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് കഥകൾ, രാമായണം, മഹാഭാരതം, ഹാലാസ്യ മഹാത്മ്യം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നും അല്ലാതെയുമുള്ള കുട്ടിക്കഥകളും എല്ലാം പറഞ്ഞു തന്നിരുന്നു. പിന്നെ വളർന്നത് ഇരിഞ്ഞാലക്കുടയിലായതുകൊണ്ട് കൂത്ത്, കൂടിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ കണ്ടും കേട്ടുമാണ് വളർന്നത്. മറ്റൊന്ന് വീട്ടിൽ എപ്പോഴും മുഴങ്ങിക്കേട്ടിരുന്ന ആകാശവാണിയുടെ ശബ്ദം. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, ഇപ്പോൾ 60കളുടെ തുടക്കം മുതലൊക്കെ, റേഡിയോന് ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലം മുതലേ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേൾവി. ഇങ്ങനെ പലതരം കേൾവികളിലൂടെ ഉള്ള ഒരു ജിജ്ഞാസ എന്നെ വായനയിലേക്ക് നയിച്ചിരിക്കണം. മറ്റൊന്ന് വീട്ടിലെ ഒരു വായനാന്തരീക്ഷമാണ്. അച്ഛനും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വായിക്കുന്നവരായതുകൊണ്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു.

ആദ്യകാല എൻ്റെ വീട്ടിലുള്ള ഒരു പുസ്തകങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് വിക്രമാദിത്യൻ്റെ പുസ്തകം, മാർത്താണ്ഡവർമ്മയുടെ, ഇതൊക്കെ വളരെ പഴയതായി അതിൻ്റെ കവറൊക്കെ പോയിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. അതുപോലെ സഞ്ജയൻ്റെ മാതൃഭൂമി ഇറക്കിയ 4-5 വോള്യൂംസ്, കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടന്തുള്ളൽ സമാഹാരം, ഇത്തരം കുറേ പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് മാസികകൾ വീട്ടിൽ വരുത്തിയിരുന്നു. ഇപ്പോൾ യുറേക്ക, ശാസ്ത്രകേരളം, ശാസ്ത്രഗതി, അതുപോലെ മറ്റ് കലാകൗമുദി, മലയാളനാട്, കുങ്കുമം. എടുത്തു പറയേണ്ടത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. അതിൽ വന്നിരുന്ന പല മറ്റ് ഭാഷകളിലുള്ള കഥകളുടെ വിവർത്തനങ്ങൾ, ഇപ്പോൾ ബംഗാളിയിൽ പ്രഥമ പ്രതിശ്രുതി, ബഗുളിൻ്റെ കഥ അല്ലെങ്കിൽ സീമാബദ്ധ തുടങ്ങിയ ഒരുപാട് കഥകൾ, കന്നഡയിലെ ശ്രീകൃഷ്ണാലന് ഹള്ളിയുടെ ഭുജംഗയ്യൻ്റെ ദശാവതാരങ്ങൾ, അതുപോലെ വി എസ് ഖാണ്ഡേക്കറുടെ യയാതി, ഇത്തരം കഥകൾ ഒക്കെ നമ്മൾ കാത്തിരുന്ന് വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തന്നെ മലയാളത്തിലെ തന്നെ കഥാകൃത്തുക്കളായ സേതുവിൻ്റെ അടയാളങ്ങൾ, അതുപോലെ ആനന്ദിൻ്റെ, മുകുന്ദൻ്റെ കഥകൾ, ഒ വി വിജയൻ്റെ, പത്മരാജൻ്റെ പ്രതിമയും രാജകുമാരിയും, സേതുവിൻ്റെ പാണ്ഡവപുരം, ഇതൊക്കെ തന്നെയും സി രാധാകൃഷ്ണൻ്റെ നോവലുകൾ, വെള്ളി നക്ഷത്രങ്ങളും പുള്ളിപ്പുലികളും കണ്ണിമാങ്ങകൾ പോലുള്ള കഥകളെല്ലാം തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കാത്തിരുന്ന് വായിച്ച ഒരു കാലമുണ്ട്. മറ്റൊരു ധാര എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിലേതാണ്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ മലയാളം ഇംഗ്ലീഷ് ടെക്സ്റ്റുകളും നോൺ ഡീറ്റെയിൽഡും എടുത്ത് വായിക്കുമായിരുന്നു. അതിൽ ടി എൻ ഗോപിനാഥൻ നായരുടെ പരീക്ഷ, അതുപോലെ വരൂ കാട്ടിലേക്ക് പോകാം, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയ നോൺ ഡീറ്റെയിൽഡൊക്കെ ഞാൻ വായിച്ചത് ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ തന്നെ പാഠപുസ്തകത്തിലൂടെ പരിചയപ്പെട്ട ഒരുപാട് കവികളും കഥാകാരന്മാരും ഉണ്ട്. ഇപ്പോൾ കുമാരനാശാൻ്റെ തള്ളയും കുട്ടിയും, ഈവല്ലിയിൽ നിന്ന് ചെമ്മേ ഒക്കെ ചെറുപ്പത്തിലും, പിന്നീട് വലുതായപ്പോൾ കരുണയിലെ വാസവദത്ത ശ്മശാനത്തിൽ കിടക്കുന്ന ഒരു രംഗമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ കാട്ടുമരത്തിൻ കൊമ്പുകൾ തോറും കയറാം മറിയാം ചാടാം എന്നിങ്ങനെ രണ്ടാം ക്ലാസ്സിലും, വലുതായപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നു ഇതിൻ ഓർമ്മയിൽ, അങ്ങനെ അത് പഠിച്ചിട്ടുണ്ട്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം, വള്ളത്തോളിൻ്റെ കവിതകൾ, അപ്പോൾ ഈ കവികളും അതുപോലെ പൊൻകുന്നം വർക്കി, ലളിതാംബിക അന്തർജനം തുടങ്ങിയവരുടെയൊക്കെ കഥകൾ, മുണ്ടശ്ശേരി മാസ്റ്റർ, കുട്ടികൃഷ്ണമാരുടെ അർജുനവിഷാദയോഗം, മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ തുടങ്ങിയ മികച്ച ലേഖനങ്ങളും, ഇതെല്ലാം തന്നെ പാഠപുസ്തകത്തിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നീട് ആ പരിചയപ്പെട്ട രചയിതാക്കളുടെയൊക്കെ മറ്റ് പുസ്തകങ്ങൾ തേടി വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് എന്നെ സഹായിച്ചത് കിരിചാലക്കുടയിലുള്ള ഒരു മഹാത്മാഗാന്ധി ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടിയായിരിക്കുമ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരിക. ആദ്യകാല പുസ്തകങ്ങളിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആയിരുന്നു, നമ്മുടെ ബാറ്റൺ ബോസ്, അല്ലെങ്കിൽ നീലകണ്ഠൻ പരമാര തുടങ്ങിയ പലരുടെയും പുസ്തകങ്ങളായിരുന്നു. അതുപോലെ മുട്ടത്ത് വർക്കി, കാനമീജെ, അതിൽ തുടങ്ങി കെ സുരേന്ദ്രൻ, കേശവദേവ്, തകഴി, അങ്ങനെ അങ്ങനെ അടുത്തൊരു ലെവൽ, ഇപ്പോൾ ബഷീർ, മാധവിക്കുട്ടി, ആനന്ദ്, ആനന്ദിൻ്റെ ആൾക്കൂട്ടം, മുകുന്ദൻ്റെ എഴുപ്പുഴ മാതൃഭൂമിയിലെ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡൽഹി, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കാക്കനാടൻ്റെ സാക്ഷി തുടങ്ങിയ കഥകളിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. അതുകൂടാതെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഇതിൻ്റെ കൂടെ തന്നെ സമാന്തരമായിട്ട് വീട്ടിൽ, ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുക, അപ്പോൾ ഒരുപാട് തമിഴ് മാസികകളും വാരികകളുമൊക്കെ വരുത്തുമായിരുന്നു. ആനന്ദ വിഘടൻ, കൽക്കി തുടങ്ങിയ മാസികകളിൽ നിന്നൊക്കെ തമിഴ് വായിക്കാൻ ശീലിക്കുകയും അതിൽ വരുന്ന കൽക്കിയുടെ ഇപ്പോൾ ശിവകാമിയൻ ശബദം, പൊന്നിയിൻ ശെൽവൻ തുടങ്ങിയ തുടർക്കഥകൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ജയകാന്തനിലേക്കും സുജാതയിലേക്കും, അതുപോലെ ടി ജാനകിരാമൻ്റെ മോഹമുള്ള് തുടങ്ങിയ നോവൽ, ഇങ്ങനെ ഒരു തമിഴ് വായനയിലേക്കും അന്നത്തെ കാലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇംഗ്ലീഷ് വായനയിലേക്ക് ഞാൻ വരുന്നത് പ്രീഡിഗ്രിക്ക് ഇതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പരിചയപ്പെട്ട ഒരുപാട് രചയിതാക്കളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. ഇപ്പോൾ ടാഗോറിൻ്റെ കഥകൾ, ആർതർ കൊനാൻ ഡോയിൽ, ഓ ഹെൻറി, ചെക്കോ, ഇവരുടെയൊക്കെ തന്നെ കഥകൾ പാഠപുസ്തകങ്ങൾ പഠിക്കുകയും പിന്നീട് അവരുടെ കൃതികൾ തേടിപ്പിടിച്ച് വായിക്കുകയുമായിരുന്നു. ഗീതാഞ്ജലി, ടാഗോറിൻ്റെ എല്ലാ കഥകളും, ഇംഗ്ലീഷിൽ ക്ലാസിക്കുകളാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയത്. ഇപ്പോൾ മാക്സിം ഗോർക്കിയുടെ അമ്മ, അന്ന കരിനീന ലിയോ ടോൾസ്റ്റോയുടെ, അതുപോലെ മാഡം ബോവറി,

0: ഡേ മിസറബിളി ഇങ്ങനത്തെ കൃതികളാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നീടാണ് ഒരു ജനപ്രിയ ഒരു പോപ്പുലർ റീഡിങ്ങിലേക്ക് വരുന്നത്. ആർതർ ഹേലി, സിഡ്നി ഷെൽഡൻ, ജെഫ്രി ആർച്ചർ, അഗതാ ക്രിസ്റ്റി, ഇർവിംഗ് വാലസ് പോലുള്ള വായനകളിലേക്ക് പിന്നീടാണ് വരുന്നത്. ഈ ക്ലാസിക്കുകളുടെ വായന നമ്മളെ ഒരു ഉയർന്ന ഒരു ഭാവുകത്വത്തിലേക്ക് ഉയർത്തും. എന്നാൽ ഈ പോപ്പുലർ റീഡിംഗ് ആണ് നമ്മളെ ഭാഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാലത്ത് തന്നെയാണ് സയൻസ് ഗ്രന്ഥങ്ങളോട് എനിക്കൊരു താല്പര്യം തോന്നിത്തുടങ്ങിയത്. അസിമോവിൻ്റെ കഥകൾ, കാൾസാഗൻ്റെ കോസ്മോസ് തുടങ്ങിയ കൃതികൾ, പിന്നീട് പല കാലങ്ങളിലായി ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ടാവ് ഓഫ് ഫിസിക്സ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകങ്ങൾ, റിച്ചാർഡ് ഹോക്കിൻസ്, ഇങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മലയാളത്തിലുള്ള പ്രപഞ്ചവും മനുഷ്യനും, കെ വേണുവിൻ്റെ, അതുപോലെ കെ ശിവദാസിൻ്റെ പുസ്തകങ്ങൾ, സി ജി ശാന്തകുമാർ പരിഷത്ത് ഇറക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങളിലേക്കും എനിക്കൊരു ഒരു ആകർഷകത്വം തോന്നിയിട്ടുണ്ട് അക്കാലത്ത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചിട്ടുള്ള, അപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെൻ്റ്, മധുസൂദനൻ്റെ നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്നുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള പുസ്തകം, ദ അൺഇൻഹാബിറ്റബിൾ വേൾഡ്, അതുപോലെ മാർക്ക് ലിനാസിൻ്റെ 6 degrees തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പുസ്തകങ്ങളുടെ വായന കുറച്ചു കാലം മുമ്പ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു വായന വറ്റിപ്പോയ ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടി, ഞാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും പിന്നീട് ജോലിയും യാത്രയും കുടുംബകാര്യങ്ങളും എല്ലാമായിട്ട് വായന തീരെ വറ്റിപ്പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ വായനയിൽ തിളങ്ങി നിൽക്കുന്നത് എനിക്ക് നാട്ടിൽ നിന്നും അയച്ചു കിട്ടിയ 2 പുസ്തകങ്ങളായിരുന്നു. ചേട്ടൻ അയച്ചു തന്ന 2 പുസ്തകങ്ങൾ, ഒന്ന് മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ, പിന്നൊന്ന് സക്കരയുടെ ഒരിടത്ത് എന്ന കഥാസമാഹാരം. ഇത് എനിക്ക് വളരെ ഒരു പുതിയൊരു കാറ്റ് മനസ്സിലേക്ക് വീശുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഒരിടത്ത് എന്നുള്ള ആ ഒരു കഥ, പിന്നെ മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിലൂടെ നമ്മളൊരു സ്ഥലത്ത് ഒരു ഗൃഹാതുരത്വമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടിലേക്കുള്ള ഒരു മടക്കമായിട്ടാണ് അത് അനുഭവപ്പെട്ടത്. പിന്നെ ഞാൻ വായന ശരിക്കും വീണ്ടെടുക്കുന്നത് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. പലതരം ചിത്രകഥകൾ, ഇപ്പോൾ അമർ ചിത്രകഥ, അങ്ങനത്തേനു പുറമെ NBT മനോഹരമായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ പല എക്സിബിഷനുകളിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വാൽ വരുത്തി വെച്ച വിന, 14 ചുണ്ടലികളുടെ വീടുമാറ്റം, മീര ഗോസ് ടു സ്കൂൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, മനോഹരമായിട്ടുള്ള ചിത്രങ്ങളോടുകൂടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതുപോലെ ഹാൻസ് ആൻഡേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് കഥകൾ, ഇപ്പോൾ അഗ്ലി ഡക്ലിംഗ് പോലെ, റെഡ് റൈഡിംഗ് ഹുഡ്, അതുപോലെ ദ ലിറ്റിൽ മാച്ച് ഗേൾ, ഹാൻസൺ ആൻഡ് ഗ്രെറ്റൽ, അങ്ങനത്തെ കഥകൾ വായിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീട് വായനയിലേക്ക് തിരിച്ചു വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇംഗ്ലീഷ് കുട്ടിക്കഥകൾ വായിച്ചിട്ടില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. എൻ്റെ കുട്ടികളായിരിക്കുമ്പോഴാണ് ഒരുപാട് പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ കടകളിലും അതുപോലെ എക്സിബിഷനുകളിലൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നീട് കുട്ടികൾ വളർന്നപ്പോൾ അവരുടെ വായനയിലേക്ക് അവർ എന്നെയും ആകർഷിച്ചു. അതായത് ഇപ്പോൾ ഡാൻ ബ്രൗണ് അല്ലെങ്കിൽ ഹാരി പോട്ടർ സീരീസുകളും പിന്നീട് വായിച്ചു. പിന്നീട് ഈ പുതിയ പുതിയ ഇറങ്ങുന്ന ഇപ്പോഴുള്ള രാജശ്രീ, അതുപോലെ ഷീല ടോമി, ജിസ ജോസ്, സുഭാഷ് ചന്ദ്രൻ, സന്തോഷ് കുമാർ, ഇന്ദുഗോപൻ തുടങ്ങിയ എല്ലാവരുടെയും കഥകൾ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ തൊട്ടടുത്ത് വായിച്ചത് ഷിജു സാംബർഗീസിൻ്റെ ശാസ്ത്ര വിമർശം എന്ന പുസ്തകമാണ്. അതുപോലെ വി മുസഫർ അഹമ്മദിൻ്റെ ബഷീറും MT പാമുക്കും മലബാറിലെ പന്തേ കുതിരകളും എന്ന ഒരു പുസ്തകം വായിച്ചു. TV സജീവിൻ്റെ നാം എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ എന്ന പുസ്തകം, ഇതെല്ലാമാണ് വായിച്ചത്. അതുപോലെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഐസ് എന്നൊരു പുസ്തകം, ആർട്ടിക് ധ്രുവത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായി പോയ 2 ശാസ്ത്രജ്ഞരെഴുതിയ പുസ്തകമാണ് ഐസ്. അതുപോലെ ദ സാഗ ഓഫ് എ നേറ്റീവ് എക്സ്പ്ലോറർ, നയൻ സിംഗ് എന്ന ഒരു പര്യവേക്ഷകനെക്കുറിച്ച്, 3 പ്രാവശ്യം ട്രാൻസ് ഹിമാലയൻ യാത്രകൾ നടത്തിയിട്ടുള്ള നയൻ സിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണത്. അതുപോലെ ദീപകിൻ്റെ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചിട്ടുള്ള പുസ്തകവും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വായന എന്നെ എങ്ങനെയാണ് എഴുത്തിലേക്ക് നയിച്ചത് എന്നാണെങ്കിൽ, ഒരുപാട് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. അതിൽ ഈ ഞാൻ കുറച്ചു കാലം മാനാഞ്ചിറയിലുള്ള എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ CH മുഹമ്മദ് കോയ ഓവർബ്രിഡ്ജിൻ്റെ അടിയിൽ കുറേ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളുകളുണ്ട്. അപ്പോൾ അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പോയി പുസ്തകം നോക്കുകയും ഇഷ്ടപ്പെട്ടവ വാങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കടയിലുള്ള ആൾ പറഞ്ഞു, ഈ പുസ്തകം മാഡത്തിന് ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു ഒരു പുസ്തകം തന്നു. ആ പുസ്തകം ദ ഗ്രേറ്റ് ആർക്ക്, ഹൗ ഇന്ത്യ വാസ് മാപ്ഡ് ആൻഡ് എവറസ്റ്റ് വാസ് മെഷേർഡ് എന്നുള്ള ജോൺ കീ എന്നുള്ള ഒരു ഇന്ത്യോളജിസ്റ്റിൻ്റെ പുസ്തകമായിരുന്നു. ആ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ്, 140-150 പേജുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ അതൊരു വലിയ പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാണ് എനിക്ക് തുറന്നു തന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഭൂമിശാസ്ത്ര സർവേകളെ കുറിച്ചിട്ടുള്ള ഒരു ചുരുങ്ങിയൊരു ഹിസ്റ്ററി ആയിരുന്നു അത്. അതിലേറെ കഥകൾ അതിലുണ്ട് എന്നും വളരെ നാടകീയ മുഹൂർത്തങ്ങളുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് തേടിപ്പിടിച്ച് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നതും. അതിനു മുമ്പ് പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭൂപടങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയൊരു ജിജ്ഞാസ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ പുസ്തകം കൂടി വായിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ചു പോവുകയും അങ്ങനെ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെറാഡൂണിലും ഡൽഹിയിലും ഡൽഹി ആർക്കൈവ്സിലും ഒക്കെ എത്തിപ്പെടുകയും കൽക്കട്ട ഇവിടെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലൊക്കെ എത്തി ഡാറ്റ ശേഖരിച്ചിട്ടാണ് ഞാൻ ഭൗമജാപം എന്ന പുസ്തകം എഴുതുന്നത്. അതുപോലെ തന്നെ പാട്ടുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോടും എനിക്കൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ പാടുമായിരുന്നു. പാട്ടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായുണ്ട്. പാട്ടിൻ്റെ അന്നപൂർണദേവിയുടെ ജീവചരിത്രം, വി ശ്രീരാം എഴുതിയ ബാംഗ്ലൂർ നാഗരത്നമ്മയുടെ ജീവചരിത്രം, സി എസ് ലക്ഷ്മിയുടെ പുസ്തകങ്ങൾ, ടി ജെ എസ് ജോർജിൻ്റെ എം എസ് സുബലക്ഷ്മി, അതുപോലെ മലയാളത്തിൽ വി ടി മുരളി, രവി മേനോൻ, എം ഡി മനോജ്, ഇവരൊക്കെ എഴുതുന്ന എല്ലാ പാട്ടിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഇതെല്ലാം തന്നെ വായിക്കുകയും പിന്നീട് ഒരു മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് പെൺപാട്ട് താരകൾ എന്നൊരു പുസ്തകം ഞാൻ എഴുതുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വായനയുടെയും വായനയിലൂടെ ഞാൻ എത്തിപ്പെട്ട ഒരു എഴുത്തിൻ്റെയും ഒരു വഴി എന്ന് പറയുന്നത്. വായന എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, സ്വതസിദ്ധമായിട്ട് ഒരു നമ്മുടെ താല്പര്യങ്ങൾ ഒക്കെ ഒരു ഉരുവാകുന്ന ഒരു മേഖലയാണ്. ആദ്യം കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുകയും പിന്നീട് നമുക്ക് താല്പര്യവും ഒരു ആകർഷകത്വവും തോന്നുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ വായന ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാ വായനക്കാരും ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുതന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. ശാസ്ത്രഗ്രന്ഥങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെൻറ്റ്, മധുസൂദനൻ്റെ നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്നുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള പുസ്തകം, ദ അൺഇൻഹാബിറ്റബിൾ വേൾഡ്, അതുപോലെ മാർക്ക് ലിനാസിൻ്റെ 6 degrees തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പുസ്തകങ്ങളുടെ വായന കുറച്ചു കാലം മുമ്പ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: എന്റെ വായന. എഴുത്തുകാരിയുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൂടെ അവരുടെ വായനാ ലോകത്തേക്കും ചിന്തകളിലേക്കും സഞ്ചരിക്കുകയായിരുന്നു നമ്മൾ. എന്റെ വായനയിലൂടെ വായനാ അനുഭവം നമുക്കായി പങ്കുവച്ചത് സാഹിത്യകാരിയും പ്രഭാഷകയുമായ സി എസ് മീനാക്ഷി. ഓർമ്മകളുടെ വഴിത്താരകളിലൂടെ സ്വന്തം നാടിനെ വീണ്ടെടുക്കുന്ന കവിതയാണ് കല്ലറ അജയന്റെ ജന്മനാടിനെക്കുറിച്ച് എന്ന കവിത. ബാല്യകാലത്തെ കൂട്ടുകാരും കളിസ്ഥലങ്ങളും പരിചിതമായ ഇടങ്ങളും നാട്ടുവഴികളുമെല്ലാം കവിയുടെ ഓർമ്മയിൽ വീണ്ടും ജീവൻ പ്രാപിക്കുമ്പോൾ ഒരാളുടെ നാട് എങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകുന്നതെന്ന് ഈ കവിത പറഞ്ഞു തരുന്നു.
2: ജന്മനാടിനെക്കുറിച്ച്, എൻ്റെ ജന്മനാടായ കല്ലറയെക്കുറിച്ച്, അവിടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്. ജന്മനാടിനെക്കുറിച്ച് എത്ര ഞാൻ എഴുതിയിട്ടും എൻ്റെ തൂലികയ്ക്കാർ ഒടുങ്ങുന്നതേയില്ല. ജന്മനാടിനെക്കുറിച്ച് എത്ര

ജ്ഞാനവും എല്ലാവർക്കും ഒരുപോലെ മധുരം വിളമ്പിയ നാട്ടുമാവിന്നില്ലല്ലോ നാട്ടുവർത്തമാനവും. എത്ര പേർ മറഞ്ഞുപോയി, ചിലർ

പോയി നമ്മളെ സ്നേഹിച്ചോരും, നമ്മൾ സ്നേഹിച്ചോർ പോയി നമ്മളെ സ്നേഹിച്ചോരും, മർത്യജീവിതം മഹാദുഃഖത്തിൻ തുരുത്തത്രേ, എപ്പോഴും പഴഞ്ചൊല്ലിൻ കെട്ടുകൾ അഴിച്ചെടുത്തെന്നേർക്കുനി താനച്ഛൻ, ഇപ്പോഴിൽ എങ്ങോ മഞ്ഞു ആദ്യ പ്രേമത്തിൻ ചൂടും മധുവും സുഗന്ധവും, ആർദ്രമായി പകർന്നവൾ ഇന്നില്ല സ്വയം കൊന്നു. ഒരുവൻ തന്നെ തന്നെ മരത്തിൽ കെട്ടിത്തൂക്കി, മറ്റൊരാൾ വിഷക്കോപ്പ അമൃതായി നുണഞ്ഞറ്റു, വേറൊരാൾ മഹാമാരിക്കൊപ്പമേ ഇറങ്ങിപ്പോയി, ഇപ്പോഴീ ഏകാന്തത മാത്രമേ ഒരു കൂട്ട്, ഇപ്പോഴീ ഏകാന്തത മാത്രമേ ഒരു കൂട്ട്, എങ്കിലും സ്നേഹിപ്പു ഞാൻ എൻ്റെ ഈ പഴമണ്ണിൻ നിശ്വാസ നിർഗന്ധത്തെ എന്തിനും മേലയായി, എങ്കിലും സ്നേഹിപ്പു ഞാൻ എൻ്റെ ഈ പഴമണ്ണിൻ

ഒരു നാടിൻ്റെ ഓർമ്മകൾ വെറുമൊരു ഭൂതകാലത്തിൻ്റെ ശേഷിപ്പുകളല്ല, നമ്മെ നാമാക്കിയ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. ജന്മനാട് എന്ന കവിതയിലൂടെ കല്ലറ അജയൻ പങ്കുവച്ചത് സ്വന്തം നാടിൻ്റെ ഓർമ്മകൾക്കപ്പുറം ഓരോരുത്തരുടെയും ഉള്ളിൽ ഇന്നും ജീവിക്കുന്ന ഒരു പോയ കാലത്തിൻ്റെ ഗൃഹാതുരത കൂടിയാണ്.

0: നല്ല വായന അവസാനിക്കുന്നത് പുസ്തകം അടയ്ക്കുമ്പോഴല്ല, അതിലെ ചില വാക്കുകൾ നമ്മുടെ ചിന്തകളിൽ വീണ്ടും വീണ്ടും തുറക്കുമ്പോഴാണ്. അക്ഷരങ്ങളോടൊപ്പം സഞ്ചരിച്ച ഈ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരു സാഹിത്യരംഗവുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321 അതുമല്ലെങ്കിൽ 9496596321. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായിട്ട് തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്.

0: അഞ്ഞൂറ് 7500 എന്നുള്ള രണ്ട് ഗഡുക്കൾ കിട്ടാനായിട്ട് അവരൊരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. ഇ പി എഫിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് യു എൻ ലാണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ ഡി ബി ടി വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ ഡി ബി ടി എനേബിൾ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്, അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. ഇ പി എഫ് ഒ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇ പി എഫ് ഒയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ജി എസ് ടി രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ ജി എസ് ടി നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. രണ്ടാമത്, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50 താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ രണ്ട് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50 മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5 അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ജി എസ് ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിലേറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ് വാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത്നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പരമാധികാരമുള്ള അയൽരാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് സൌജന്യ

0: യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പോലീസ് വെരിഫിക്കേഷൻ നടപടികൾ കേരള പോലീസ് ഓൺലൈൻ വഴിയാക്കി. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്വകാര്യ കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പോലീസ് വെരിഫിക്കേഷനുള്ള അപേക്ഷകൾ ഇനി മുതൽ കേരള പോലീസിന്റെ ഔദ്യോഗിക സിറ്റിസൺ സർവീസ് പോർട്ടലായ തുണ വഴി സമർപ്പിക്കാവുന്നതാണ്. ഈ സേവനത്തിന് നിശ്ചിത ഫീസ് നിരക്കുകൾ ബാധകമായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പോളിടെക്നിക് കോളേജുകളെ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പ്രവർത്തന പദ്ധതിയായ സ്റ്റാൻഡ് വിത്ത് തൂഫാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി റോജി എം ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോളേജുകളുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾക്ക് പുറമെ സമീപമുള്ള പ്രൈമറി സ്കൂളുകളിലും ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 21 മുതൽ 27 വരെ നടക്കുന്ന അന്താരാഷ്ട്ര ബധിരവാരത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളൊരുക്കി നിഷ്. നാളെ നടക്കുന്ന അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനാചരണത്തിൽ മലയാളം അക്ഷരമാലയുടെ ആംഗ്യലിപികളും വീഡിയോകളും അടങ്ങിയ പ്രത്യേക പുസ്തകം മന്ത്രി VE അബ്ദുൾ ഗഫൂർ പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. ഏഷ്യൻ ഗെയിംസ് വനിതാ വൂഷു 60 കിലോഗ്രാം വിഭാഗത്തിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ റോഷി ബിന ദേവി. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് മക്കാവോ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന സെമിഫൈനലിൽ താരം മത്സരിക്കും. 2018-ലും 2022-ലും റോഷി ബിന ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വെട്ടം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന BR പ്രസാദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: 2026 സെപ്റ്റംബർ 14 മുതൽ 28 വരെ ദേശീയ ഹിന്ദി പക്ഷാചരണമായി ആഘോഷിക്കുകയാണല്ലോ. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത്. ഇതിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായി ആഘോഷിക്കാൻ തുടങ്ങി. നിലവിൽ ലോകത്തിൽ ഏറ്റവുമധികം ആളുകൾ സംസാരിക്കുന്ന പ്രധാന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ആളുകളുടെ മാതൃഭാഷ കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിലും ദൈനംദിന ജീവിതത്തിലും ഹിന്ദി ഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഭാഷാപരമായ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ഹിന്ദി വഹിക്കുന്ന പങ്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഹിന്ദി പക്ഷാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്.
1: ഹിന്ദി പഠനത്തിന്റെ പ്രാധാന്യം, ദേശീയ ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ രാജു CP സംസാരിക്കുന്നു.
3: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്ത്യ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ്. കേരളത്തിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ തമിഴും കർണാടകത്തിൽ കന്നഡയും മഹാരാഷ്ട്രയിൽ മറാത്തിയും ബംഗാളിൽ ബംഗാളിയും പഞ്ചാബിൽ പഞ്ചാബിയും ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനേകം ഭാഷകൾ സംസാരിക്കപ്പെടുന്നു. ഈ ഭാഷാ വൈവിധ്യമാണ് ഇന്ത്യയുടെ വലിയ പ്രത്യേകത. അതുകൊണ്ട് ഒരു ഭാഷയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ മറ്റൊരു ഭാഷയെ അവഗണിക്കേണ്ടതില്ല. എല്ലാ ഭാഷകളെയും ബഹുമാനിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിലെ കുട്ടികൾക്ക് ഹിന്ദി പഠിക്കേണ്ടതിൻ്റെ ആദ്യത്തെ പ്രാധാന്യം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ അത് സഹായിക്കുന്നു എന്നതാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും പഠിക്കാനോ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ പോകുമ്പോഴും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഹിന്ദി പലപ്പോഴും ഒരു സമ്പർക്ക ഭാഷയായി നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്നത് ഒരു പുതിയ ഭാഷ പഠിക്കുക എന്നതിലുപരി ഇന്ത്യയിലെ വിവിധ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയല്ല. ഇന്ത്യക്ക് ഭരണഘടന പ്രഖ്യാപിച്ച ഒരു ദേശീയ ഭാഷയില്ല. ഭരണഘടനയിലെ 343 അനുച്ഛേദപ്രകാരം ഹിന്ദി ദേവനാഗരി ലിപിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷും ഉപയോഗിക്കപ്പെടുന്നു. അതിനാൽ ഹിന്ദിയെ ആദരിക്കുന്നത് മറ്റു ഇന്ത്യൻ ഭാഷകളെ അവഗണിക്കുന്നതല്ല, മറിച്ച് എല്ലാ ഭാഷകൾക്കും അർഹമായ ബഹുമാനം നൽകുക എന്നതാണ് നമ്മുടെ ഭാഷാ ദർശനം. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. മലയാളം നമ്മുടെ ചിന്തയുടെയും വികാരങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടിത്തറയാണ്. അതുകൊണ്ട് മലയാളത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അതോടൊപ്പം ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകൾ പഠിക്കാനും ശ്രമിക്കണം. മലയാളവും ഹിന്ദിയും പരസ്പരം എതിരാളികളല്ല, അവ പരസ്പരം പൂരകങ്ങളാണ്. ഒരു വിദ്യാർത്ഥി മാതൃഭാഷയിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കുകയും അതോടൊപ്പം മറ്റു ഭാഷകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ അറിവിൻ്റെയും ആശയ വിനിമയ ശേഷിയുടെയും ലോകം കൂടുതൽ വിശാലമാകുന്നു. ബഹുഭാഷാ വിദ്യാഭ്യാസത്തിനും ഇന്നത്തെ വിദ്യാഭ്യാസ ചിന്തയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഹിന്ദി പഠനത്തിൻ്റെ മറ്റൊരു പ്രധാന വശം വിദ്യാഭ്യാസവും തൊഴിൽ അവസരങ്ങളുമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഹിന്ദി പരിജ്ഞാനം ഏറെ സഹായകരമായേക്കാം. വിനോദസഞ്ചാരം, വ്യാപാരം, മാധ്യമം, ബാങ്കിംഗ്, റെയിൽവേ, പ്രതിരോധം, കേന്ദ്ര സർക്കാർ സേവനങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഹിന്ദി അറിവ് ഒരു അധിക യോഗ്യതയായി പ്രയോജനപ്പെടുന്നു. അതിനാൽ ഹിന്ദിയെ ഒരു പരീക്ഷാ വിഷയമായി മാത്രം കാണാതെ ഭാവിയിലേക്കുള്ള ഒരു അധിക കഴിവായി കാണണം. ഒരു ഭാഷ പഠിക്കുമ്പോൾ നാം ആ ഭാഷയിലെ വാക്കുകൾ മാത്രമല്ല പഠിക്കുന്നത്, ആ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ജീവിതവും സംസ്കാരവും സാഹിത്യവും ചിന്തകളും മനസ്സിലാക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹിന്ദി സാഹിത്യം ഇതിനെ മികച്ച ഉദാഹരണമാണ്. പ്രേംചന്ദ്, ഹരിവംശറായ് ബച്ചൻ, മഹാദേവി വർമ്മ, ജയശങ്കർ പ്രസാദ്, രാംധാരി സിംഗ് ധിനകർ, നിർമ്മൽ വർമ്മ തുടങ്ങിയ നിരവധി ഹിന്ദി സാഹിത്യകാരന്മാരുടെ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ഒ വി വിജയൻ, എസ് കെ പൊറ്റേക്കാട്ട്, കമലാദാസ്, ഒ എൻ വി കുറുപ്പ്, സുഗതകുമാരി തുടങ്ങിയ മലയാള സാഹിത്യകാരന്മാരുടെ കൃതികളും ഹിന്ദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിലൂടെ മലയാളവും ഹിന്ദിയും തമ്മിൽ മനോഹരമായ ഒരു സാഹിത്യ സാംസ്കാരിക കൈമാറ്റം നടക്കുന്നു. ഹിന്ദി പഠനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സിനിമയിലും ജനപ്രിയ സംസ്കാരത്തിലും കാണാം. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി ഹിന്ദി സിനിമകളും ഗാനങ്ങളും കേരളത്തിലെ ജനജീവിതത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണിയിലൂടെയും പിന്നീട് ദൂരദർശനിലൂടെയും ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെയും ഹിന്ദി ഗാനങ്ങളും സിനിമകളും മലയാളികൾക്ക് പരിചിതമായി. നിരവധി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പഠിക്കാനുള്ള ആദ്യ പ്രചോദനം പോലും സിനിമാ ഗാനങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്. ഹിന്ദി സിനിമകളിലൂടെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജീവിത രീതികളും സംസ്കാരങ്ങളും മലയാളികൾക്ക് പരിചിതമായി. അതുപോലെ മലയാള സിനിമകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ, പോഡ്കാസ്റ്റുകൾ, ഓൺലൈൻ വിദ്യാഭ്യാസം, ഡിജിറ്റൽ വാർത്താ മാധ്യമങ്ങൾ എന്നിവയിലൂടെ ഹിന്ദിയുടെ ഉപയോഗം പുതിയ തലങ്ങളിലെത്തിയിരിക്കുന്നു. ദേവനാഗരി ലിപിയോടൊപ്പം റോമൻ ലിപിയിലും ഹിന്ദി എഴുതുന്ന പ്രവണതകൾ കാണാം. യുവതലമുറയുടെ ഭാഷാപ്രയോഗത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും തമ്മിൽ ചേരുന്ന പുതിയ രീതികളും കാണുന്നുണ്ട്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമ്പത്തിക ശാസ്ത്രം, മാനേജ്മെൻറ്റ്, കൃത്രിമ ബുദ്ധി, സൈബർ ലോകം തുടങ്ങിയ മേഖലകളിലെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി ഹിന്ദി പുതിയ പദങ്ങളും പ്രയോഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഷ കാലത്തിനനുസരിച്ച് മാറുകയും പുതിയ അറിവുകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ജീവന്തത. അതുകൊണ്ട് ഹിന്ദി പഴയ തലമുറയുടെ മാത്രം ഭാഷയല്ല, ഇന്നത്തെ തലമുറയുടെയും നാളത്തെ തലമുറയുടെയും ഭാഷ കൂടിയാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്ത് അറിവ് നേടാനും വിവിധ തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കാനും ഹിന്ദി അറിവ് കുട്ടികൾക്ക് പുതിയ സാധ്യതകൾ തുറക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഹിന്ദി പഠിക്കുമ്പോൾ പരീക്ഷയും മാർക്കും മാത്രം ലക്ഷ്യമാക്കേണ്ടതില്ല. ഭാഷയെ ജീവിതവുമായി ബന്ധിപ്പിക്കണം. ദിവസവും കുറച്ച് ഹിന്ദി വാക്കുകൾ പഠിക്കണം. ചെറിയ ഹിന്ദി കഥകൾ വായിക്കണം. കവിതകൾ വായിക്കണം. വാർത്തകൾ കേൾക്കണം. ഹിന്ദി ഗാനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. സുഹൃത്തുക്കളോട് ചെറിയ ഹിന്ദി വാക്യങ്ങൾ സംസാരിക്കണം. തെറ്റുകൾ വരുമെന്ന ഭയം വേണ്ട. തെറ്റുകൾ സംഭവിച്ചുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുന്നത്. പതിയെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു വിഷയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു ആശയവിനിമയ ശേഷിയായി മാറും. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ഒരു പുതിയ ലോകമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഹിന്ദി പഠിക്കുന്നതിലൂടെ ഉത്തരേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ജീവിത രീതികളെയും കൂടുതൽ അടുത്തറിയാൻ കഴിയും. അതുപോലെ മലയാളത്തിൻ്റെ സമ്പത്തും മറ്റു ഭാഷകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. വിവർത്തനം വെറും വാക്കുകളുടെ മാറ്റമല്ല, അത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. മലയാളവും ഹിന്ദിയും തമ്മിലുള്ള സാഹിത്യ കൈമാറ്റം ഇന്ത്യയുടെ വൈവിധ്യത്തിൽ ഏകത്വം എന്ന ആശയത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ആശയ വിനിമയത്തിനായി ഒരു പൊതുസമ്പർക്ക ഭാഷയുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹം ഹിന്ദുസ്ഥാനി എന്ന ആശയത്തെ പിന്തുണച്ചു. ഭാഷ മനുഷ്യർ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപാധിയായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതോടൊപ്പം ഓരോരുത്തരും സ്വന്തം മാതൃഭാഷയിൽ അഭിമാനിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ആശയം ഇന്നും പ്രസക്തമാണ്. ഭാഷകൾ തമ്മിൽ മത്സരിക്കേണ്ടതില്ല. സഹവർത്തിത്വമാണ് വേണ്ടത്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ഹിന്ദി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന പ്രധാന ഭാഷയാണ്. ഇംഗ്ലീഷ് ലോകവുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. മറ്റു ഇന്ത്യൻ ഭാഷകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിലേക്കുള്ള വാതിലുകളാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ഭാഷകൾ പഠിക്കുകയും ഓരോ ഭാഷയെയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അറിവിൻ്റെ ലോകത്തെ കൂടുതൽ വിശാലമാക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ മലയാളം ഉൾപ്പെടെ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഷകളെല്ലാം ഇന്ത്യയുടെ വിലമതിക്കാനാവാത്ത സാംസ്കാരിക സമ്പത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിനാൽ ഒരു ഭാഷയുടെ വളർച്ച മറ്റൊരു ഭാഷയുടെ വളർച്ചയെ തടയുന്നതാകരുത്. ഭാഷകൾ പരസ്പരം സഹായിച്ചുകൊണ്ട് വളരുമ്പോഴാണ് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം കൂടുതൽ ശക്തമാകുന്നത്. ഹിന്ദി ദിനവും നമ്മെ ഇതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഹിന്ദി ദിനം ഒരു ഭാഷയുടെ മേൽക്കോയ്മ ആഘോഷിക്കുന്ന ദിനമല്ല. ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ ആദരിച്ചുകൊണ്ട് ദേശീയ തലത്തിലുള്ള ആശയവിനിമയത്തിൽ ഹിന്ദിയുടെ പങ്ക് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. ഭാഷകൾ തമ്മിലുള്ള മത്സരമല്ല, സഹവർത്തിത്വമാണ് നമുക്ക് വേണ്ടത്. ഒരു രാജ്യം ഒരു ഭാഷ എന്ന ആശയത്തേക്കാൾ ഒരു രാജ്യം അനേകം ഭാഷകൾ ഒരൊറ്റ ദേശീയ ബോധം എന്ന ആശയമാണ് ഇന്ത്യയുടെ ഭാഷാ യാഥാർത്ഥ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. ഹിന്ദി പഠനം നിങ്ങൾക്ക് അറിവ് നൽകും, ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും, പുതിയ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തും, വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിൽ രംഗത്തിൻ്റെയും കൂടുതൽ സാധ്യതകളിലേക്ക് നിങ്ങളെ നയിക്കും. എന്നാൽ അതിനൊപ്പം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തോടുള്ള സ്നേഹവും അഭിമാനവും ഒരിക്കലും കുറയരുത്. മലയാളത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഹിന്ദിയെ അറിവിൻ്റെ ഒരു പുതിയ വാതിലായി സ്വീകരിക്കാം, മറ്റു ഇന്ത്യൻ ഭാഷകളെ ബഹുമാനിക്കാം, ഭാഷകളെ മതിലുകളാക്കാതെ പാലങ്ങളാക്കാം. പ്രിയ കുട്ടികളെ, ഒരു പുതിയ ഭാഷ പഠിക്കൂ, പുതിയ വാക്കുകൾ പഠിക്കൂ, പുതിയ മനുഷ്യരെ അറിയൂ, പുതിയ സംസ്കാരങ്ങളെ മനസ്സിലാക്കൂ. അങ്ങനെ നിങ്ങളുടെ അറിവിൻ്റെ ലോകം കൂടുതൽ വിശാലമാക്കൂ. ഹിന്ദി പഠനം ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, ഹിന്ദിയെ അറിയാനുള്ള ഒരു വഴിയാണ്. ഹിന്ദി പഠനം ഒരു ഭാഷ പഠിക്കൽ മാത്രമല്ല, ഇന്ത്യയുടെ വൈവിധ്യത്തെ അടുത്തറിയാനുള്ള ഒരു അവസരമാണ്. മലയാളത്തെ സ്നേഹിക്കാം, ഹിന്ദിയെ പഠിക്കാം, എല്ലാ ഇന്ത്യൻ ഭാഷകളെയും ബഹുമാനിക്കാം. ഭാഷകളിലൂടെ മനുഷ്യരെ ബന്ധിപ്പിക്കാം, ഭാഷകളിലൂടെ ഇന്ത്യയെ കൂടുതൽ അടുത്തറിയാം. അവസാനമായി 2 വരികൾ പറയട്ടെ. മാതൃഭാഷ ഹൃദയത്തിൽ, മറ്റു ഭാഷകൾ അറിവിൽ, ഭാഷകളുടെ പാലത്തിലൂടെ നടക്കാം ഭാരതത്തിൻ്റെ വഴിയിൽ. നന്ദി, നമസ്കാരം.
1: ഹിന്ദി പഠനത്തിൻ്റെ പ്രാധാന്യം. ദേശീയ ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പങ്കെടുത്തത് തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ രാജു സി പി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കൊല്ലം കാർത്തിക്. കഥ കുന്തി ദുഃഖം.
2: പ്രസിദ്ധ മറാഠി നോവലിസ്റ്റ് ശിവജി സാവന്തിന്റെ വിഖ്യാതമായ നോവലാണ് മൃത്യുഞ്ജയം. അതിൻ്റെ മലയാള പരിഭാഷയാണ് കർണൻ. കർണൻ എന്ന നോവലിൽ നിന്നും അടർത്തിയെടുത്ത അതീവ ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തമാണ് കുന്തി ദുഃഖം. മധുരയിലെ ശൂരസേന മഹാരാജാവിൻ്റെ മകളാണ് പൃഥ. ഈ ശൂരസേന മഹാരാജാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് കുന്തിഭോജ മഹാരാജാവ്. അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് ശൂരസേന മഹാരാജാവ് സ്വന്തം മകൾ പൃഥയെ കുന്തിഭോജ മഹാരാജാവിന് വളർത്തുമകളായി നൽകി. കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയതോടുകൂടി പൃഥ കുന്തി എന്ന പേരിൽ അറിയപ്പെട്ടു. കുന്തി വളർന്നു. അവൾക്ക് ഇപ്പോൾ 18 വയസ്സ് പ്രായമായിരിക്കുന്നു. ഇന്ന് അതീവ സുന്ദരിയാണ് കുന്തി.

ദാ ഈ സമയം കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ ദുർവാസാവ് മഹർഷി ഒരു യാഗം ആരംഭിച്ചു. ഈ യാഗത്തിൽ ദുർവാസാവ് മഹർഷിയെ കുന്തി വേണ്ട രീതിയിൽ സേവിച്ചു സഹായിച്ചു. ഇതിൽ സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി യാഗം അവസാനിച്ചപ്പോൾ അവൾക്ക് അതീവ ശ്രേഷ്ഠമായ 5 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ദേവ ആവാഹന മന്ത്രങ്ങൾ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏതൊരു പ്രകൃതി ശക്തിയെ അവൾ സ്മരിക്കുന്നു, ആ പ്രകൃതി ശക്തി പുരുഷ വേഷം ധരിച്ച് കുന്തിയുടെ മുമ്പിലെത്തി അവൾക്ക് ശ്രേഷ്ഠനായ ഒരു പുത്രനെ നൽകും. ഇതാ ദുർവാസാവ് മഹർഷി നടന്നകുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കുന്തി ഇതാ അശ്വനദിയിൽ കുളിക്കാനിറങ്ങി. ആ നാട്ടിലെ അശ്വങ്ങൾ, കുതിരകൾ ഈ നദിയിൽ നിന്നും മാത്രമേ ജലം കുടിക്കൂ. അതുകൊണ്ടാണ് ആ നദിക്ക് അശ്വനദി എന്ന പേര് കിട്ടിയത്. ഇതാ കുന്തി സ്നാനം കഴിഞ്ഞു. കിഴക്കേ ആകാശം ചുവന്ന് തുടുക്കുന്നു.

കുന്തി, സ്നാനം കഴിഞ്ഞു. ഉദിച്ചു വരുന്ന ബാലസൂര്യൻ്റെ തേജസ് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാമം കലർന്ന പ്രേമം രൂപം കൊണ്ടു. അവൾ സൂര്യദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവ ആവാഹന മന്ത്രം ജപിച്ചു. ദായത്തി സൂര്യദേവൻ പുരുഷ വേഷം ധരിച്ചു കുന്തിയുടെ മുന്നിൽ. കുന്തി, നീ നമ്മെ മന്ത്രത്താൽ ആവാഹിച്ചിരിക്കും. നിനക്കിനി ശ്രേഷ്ഠനായ ഒരു പുത്രന് നൽകുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അല്ലയോ സൂര്യദേവ, ഈ കുന്തിയോട് ക്ഷമിച്ചാൽ അങ്ങക്കറിയാമല്ലോ ഞാൻ കന്യകയായ ഒരു രാജകുമാരിയാണ്. അങ്ങനെയുള്ള ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയായാൽ അത് ലോകാപവാദത്തിന് വഴിതെളിക്കും. കുന്തി, നീ വിഷമിക്കാതിരിക്കൂ. നിനക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. നിന്റെ പുത്രൻ, അതായത് നമ്മുടെ പുത്രൻ, യുദ്ധവിജയിയാകും, യുദ്ധനിപുണനാകും, വിശ്വവിജയിയാകും. അതുമാത്രമല്ല, നിനക്ക് കന്യാദോഷം ഉണ്ടാവുകയുമില്ല. കുന്തി മൗനം പാലിച്ചു. മൗനം സമ്മതം. ഇതാ സൂര്യദേവൻ കുന്തിയെ പ്രാപിച്ചു അപ്രത്യക്ഷനായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ശരീരമാസകലം സ്വർണ്ണ നിറം കൊണ്ടിരിക്കുന്ന കവചം, അവന്റെ കർണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന കുണ്ഡലങ്ങൾ, സൂര്യദേവന്റെ അതേ തേജസ്സുള്ള മുഖം. കുന്തിക്ക് എത്ര കണ്ടു നോക്കിയിട്ടും അവൾക്ക് മതി വരുന്നില്ല. പക്ഷെ അധിക നേരം തൻ്റെ പൊന്നോമനെ നോക്കി നിർവൃതി കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇത് അവളുടെ വിശ്വസ്തയായ ദാസി ദാത്രി ഒരു പെട്ടിയുമായി വന്നു. ആ പെട്ടിയിൽ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി ജലം കയറാത്ത രീതിയിലാക്കി. ആ പെട്ടിയുമായിട്ട് അവളിത് പോകുന്നു. നേരം പ്രഭാതമാകുന്നതേ ഉള്ളൂ. അവൾ ആ പെട്ടി അശ്വനദിയുടെ ഓളങ്ങളിലേക്ക് വെച്ചുകൊടുത്തു. ആ ഓളങ്ങളിതാ അമ്മാനമാടി അമ്മാനമാടി ആ പെട്ടിയും കൊണ്ടുപോകുന്നു. ദിവസങ്ങൾ പലത് കടന്നപ്പോൾ അശ്വനദിയിൽ നിന്നും അതങ്ങ് യമുനാ നദിയിലെത്തി. പിന്നീട് അത് ഗംഗാനദിയിലെത്തി. ഒടുവിൽ ഗംഗാനദി

നദിയുടെ പോഷക നദിയായ ചമ്പ നദിയിലെത്തി. ഈ സമയം ചമ്പ നദിയിൽ അതിരഥൻ എന്ന സൂതൻ പ്രഭാത സ്നാനം നടത്തുന്നു. തന്റെ അടുത്തേക്ക് ഒഴുകി വന്ന പെട്ടി അയാൾ കയ്യെത്തി പിടിച്ചു. ആ പെട്ടിയുമായി അദ്ദേഹം വീട്ടിലെത്തി. രാധേ, ദാ ഭാര്യയെ വിളിച്ചു. അവളിതാ ഇറങ്ങി വരുന്നു. എന്താ നാഥ? ദാ ഒരു പെട്ടി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ പെട്ടി തുറന്നു നോക്കി. നാഥ, ഒരു കുഞ്ഞ്. നോക്കൂ, ഇവന്റെ ശരീരമാസകലം സ്വർണ നിറത്തിലുള്ള കവചങ്ങൾ, അവന്റെ കർണങ്ങളിൽ മിന്നി തിളങ്ങുന്ന കുണ്ഡലങ്ങൾ, സൂര്യദേവന്റെ അതേ തേജസ്സുള്ള മുഖം. നമ്മുടെ പ്രാർത്ഥന സൂര്യദേവൻ കൈക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ച് നമുക്കൊരു ഓമന പുത്രന് നൽകിയിരിക്കുന്നു. നമ്മളിവന് വളർത്തും. ദിവസങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ കുഞ്ഞിനൊരു പേരിട്ടു. വസു. രാധേ, ഈ പേര് നമുക്ക് ഇവനെ വീട്ടിൽ വിളിക്കാം. ഇവനെ ലോകമറിയേണ്ടത് കർണഭൂഷണമായി ജനിച്ചവൻ കർണൻ. കർണൻ വളരുകയാണ്. അവന് 20 വയസ്സ് പ്രായമായി. കർണനെ ഇപ്പൊ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി നിന്നുപോകും. ഏതൊരു പെണ്ണും അവനെ സ്വന്തമാക്കാൻ കൊതിക്കും. കാരണം

0: അടുത്ത ഒരു ദിവസം രാവിലെ കർണനെ തൻ്റെ രഥത്തിലിരുത്തി. ഇതാ അതിരതൻ ദ്രോണാചാര്യ ആശ്രമത്തിലേക്ക് പാഞ്ഞു പോകുന്നു. ആ രഥം ദ്രോണാചാര്യ ആശ്രമത്തിന് മുന്നിൽ ചെന്നു നിന്നു. അതിരതാ, നീ എന്താ ഈ പ്രഭാതത്തിൽ ഇവിടെ? ആരാ ഈ യുവാവ്?
1: ആചാര്യ, ഇതെന്റെ മകൻ കർണനാ.
0: അവനെ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആചാര്യൻ തന്നെ എന്റെ കർണന് ആയോധന കലകളും അസ്ത്രശസ്ത്ര വിദ്യകളും അഭ്യസിപ്പിക്കണം. അതിനതാ, നിനക്കെന്താ ബുദ്ധിഭ്രമം സംഭവിച്ചോ? ഞാൻ ക്ഷത്രിയ രാജകുമാരന്മാരെ മാത്രമേ വിദ്യകൾ അഭ്യസിപ്പിക്കൂ, അല്ലാതെ സൂതപുത്രന്മാരെ വിദ്യകൾ അഭ്യസിപ്പിക്കയില്ല. ഇവനെ മറ്റെവിടെങ്കിലും ചേർത്ത് വിദ്യകൾ അഭ്യസിപ്പിക്കൂ. ഇത് അതിരഥന്റെ മുഖം കുനിഞ്ഞു. ആ മുഖം ദുഃഖപൂരിതമാകുന്നു, കണ്ണുകൾ നിറയുന്നു. കർണൻ ഇത് കണ്ടു. അച്ഛ, ദുഃഖിക്കാതെ, കരയാതെ, കരയാതെ, എന്റെ അച്ഛൻ കരയല്ലേ? എന്നെ ഈ ആചാര്യന്മാരാരും ഒന്നും പഠിപ്പിക്കണ്ട അച്ഛ. എന്നെ എല്ലാ വിദ്യകളും ഒരാചാര്യൻ അദൃശ്യനായി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുത്ര, ആരാണ് നിന്റെ അദൃശ്യനായി വന്ന് എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കുന്ന ആ ആചാര്യൻ? സാക്ഷാൽ സൂര്യഭഗവാൻ. അങ്ങനെ സൂര്യഭഗവാനിൽ നിന്നും എല്ലാം അഭ്യസിച്ച കർണനെ നമ്മൾ ഇനി കാണുന്നത് ഒരു മത്സരവേദിയിലാണ്. ആ മത്സരവേദി അലങ്കരിച്ചിരിക്കുന്നത് അങ്ങ് ഹസ്തിനപുരിയിലാണ്. അവിടെ നടക്കുന്ന മത്സരം എന്താണെന്നറിയണ്ടേ? കൗരവ പാണ്ഡവ രാജകുമാരന്മാർക്ക് ആയോധന കലയിലും അസ്ത്രശസ്ത്ര വിദ്യയിലുമുള്ള പാടവത്തിന്റെ മാറ്റുരച്ച് അവരിൽ നിന്നും മഹാവീരനെ തെരഞ്ഞെടുത്ത് അയാളുടെ കഴുത്തിൽ നീലത്താമര കൊണ്ടുള്ള മാല അണിയിക്കും ദ്രോണാചാര്യർ. ഈ മത്സരം നടക്കുന്നത് വസന്ത പൗർണമിയിലാണ്. ഇതാ വസന്ത പൗർണമി എത്തിക്കഴിഞ്ഞു.

മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരി ദേവിയും ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും കൃപാചാര്യരും മഹാമന്ത്രി വിദുരരും എത്തിക്കഴിഞ്ഞു. കൂടാതെ രാജമാതാവ് കുന്തിയും എത്തിക്കഴിഞ്ഞു. ഇതാ വിദുരർ വിളിച്ചു പറയുന്നു, ഇനി മത്സരം ആരംഭിക്കാം. അത് കേട്ടതും ഇതാ അർജുനൻ മത്സരവേദിയിലെത്തി. അർജുനൻ ആയോധന കലയിൽ തന്റെ പാഠവും തെളിയിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് അദ്ദേഹം അസ്ത്രശസ്ത്രവിദ്യയിൽ തന്റെ പാഠവും തെളിയിക്കാൻ പോവുകയാണ്. അർജുനന്റെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടി കെട്ടിക്കഴിഞ്ഞു. അമ്പും വില്ലും കയ്യിലെടുത്തു അർജുനൻ. അർജുനൻ ഇതാ നാദഭേദി ബാണമയക്കാൻ പോകുന്നു. എന്താ നാദഭേദി ബാണം? ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യം തെറ്റാതെ ബാണങ്ങൾ അയക്കുന്നതിനെയാണ് നാദഭേദി ബാണമെന്ന് പറയുന്നത്. അർജുനൻ അമ്പും വില്ലും കയ്യിലെടുത്തു. നാദഭേദി ബാണം അയക്കാനുള്ള ശബ്ദം കാതോർത്തു നിൽക്കുമ്പോൾ ഇതാ അങ്ങകലെ എവിടെ നിന്നോ ഒരു നായ് കുരയ്ക്കുന്നു. ആ ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് അർജുനൻ നാദഭേദി ബാണങ്ങൾ അയക്കുന്നു. ഇതാ ആ ശബ്ദം നിലച്ചു. എല്ലാവരും അലറി വിളിക്കുന്നു, അത്ഭുതം, അതിശയം. ഇതാ അർജുനൻ അയച്ച നാദഭേദി ബാണങ്ങൾ ആ നായുടെ നാവിൽ തന്നെ തറച്ച് കയറിയിരിക്കുന്നു. കാണികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു കൂവുന്നു, യുവരാജ അർജുനൻ വിജയിക്കട്ടെ, യുവരാജ അർജുനൻ വിജയിക്കട്ടെ. ദ്രോണാചാര്യർ അർജുനന്റെ അടുത്തെത്തി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ വലതു കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു, അർജുനൻ മഹാവീരൻ, അർജുനൻ മഹാവീരൻ, അർജുനൻ മഹാവീരൻ. അടുത്തത് നീല താമര കൊണ്ടുള്ള മാല അണിയിക്കുക എന്നുള്ളതാണ്. ദ്രോണാചാര്യർ തന്റെ നീല താമര കൊണ്ടുള്ള മാല അർജുനന്റെ കഴുത്തിൽ അണിയിച്ച് അർജുനനെ അഭിനന്ദിക്കുന്നു. ഈ സമയം സദസ്സിൽ നിന്നും ഒരു യുവാവ് ചാടി എഴുന്നേറ്റു, ബഹുമാന്യനായ ദ്രോണാചാര്യരെ, ഈ അർജുനൻ ഇവിടെ കാട്ടിയതിനേക്കാൾ ശ്രേഷ്ഠമായ അഭ്യാസ പ്രകടനങ്ങൾ ഞാനിവിടെ കാണിക്കാം. ആരാ നീ? ഞാൻ കർണൻ,

കർണ, നീ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, നിനക്ക് ക്ഷത്രിയ രാജകുമാരന്മാരോടൊപ്പം മത്സരിക്കാൻ എന്താണ് അർഹത? കർണൻ മഹാരാജാവിനെ നോക്കി, മഹാരാജാവേ, തിരുവുള്ളക്കേട് ഉണ്ടാകരുത്, ഞാൻ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, എങ്കിലും ഞാനും ഈ ഹസ്തിനപുരിയിലെ ഒരു പ്രജയാണ്, ആയതിനാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്കും അർഹതയില്ലേ? ഇതാ മഹാരാജാവ് തൊട്ടടുത്തിരിക്കുന്ന ഭീഷ്മ പിതാമഹനുമായിട്ട് എന്തോ ആലോചിച്ചു. ഇതാ മഹാരാജാവ് എഴുന്നേറ്റു, അദ്ദേഹം രാജദണ്ഡ് കയ്യിലെടുത്തു. സദസ്സു നിശബ്ദമായി. സദസ്യരെ, ഈ കർണൻ പറഞ്ഞതിൽ നീതിയും ന്യായവും ഉണ്ട്. കർണൻ സൂതപുത്രനാണ്,

നീചകുല ജാതനാണ്. എങ്കിലും കർണൻ ഈ ഹസ്തിനപുരിയിൽ ഒരു പ്രജയാണ്. ആയതിനാൽ കർണനെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം നാം കൽപ്പിച്ചു ഉത്തരവാകുന്നു. ഇതാ കർണൻ മത്സരവേദിയിലെത്തി. കർണനിതാ അസ്ത്രശസ്ത്ര വിദ്യയിൽ തന്റെ പാഠവം തെളിയിക്കാൻ പോകുന്നു. കർണന്റെ കണ്ണുകളും ഇതാ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിക്കഴിഞ്ഞു. കർണനും ഇതാ നാദഭേദി ബാണവയ്ക്കാൻ പോകുന്നു. നാദഭേദി ബാണവയ്ക്കുന്നതിന് വേണ്ടി ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ അങ്ങകലെ എവിടെയോ ഒരു കിളിക്കുഞ്ഞിന്റെ കിക്കിളി ശബ്ദം. ആ കിക്കിളി ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് കർണൻ നാദഭേദി ബാണവയച്ചു. ആ ശബ്ദം നിലച്ചു. പെട്ടെന്ന് അങ്ങകലെ ആ നായുടെ ശബ്ദം, നായുടെ കുരയ്ക്കുന്ന ശബ്ദം, ആ ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കേട്ടത് നാദഭേദി ബാണമയക്കാനുള്ള സൂചനാ ശബ്ദമല്ലായിരുന്നോ? എനിക്ക് നാദഭേദി ബാണങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടോ? കർണന്റെ മുഖം വാടുന്നു. ആ മുഖം പരാജയ ഭീതി കൊണ്ട് നിറയുന്നു. ആ വേദി വെട്ട് കർണൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭീഷ്മാചാര്യർ എഴുന്നേറ്റു. അദ്ദേഹം ന്യായദണ്ഡ് കയ്യിലെടുത്തു. സദസ്സ് നിശബ്ദമായി. പ്രിയ സദസ്യരെ, ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചത് അർജുനനല്ല, കർണനാണ്. നിങ്ങൾക്കറിയുമോ, ഇന്ന് ആര്യാവൃത്തത്തിൽ 4 മഹാരഥന്മാർ മാത്രമേ നാദഭേദി ബാണമയക്കാനുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ളൂ. ഒന്ന് ഭീഷ്മരായ ഞാൻ, 2 ദ്രോണാചാര്യ, 3 അർജുനൻ, 4 കർണൻ. കർണൻ നാദഭേദി ബാണങ്ങൾ അയക്കുന്നതിന് വേണ്ടിയുള്ള ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ ദാ ആ കാണുന്ന നീർമാതളത്തിന്റെ മുകളിൽ കൂടുവച്ചിരുന്ന ഒരു പക്ഷി ആ കൂട്ടിൽ ഇരിക്കുന്ന തന്റെ കുഞ്ഞിന്റെ കൊക്കിലേക്ക് ആഹാരം വെച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ കിക്കിളി ശബ്ദം കേട്ട് അത് നാദഭേദി ബാണം അയക്കാനുള്ള സൂചനാ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് കർണൻ നാദഭേദി ബാണം അയക്കുകയായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നീർമാതളത്തിന്റെ മുകളിൽ കയറി ആ പക്ഷിക്കൂട്ടിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് പരിശോധിക്കാം. ആരോ ആ നീർമാതളത്തിന്റെ മുകളിൽ കയറി ആ കൂട്ടിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവരുടെയും സമക്ഷം കാണിക്കുന്നു. അത്ഭുതം, അതിശയം! കർണൻ അയച്ച നാദഭേദി ബാണങ്ങൾ, സൂചി ബാണങ്ങൾ ആ പക്ഷിക്കുഞ്ഞിന്റെ കൊക്കിൽ തറച്ചു കയറിയിരിക്കുന്നു. ആളുകൾ ഇളകി മറിയുന്നു. കർണനാണ് മഹാവീരൻ, കർണനാണ് മഹാവീരൻ, കർണനാണ് മഹാവീരൻ. കർണന് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സദസ്യരെ, നിങ്ങൾ ഇനി ഈ രീതിയിൽ ജയഘോഷം എനിക്ക് വേണ്ടി മുഴക്കിയത് എന്ത് പ്രയോജനം? നീലത്താമര കൊണ്ടുള്ള മാല അനർഹന്റെ കഴുത്തിൽ അണിയിച്ചില്ലേ? കർണന് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനിത് വെല്ലുവിളിക്കുകയാണ്, അർജുനനെ വെല്ലുവിളിക്കുകയാണ്. അർജുനനുമായി ദ്വന്ദ്വയുദ്ധം നടത്താൻ ഞാൻ അർജുനനെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടതും കൃപാചാര്യർ ചോദിച്ചു, കർണ, നീ നീചകുലജാതനാണ്, നീ സൂതപുത്രനാണ്, ക്ഷത്രിയനല്ല. അങ്ങനെയുള്ള നിനക്ക് ക്ഷത്രിയ രാജകുമാരനായ അർജുനോടൊപ്പം മത്സരിക്കാൻ എന്താ അർഹത? ഇത് കേട്ടതും ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. കൃപാചാര്യരെ, എന്താണ് ക്ഷത്രിയന്റെ മാനദണ്ഡം? പറയണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യുദ്ധപാഠവും കൈക്കരുത്തുമാണ്. അത് രണ്ടും ഈ കർണന് വേണ്ടുവോളമുണ്ട്. പക്ഷെ കർണനില്ലാത്ത ഒന്നേ ഉള്ളൂ സ്വന്തമായി രാജ്യം. സ്വന്തമായി രാജ്യം കിട്ടിയാൽ കർണൻ ക്ഷത്രിയനാകുമെങ്കിൽ ഈ നിമിഷം ഞാൻ കർണനെ അംഗരാജ്യത്തിലെ മഹാരാജാവായി അഭിഷേകം ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് അഭിഷേകം കഴിഞ്ഞു.

ഇന്നു മുതൽ ഈ കർണന്റെ ദേഹവും ദേഹിയും ദുര്യോധന താങ്കൾക്കുള്ളത് മാത്രമായിരിക്കും. എനിക്ക് ആ അർജുനനുമായി ദ്വന്ദ്വയുദ്ധം നടത്തണം ഞങ്ങളിൽ ഒരാൾ അവസാനിക്കുന്നത് വരെ. അതിനു മുമ്പ് എനിക്കെന്റെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം. ദാ എത്തി കർണന്റെ വളർത്തച്ഛൻ സൂതൻ, അതിരഥൻ എന്ന സൂതൻ. തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കണ്ടപ്പോൾ കർണൻ തന്റെ അച്ഛന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. അതിരഥൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ വാരി കോരിയെടുത്തു മാറോടമർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. കർണ വിജയീ ഭവ, വിജയീ ഭവ. ഇത് കണ്ടിത ആളുകൾ ഇളകി പറയുന്നു, എന്താ നമ്മൾ ഈ കാണുന്നത്? ഈ അതിരഥൻ, ഈ സൂതൻ എവന്റെ മകനാണോ ഈ കർണൻ? എവനെയാണോ നമ്മൾ അംഗരാജ കർണൻ എന്ന് വിളിച്ച് അഭിമാനിച്ചത്? കഷ്ടം, കഷ്ടം, മഹാകഷ്ടം. പ്രിയമുള്ളവരെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ ജനങ്ങളെ ഈ രീതിയിൽ ഇളക്കി വിട്ടത് പാണ്ഡവർ തന്നായിരുന്നു. ഈ അവസരം അവർ മുതലെടുക്കുകയായിരുന്നു. ഭീമസേനൻ ചാടി എഴുന്നേറ്റു. എടോ കർണ, എടോ സൂതപുത്ര, നീച കുല ജാത, എടാ നിന്റെ കയ്യിലെടുക്കേണ്ടത് അമ്പും വില്ലുമല്ല, നിന്റെ കയ്യിലെടുക്കേണ്ടത് ചാട്ടവാറാടാ. പോ, ഏതെങ്കിലും കുതിരാലയത്തിൽ ചെന്ന് കുതിരയുടെ ചാണകം കോരരാ, എന്നിട്ട് കുതിരയ്ക്ക് മാലീസിട് പൊയ്ക്കോ. കർണന്റെ മുഖം വാടി, ആ കണ്ണു നിറയുന്നു, അപമാനം സഹിക്കാൻ കഴിയുന്നില്ല. ആരോ ഈ സമയത്ത് വിളിച്ചു പറഞ്ഞു, രാജമാതാ കുന്തി ബോധമറ്റു വീണു. ഇതാ അർജുനൻ അങ്ങോട്ടേക്ക് പാഞ്ഞുപോയി. കുന്തിയെ അന്തപുരത്തിലെത്തിച്ചു, മുഖത്ത് ജലം തളിച്ചു. കുന്തിക്ക് ബോധം വീണു. അർജുനൻ അടുത്ത് നിൽക്കുന്നു. അമ്മേ, എന്ത് സംഭവിച്ചു? എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അമ്മ, ഞാൻ കൊട്ടാരമ്മേന്ദ്രൻ വിളിച്ചോണ്ട് വരാം. വേണ്ട അർജുന. അർജുനും പോയി, തൊട്ടടുത്ത് നിൽക്കുന്നു. കുന്തിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നു വിശ്വസ്തയായ ദാസി. ആ ദാത്രി, എടി ദാത്രി, എന്റെ മക്കൾ ഉൾപ്പെടെ അവരെല്ലാവരും കൂടി ചേർന്ന് എന്റെ കർണനെ നീചകുല ജാത സൂതപുത്ര എന്ന് വിളിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടി. എന്റെ പൊന്നുമോനെ എനിക്കൊന്ന് കാണണം, അവന്റെ മൂർധാവിൽ ചുംബിക്കണം, മകനേ എന്നൊന്ന്.

രാത്രി എന്റെ കർണൻ എന്നെങ്കിലും തിരിച്ചറിയോടി, എന്റെ മക്കൾ പാണ്ഡവർ അഞ്ചുപേരും അവന്റെ സഹോദരങ്ങളാണെന്ന്, അവന്റെ സ്വന്തം അനുജന്മാരാണെന്ന സത്യം അവൻ തിരിച്ചറിയുവോ? ലോകം എന്നെങ്കിലും മനസ്സിലാക്കുവോ എന്റെ കർണൻ ആറാം പാണ്ഡവനാണെന്ന്? എന്റെ കർണൻ എന്റെ പാദങ്ങളിൽ വീണ് നമിച്ചുകൊണ്ട് അമ്മേ എന്നൊന്ന് വിളിക്കുവോ? ആ വിളി കേട്ട് അവനെ വാരി കോരിയെടുത്തു വാറോടമർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പൊന്നും മകനെ

0: എന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുവോടി? ഇല്ല ഇല്ല, ഇതെല്ലാം ഈ കുന്തിയുടെ വെറും മോഹങ്ങൾ മാത്രമാണ്, വെറും മോഹങ്ങൾ മാത്രമാണ്. നിർഭാഗ്യവതിയാണ് ഞാൻ, എല്ലാം എന്റെ ദുർവിധിയാണടി. ഭഗവാനെ, കൃഷ്ണ ദീനബന്ധോ ദയാ സിന്ധോ, ഇങ്ങനെ ഒരു ദുർവിധി നീ ഒരമ്മയ്ക്കും നൽകരുതേ, ഒരമ്മയ്ക്കും നൽകരുതേ. കണ്ണ, കുന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ആ കണ്ണീർ കണങ്ങൾ അവിടെ കവിളിലൂടെ ചാലുകീറി ഒഴുകുന്നു. ഒരു ശിലാവിഗ്രഹം പോലെ നിശ്ചലയായി നിർവികാരയായി കുന്തിയിരുന്ന് കണ്ണീർ പൊഴിക്കുമ്പോൾ കുന്തി ദുഃഖം എന്ന കഥയും ഇവിടെ പൂർണ്ണമാകുന്നു.
1: കുന്തി ദുഃഖം കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ പ്രസാദ് ചേരാവള്ളി, രാധാകൃഷ്ണൻ വള്ളിക്കാവ്, മീനാക്ഷി സുന്ദരം, ബെന്നി കാവനാട്, ബാബു വള്ളിക്കാവ്.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം സുരേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേഷ് മുരളി, മദ്ദളം കലാമണ്ഡലം ആനന്ദു ശങ്കർ. ഇരയമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ദക്ഷൻ തന്റെ പത്നിയായ വേദവല്ലിയോടൊപ്പം കാളിന്തിയിൽ സ്നാനത്തിനായി പുറപ്പെടുന്നു. പുണ്യനദിയായ കാളിന്തിയുടെ ഭംഗി ആസ്വദിച്ച് അതിലിറങ്ങി സ്നാനം ചെയ്യാൻ തുടങ്ങുന്ന ഭാഗമാണ് ഇന്നത്തെ സന്ദർഭം. കണ്ണിണയ്ക്ക് ആനന്ദം എന്ന് തുടങ്ങുന്ന പദം, രാഗം കല്യാണി.

നദിയായ കാളിന്ദിയുടെ ഭംഗി ആസ്വദിച്ച് ദക്ഷൻ തന്റെ പത്നിയായ വേദവല്ലിയോടൊപ്പം സ്നാനം ചെയ്യാൻ പോകുന്നിടത്ത് ഇരയമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം സുരേന്ദ്രൻ, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കലാമണ്ഡലം ആനന്ദു ശങ്കർ.